ആകാശവാണി കോഴിക്കോട്. സമയം 5:58:20. ഇന്ന് ശകവർഷം 1948 ആഷാഢം 11, കൊല്ലവർഷം 1201 മിഥുനം 18, 2026 ജൂലൈ 2 വ്യാഴാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോ ഹെഡ്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: എല്ലാ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക്.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ വിഷ്ണുനാരായണൻ.

0: ഉഹതി ഗുണാൻ പ്രകടീകരോതി അവഗതശ്ചനജഹാദി ദദാദി കാലേ സന്മിത്രലക്ഷണമിതം പ്രവദന്തി സന്തഹ. പാപാത് നിവാരയതി, പാപപ്രവൃത്തികളിൽ നിന്ന് അകറ്റുന്നു. ഹിതായ യോജയതേ, ഹിതമായ കാര്യങ്ങളിൽ യോജിക്കുന്നു. ഗുഹ്യാൻ നിഗൂഹതി, മറക്കേണ്ട കാര്യങ്ങളെ മറച്ചുപിടിക്കുന്നു. ഗുണാൻ പ്രകടീകരോതി, ഗുണങ്ങളെ പ്രകടിപ്പിക്കുന്നു. ആപദ്ഗതം ന ജഹാദി, ആപത്തുകാലത്ത് ഉപേക്ഷിക്കുന്നില്ല. കാലേ ദദാദി, യഥാകാലത്ത് നൽകുന്നു. സന്തഹ ഇതം സന്മിത്രലക്ഷണം പ്രവദന്തി, സജ്ജനങ്ങൾ ഇതിനെ നല്ല മിത്രത്തിൻ്റെ ലക്ഷണമാണെന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഭർത്തൃഹരിയുടെ നീതിശതകത്തിൽ നിന്നെടുത്ത വരികളാണിവ. മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ്. സ്വാഭാവികമായും പരസ്പരം ആശ്രയിക്കാതെയും കൂട്ടുകൂടാതെയും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നല്ലവരോടൊപ്പം കൂട്ടുകൂടുകയെന്നതാണ് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മേൽ പ്രസ്താവിച്ച ശ്ലോകത്തിൽ ആരുമായാണ് കൂട്ടുകൂടേണ്ടത് എന്ന് കവി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഒപ്പം ആരുമായി കൂട്ടുകൂടരുതെന്നും ഭംഗ്യന്തരേണ ഈ ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ശ്ലോകത്തിൽ പറയുന്നത് ഒന്നുകൂടി വിശദമാക്കാം. ഒരു നല്ല കൂട്ടുകാരൻ പാപപ്രവൃത്തികൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയില്ല. പാപപ്രവൃത്തികൾ എന്നാൽ കുറ്റകൃത്യം എന്നാണ് അർത്ഥം. മറിച്ച് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് നല്ല കൂട്ടുകാരൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. ഏതൊരു നല്ല കാര്യം ചെയ്താലും അതിനെ അനുകൂലിക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്യുന്നത് നല്ല കൂട്ടുകാരൻ്റെ ലക്ഷണങ്ങളിൽ പെടുന്നു. കൂട്ടുകാരെന്ന് വെച്ച് എല്ലാ കാര്യവും പരസ്പരം പങ്കിടാൻ പറ്റുമോ? പറ്റില്ലെന്നാണ് ശരിയായ ഉത്തരം. എല്ലാ കാര്യവും തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ അത് കൂട്ടുകാരന് ദോഷം ചെയ്യും. കൂട്ടുകാരൻ്റെ നന്മയ്ക്കുതകുന്ന കാര്യങ്ങൾ മാത്രം പങ്കുവയ്ക്കുന്നത് നല്ല ചങ്ങാതിയുടെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. ഗുണപ്രദമായ കാര്യങ്ങൾ മാത്രം പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നവൻ നല്ല കൂട്ടുകാരൻ തന്നെ. ആപത്തുകാലത്ത് കൂടെ ഇന്ന് താങ്ങും തണലുമായി നിൽക്കുന്നത് നല്ല ചങ്ങാതിയുടെ മറ്റൊരു ലക്ഷണമാണ്. ചിരിക്കുമ്പോൾ ഒപ്പം ചിരിക്കാൻ ആളുകളുണ്ടാകും. കരയുമ്പോൾ ആരും കൂടെ കരയാൻ കാണുകയില്ല എന്ന കവിവചനം ഓർത്തു പോകുന്നത് എപ്പോഴും നല്ലതു തന്നെ. ആവശ്യമുള്ള സമയത്ത് സഹായിക്കുന്നവനും നല്ല ചങ്ങാതി തന്നെ. അല്ലാത്തവരെ അകറ്റി നിർത്തണം.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കെ. വിഷ്ണുനാരായണൻ.

0: ഏഴ് അൻപതിന് രാഗപരാഗം, 7:55 ഇളയനില, 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിത ഗാനങ്ങൾ, 9:00 സുവർണ മലരുകൾ, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 9:45 വാർത്താ തരങ്കിണി, 10:00 NHM റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 12:10, 12:40 എവർ ഗ്രീൻ ഡ്യുയറ്റ്സ്, 1:00 ഗാനോത്സവം, 2:15 തുടർനാടകം, 2:30 ഗസൽ, വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം, 5:00 നാടൻ പാട്ട്, KP സിന്ധുവും സംഘവും പാടിയത്, 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിത ഗാനങ്ങൾ, 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 രാത്രി 8:40 9:30 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം, 6:50 വയലും വീടും, 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ അറിയിപ്പ്, 7:35 വനിതാ വേദി, 8:00 ദിൽ സേ ദിൽ തക്, 9:15 വിദ്യാഭ്യാസ രംഗം, 10:00 ദേശീയ സംഗീത പരിപാടിയിൽ അമൽ ആന്റണിയുടെ ലളിത സംഗീതം, മാർഗി മധു അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത്, 10:30 മുതൽ ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ ലണ്ടനിലെ ഓവൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന 2 സെമിഫൈനൽ മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്.
1: ഇന്ന് ആർ രാമചന്ദ്രന്റെ കവിത അജന്ത ആലപിക്കുന്നത് യു ശാരി കൃഷ്ണ.

0: നിങ്ങൾ കേട്ടത് ആർ രാമചന്ദ്രൻ എഴുതിയ അജന്ത എന്ന കവിത. ആലപിച്ചത് യു ശാരി കൃഷ്ണ.
1: കാവ്യാഞ്ജലി.
2: പ്രഭാതഗീതം ആദ്യഗാനം ഉണ്ണിമേനോൻ പാടിയത്.

0: പ്രഭാതഗീതത്തിൽ ഉണ്ണിമേനോൻ, മഞ്ചരി, ജി വേണുഗോപാൽ എന്നിവർ പാടിയ ഗാനങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ശ്രദ്ധ.
1: വിലക്കയറ്റം രൂക്ഷമാകുന്ന സാഹചര്യങ്ങളിൽ സബ്സിഡി നിരക്കിൽ അവശ്യ സാധനങ്ങൾ നൽകുന്നതിലൂടെ സാധാരണക്കാരന്റെ ഏക ആശ്രയം തന്നെയാണ് സപ്ലൈകോ. എപ്പോഴും

0: വിപണി വിലയിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് നൽകാൻ സംസ്ഥാനത്തുടനീളം 1600-ലധികം ഔട്ട്ലെറ്റുകളുള്ള ഈ സർക്കാർ സ്ഥാപനത്തിന് കഴിയുന്നുണ്ട്. ഇപ്പോഴിതാ വൈവിധ്യവൽക്കരണത്തിലൂടെയും പുതിയ വിപണി തന്ത്രങ്ങളിലൂടെയും സപ്ലൈകോയുടെ ലാഭം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കേരള സർക്കാർ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺവെയിങ് സ്റ്റോറുകൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് ആരംഭിക്കും. ഇതേക്കുറിച്ച് ശ്രദ്ധയിലാദ്യം സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്.
1: ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ റീറ്റെയിൽ ചെയിനായിട്ട് നിൽക്കുന്ന ഈ ഒരു സ്ഥാപനത്തിന് ലാഭകരമാവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. എന്നാൽ അത് ഫലപ്രദമായി വിനിയോഗിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നിലവിൽ സബ്സിഡി സാധനങ്ങളിലെ വിൽപ്പനയും അതിനോടനുബന്ധിച്ച് മറ്റ് ആക്ടിവിറ്റീസുകൾ വഴിയും ലാഭകരമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ, ഇതാണ് സർക്കാർ തലത്തിൽ ഇപ്പോൾ പരിശോധിക്കുന്നത്. സബ്സിഡി സാധനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 13 സബ്സിഡി സാധനങ്ങൾ കൊടുക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിലുണ്ടാവുന്ന ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിൽ വരുന്ന ഭാഗം ഗവൺമെന്റ് മീറ്റ് ചെയ്താണ് പോകുന്നത്. എന്നാൽ സപ്ലൈകോയ്ക്ക് തന്നെ സ്വയം വരുമാനം കണ്ടെത്തി മുന്നോട്ട് വരാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ പൂർണ്ണതയിൽ അത് വിനിയോഗിക്കപ്പെടണം. അപ്പൊ അതനുസരിച്ചൊരു സമഗ്രമായ പദ്ധതി തയ്യാറാക്കാൻ മന്ത്രി എന്ന നിലയിൽ ഞാനിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് പലതരത്തിൽ, ഞങ്ങളിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഔട്ട്ലെറ്റുകളുടെ നവീകരണവും അതിനോടൊപ്പം തന്നെ LED പരസ്യങ്ങൾ വഴി നമുക്ക് വരുമാനം ലഭ്യമാക്കാൻ കഴിയും. ഇപ്പൊ FMCG പ്രൊഡക്ട്സിന്റെ വിൽപ്പന വർദ്ധിപ്പിക്കുന്ന വഴി, നോൺ സബ്സിഡി സാധനങ്ങളോടൊപ്പം FMCG പ്രൊഡക്ട്സിന്റെ വിൽപ്പന വഴി നമുക്ക് ലാഭം സൃഷ്ടിക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമുക്ക് കൊണ്ടുവരാൻ കഴിയും. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സ്റ്റോറുകൾ, മാവേലി കൺവീനിയൻസ് സ്റ്റോഴ്സ് മുമ്പോട്ട് വെച്ച നിർദ്ദേശങ്ങളിലൊന്നാണ്. അത് ഒരു ഇൻകം ജനറേഷൻ നമുക്ക് രൂപീകരിക്കാൻ കഴിയുന്ന ഒന്നാണ്. പെട്രോൾ ബങ്കുകളുടെ വിപുലീകരണം, അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വിവിധ സ്കീംസ് വഴി നമുക്ക് കൂടുതൽ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുവാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കാൻ സാധിക്കണം. തീർച്ചയായിട്ടും ഏറ്റവും കൃത്യമായ ഒരു പദ്ധതി, ഒരു മാർക്കറ്റിംഗ് പദ്ധതി തയ്യാറാക്കിയാൽ ഉറപ്പുണ്ട് സപ്ലൈകോയ്ക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന നഷ്ടം കുറെ നികത്തി നമുക്ക് കൊണ്ടുവരാൻ കഴിയും. തീർച്ചയായിട്ടും ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യും. ഞാൻ പറയുമ്പോൾ ഗവൺമെന്റ് പൂർണ്ണമായും സപ്ലൈകോയെ കൈയൊഴിഞ്ഞു പോകുന്നു എന്ന നിലയിലല്ല. സപ്ലൈകോയ്ക്ക് ആനുവലി കൊടുക്കാൻ കഴിയുന്ന ആ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഒപ്പം തന്നെ സ്വയമായ നിലയിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന നിലയിൽ അതിനെ നമുക്ക് രൂപീകരിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട്. സപ്ലൈകോ ലാഭം മാത്രം പ്രതീക്ഷിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥാപനമല്ല. ഇതൊരു സർവീസ് ഓറിയന്റഡ് മേഖലയാണ്. ഒപ്പം തന്നെ സർവീസ് ഓറിയന്റഡ് മേഖല നിലനിർത്തി മുമ്പോട്ട് പോകേണ്ടതിന്റെ ആവശ്യകതയും നമ്മളെ സംബന്ധിച്ചുണ്ട്.
0: നിത്യോപയോഗ സാധനങ്ങളോടൊപ്പം മറ്റു ഉൽപ്പന്നങ്ങൾ കൂടി ഉൾപ്പെടുത്തി സൂപ്പർ മാർക്കറ്റ് രീതിയിൽ സപ്ലൈകോ സ്റ്റോറുകളെ ഉയർത്തുന്നതോടൊപ്പം എല്ലാ ജില്ലകളിലും ഒരു സിഗ്നേച്ചർ മാർട്ട് ഉൾപ്പെടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുവെന്ന് സപ്ലൈകോ മാർക്കറ്റിംഗ് വിഭാഗം അഡീഷണൽ ജനറൽ മാനേജർ MR Deepu.
2: ഏകദേശം 30 മുതൽ 35 ലക്ഷം വരെ ആൾക്കാര് എല്ലാ മാസവും ഞങ്ങളുടെ ഔട്ട്ലെറ്റുകളെ ആശ്രയിക്കുന്നു എന്നാണ് ഞങ്ങളുടെ കണക്കുകളിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഏകദേശം 900 മാവേലി സ്റ്റോറുകളാണ് ഞങ്ങൾക്കുള്ളത്. ഈ മാവേലി സ്റ്റോറുകളിൽ എസെൻഷ്യൽ ഐറ്റംസ് മാത്രമാണ് ഇപ്പൊ നമ്മൾ വിൽക്കുന്നത്. അപ്പൊ അതൊന്ന് മാറ്റിക്കൊണ്ട് കുറച്ച് സൂപ്പർ മാർക്കറ്റ് സ്റ്റൈലിലേക്ക് ഒന്ന് മാറ്റാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കസ്റ്റമേഴ്സിന് കൂടുതലായിട്ട് വന്ന് ബാക്കിയുള്ള സാധനങ്ങൾ, അതായത് എസെൻഷ്യൽ ഐറ്റം കൂടാതെ തന്നെ ബാക്കി FMCG സാധനങ്ങളും കൂടെ വാങ്ങാനുള്ള ഒരു അവസരമാണ് നമ്മൾ അതിലൂടെ ഒരുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഔട്ട്ലെറ്റ് മോഡേണൈസേഷനിൽ നമ്മൾ ചെയ്യുമ്പോൾ കൂടുതൽ FMCG സാധനങ്ങൾ, അതായത് സബ്സിഡി അല്ലാത്ത സാധനങ്ങളുടെ വിൽപ്പനയിൽ നിന്നും സപ്ലൈകോയും ഒരു വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പ്രോഗ്രാം ആണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റുകൾ, നിലവിലെ സൂപ്പർ മാർക്കറ്റുകളുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചറുകൾ പലതും വളരെ ചെറുതാണ്, അതും മോഡേണൈസ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അതിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രമുഖ കമ്പനികളുടെ പരസ്യങ്ങൾ വയ്ക്കാനും അവർ അതിൽ നിന്നൊരു റവന്യൂ ഉണ്ടാക്കാനുള്ള ഒരു രീതിയാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ പ്രീമിയം കസ്റ്റമേഴ്സിനെയൊക്കെ നമ്മൾ ലക്ഷ്യമിട്ടുകൊണ്ട് എല്ലാ ജില്ലയിലും ഒരു സിഗ്നേച്ചർ മാർട്ട്, അത് കുറച്ചധികം സ്പേസ് എടുത്തുകൊണ്ട് പ്രമുഖ കമ്പനികളുടെയൊക്കെ സഹായത്തോടുകൂടി തന്നെ അവർക്ക് ബ്രാൻഡിങ് സ്പേസും റാക്കുകളും എല്ലാം കൊടുത്തുകൊണ്ട് ഒരു സിഗ്നേച്ചർ മാർട്ട്, അതായത് കൂടുതൽ എല്ലാ ഐറ്റംസും നമ്മുടെ കടകളിൽ സാധാരണ കാണാത്ത ഐറ്റംസ്, നമ്മുടെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ കാണുന്ന ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റാക്കി മാറ്റാനാണ് നമ്മൾ ഈ സിഗ്നേച്ചർ മാർട്ടുകൾ പ്ലാൻ ചെയ്യുന്നത്. കൂടുതൽ പ്രൊഡക്റ്റുകൾ ശബരി ബ്രാൻഡിൽ ഇറക്കാനുള്ള ഒരു ശ്രമം കൂടി ഞങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങളൊരു കൺവീനിയൻസ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അതും ഞങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 24 hours അവശ്യ സാധനങ്ങൾ മാത്രം കിട്ടുന്ന ചെറിയ ഷോപ്പുകൾ, ബസ് സ്റ്റാൻഡുകൾ, അങ്ങനെയുള്ള എപ്പോഴും ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വയ്ക്കുന്നതിനെ കുറിച്ചും ഞങ്ങൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ന്യായവിലയിൽ ലഭ്യമാകുന്ന സ്ഥാപനമെന്ന രീതിയിൽ സപ്ലൈകോ ലാഭകരമായി തന്നെ നിലനിൽക്കേണ്ടത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. കോഴിക്കോട് ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതി പ്രസിഡന്റ് TKA Asis.
3: ജനങ്ങൾക്ക് സപ്ലൈകോയെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ജനങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഒന്ന്, ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണോ ലഭിക്കുന്നത്. മറ്റൊന്ന്,

0: പൊതുമാർക്കറ്റിനേക്കാൾ വില കുറവുണ്ടോ? ഒരു യാഥാർത്ഥ്യം ചിലപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. പൊതുമാർക്കറ്റിനേക്കാൾ കൂടുതൽ ചില ഉൽപ്പന്നങ്ങൾക്ക് ചിലപ്പോൾ വില ഈടാക്കിയതായിട്ടുള്ള അനുഭവങ്ങൾ ഉപഭോക്താക്കൾ ഞങ്ങളോടൊക്കെ പരാതിപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞാല്, ഈ പാക്കറ്റ് ചെയ്ത ഉൽപ്പന്നങ്ങളുണ്ട്, അത് സപ്ലൈകോയുടെ അപ്ഡേറ്റിൽ പാക്ക് ചെയ്ത ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ അതിനകത്ത് പ്രൈസ് അടിച്ചിട്ടുണ്ടാവും. ഈ പ്രൈസ് വളരെ നേരത്തെ അടിച്ചു വെച്ചതായിരിക്കും. ഈ സാധനത്തിന് പൊതുമാർക്കറ്റിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ വില കുറഞ്ഞിട്ടുണ്ടാവും, എന്നാൽ സപ്ലൈകോയുടെ ഷെൽഫില് പഴയ രീതിയിൽ തന്നെ വിൽപ്പന നടത്തുന്നു. ഇത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ സംവിധാനം വേണം. ഒരു കിലോ മുളക് വാങ്ങുന്നു, ഒരു കിലോ മുളക് പുറത്തുള്ളതിനേക്കാളും ഒരു 10 രൂപ അധികമാണ് സപ്ലൈകോ ലഭിക്കുന്നതെങ്കിൽ ആളുകളുടെ അഭിപ്രായ വ്യത്യാസം വന്നത്, അങ്ങനെ പലരും പരാതി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗുണമേന്മ കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ പാക്കറ്റിലാക്കി വിൽപ്പന നടത്തുന്നു എന്നുള്ള പരാതിയുണ്ട്. ഇത് രണ്ടും ശരിയായ ഒരു മോണിറ്ററിംഗ് നടത്തിക്കൊണ്ട്, ശരിയായ നിരീക്ഷണം നടത്തിക്കൊണ്ട് സപ്ലൈകോ മാനേജ്മെന്റ് ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് വളരെ ലാഭകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഒരു ഉപഭോക്താവിന്റെ വീക്ഷണത്തിലൂടെ നോക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു പ്രശ്നം, സബ്സിഡി സാധനങ്ങൾക്ക് വരുമ്പോൾ അപ്പൊ 10 സാധനങ്ങൾ വാങ്ങാൻ 7, 5, 8 സാധനങ്ങൾ ലിസ്റ്റുമായി നമ്മൾ വരുന്നു. ഒരു 5 സാധനം നമുക്ക് അവിടുന്ന് കിട്ടും, 2 സാധനം സ്റ്റോക്ക് ഇല്ല. അങ്ങനെ സ്റ്റോക്ക് ഇല്ല എന്ന് പറയുമ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസം, നീരസത്തിന് ഇടയാകുന്നതായിട്ട് വരും. അത് സംഭവിക്കാതിരിക്കാൻ മിക്കവാറും ഉൽപ്പന്നങ്ങൾക്ക് സ്റ്റോക്ക് വെരിഫൈ ചെയ്തുകൊണ്ട് സ്റ്റോക്ക് ഉണ്ടാവുന്ന അവസരം വേണം. പിന്നെ സപ്ലൈകോയിലേക്ക് ജനങ്ങൾ എത്തണം. സാധാരണ രീതിയിൽ തന്നെ കൺസ്യൂമർ അവിടേക്ക് എത്താവുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാവണം ഇത് ലാഭകരമാക്കാൻ.
1: വിപണിയിൽ മികച്ച ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനും ഉപഭോക്താക്കളുടെ വിശ്വാസ്യത നേടിയെടുക്കുവാനും ഇതിനോടകം തന്നെ സപ്ലൈകോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സർക്കാർ നൽകാനുള്ള കുടിശ്ശികകൾ സമയബന്ധിതമായി നൽകേണ്ടത് അനിവാര്യമാണെന്ന് സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് മുൻമന്ത്രി ജി ആർ അനിൽ.
2: സപ്ലൈകോ എന്ന പൊതു മേഖലാ സ്ഥാപനം രാജ്യത്തിന് മാതൃകയായ ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. മാർക്കറ്റിലെ വില നിയന്ത്രിക്കാൻ, ന്യായവിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാക്കാൻ നല്ല പരിശ്രമമാണ് കേരളത്തിൽ നടന്നു വരുന്നത്. 1 മാസം 50 ലക്ഷത്തോളം കുടുംബങ്ങൾ ആ സ്ഥാപനത്തെ ആശ്രയിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് വിപണന പരിപാടികൾ നേരിട്ട് പങ്കെടുക്കുകയാണ്. കാലാകാലങ്ങളിലെ ഗവൺമെന്റുകൾ അതിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന തരത്തിലേക്ക് വിലക്കയറ്റത്തിന്റെ ഭീതിയും അതിന്റെ ദുരിതവും ജനങ്ങളെ ബാധിക്കാതിരിക്കാനുള്ള ഫലപ്രദമായ പൊതുവിതരണ സംവിധാനമാണ് അതിലൂടെ ഉണ്ടാകുന്നത്. എന്നാൽ സപ്ലൈകോ വർഷങ്ങളായി ലാഭകരമായി പ്രവർത്തിക്കുന്നതായിട്ടാണ് അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഗവൺമെന്റിന്റെ ഇടപെടൽ, ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ നടപ്പാക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ബാധ്യതകളാണ് പലപ്പോഴും അതിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന അവസ്ഥകൾ. അതുകൊണ്ട് കാലാകാലങ്ങളിലെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്ന ആ ബാധ്യതകൾ കൃത്യമായി പേയ്മെന്റ് നടത്താൻ കഴിഞ്ഞാൽ സപ്ലൈകോ ലാഭത്തിൽ നിന്ന് ലാഭത്തിലേക്ക് എത്താൻ കഴിയും. കഴിഞ്ഞ ഓണക്കാലം മുതൽ കഴിഞ്ഞ 1 വർഷമായി എല്ലാ ഔട്ട്ലെറ്റുകളിലും ആവശ്യത്തിലേറെ സാധനങ്ങൾ കൃത്യമായി ലഭിക്കുന്ന, ക്വാളിറ്റി മെച്ചപ്പെടുത്തി എത്തിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട്. സപ്ലയർമാർക്ക് പണം കൊടുക്കുന്ന കാര്യത്തിൽ ഒരു കൃത്യത ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിലയുടെ കാര്യത്തിൽ മാർക്കറ്റിലെ വിലയുമായി താരതമ്യപ്പെടുത്തി അതിനൊരു സിസ്റ്റം ഉണ്ടായിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന തരത്തിലേക്ക് സപ്ലൈകോ മാറിയതിന്റെ ഫലമായി ജനങ്ങളുടെ നല്ല വിശ്വാസ്യത ഉണ്ടാക്കാൻ കഴിഞ്ഞു. എന്നാൽ ഇന്നും സപ്ലൈകോയെ ബാധിക്കുന്ന 1-2 വിഷയങ്ങൾ, ഒന്ന്, അതിന്റെ ഓഡിറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ, കറണ്ടാക്കി മാറ്റാനുള്ള പ്രവർത്തനം അനിവാര്യമാണ്. 2, ഗവൺമെന്റിന്റെ കുടിശ്ശിക അവർക്ക് നൽകാനുള്ളത്, ഭീമമായ കുടിശ്ശികയിൽ ഒരു വലിയ വിഭാഗം കൊടുത്തു തീർക്കാൻ കഴിഞ്ഞാൽ സപ്ലൈകോ സ്വന്തം കാലിൽ നിൽക്കാൻ, ബാങ്കുകളെ വലുതായിട്ട് ആശ്രയിക്കാതെ നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പെട്രോൾ പമ്പ് അടക്കമുള്ള, ഗ്യാസ് സിലിണ്ടർ വിൽക്കാൻ കഴിയുന്ന സംവിധാനം അടക്കമുള്ള സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തിയാൽ മെഡിസിനിലൂടെ കൂടുതൽ ലാഭം ഉണ്ടാക്കാനെല്ലാം കഴിയുന്ന ഒരു സാഹചര്യം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയെടുത്താൽ അതോടൊപ്പം നമ്മുടെ ജീവനക്കാരും തൊഴിലാളികളുമായിട്ടുള്ളവരെ കൂടുതൽ വിശ്വാസ്യത ആർജിച്ച് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്.
1: വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാനും കർഷകർക്കും നിർമ്മാതാക്കൾക്കും ന്യായവില ഉറപ്പാക്കുവാനും പൊതുജനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ കുറഞ്ഞ നിരക്കിൽ നൽകുവാനും സപ്ലൈകോ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സബ്സിഡി തുക യഥാസമയത്ത് നൽകുകയും അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുകയും വൈവിധ്യവൽക്കരണവുമെല്ലാം ഈ സർക്കാർ സ്ഥാപനം എക്കാലവും ആവശ്യപ്പെടുന്ന മാർഗങ്ങൾ തന്നെയാണ്. എന്നാൽ ഇതൊക്കെയും കാര്യക്ഷമമായി നടപ്പിലാക്കുക എന്നതാണ് പ്രധാന വെല്ലുവിളിയായതും. ഇക്കാര്യത്തിലുള്ള പുതിയ തീരുമാനങ്ങൾ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം ഫഹദ് റാസ.

0: ചുറ്റുവട്ടം.
1: കോഴിക്കോട് നഗരത്തിൽ ഇന്ന് നടക്കുന്ന പരിപാടികളെക്കുറിച്ച്: ചക്കോരത്തുകുളം അൽ സഹാറ പ്ലാസ കെട്ടിടം എ ഡി ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിക്കറ്റ് ബ്രാഞ്ചിൽ ഇഖ്റ ആശുപത്രിയും എ ഡി ഐ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ചേർന്ന് നടത്തുന്ന രക്തദാന ക്യാമ്പ് 9:45. മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയത്തിൽ ഞാറ്റുവേല മേള 10:00. മേഖലാ ശാസ്ത്ര കേന്ദ്രം ഗോൾ ഫുട്ബോളിന്റെ ശാസ്ത്രവും സംസ്കാരവും എക്സിബിഷൻ 10:00.

0: ചുറ്റുവട്ടം.
1: ട്രെയിൻ സമയം അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന എല്ലാ യാത്രാവണ്ടികളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ ഇന്നിലേത്തിൽ നിന്ന്, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: Less premium, more bonus, most suitable for your loved ones. RPL Life, nothing better than this.
3: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
4: Agashavani. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകേച്ചിയുമായി ഉച്ചകോടി തല ചർച്ച നടത്തും. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർനെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി കേന്ദ്രം. ഗവൺമെന്റ് ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി

0: നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകൈച്ചിയുമായി ഉച്ചകോടിതല ചർച്ചകൾ നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളും അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്താനും പരസ്പര താൽപ്പര്യ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി അവസരം നൽകും. ചർച്ചകൾക്ക് ശേഷം ഇരു നേതാക്കളും നിരവധി ധാരണാപത്രങ്ങൾ കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ വൈകുന്നേരം ന്യൂഡൽഹിയിലെത്തി. ജാപ്പനീസ് പ്രധാനമന്ത്രി തകൈച്ചിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനമാണിത്. ഇന്ത്യയും ജപ്പാനും തമ്മിൽ തന്ത്രപരവും ആഗോളവുമായ പങ്കാളിത്തം മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ സന്ദർശനം പ്രധാന ചുവടുവയ്പ്പാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. നിയമപരമായ ചലനാത്മകത ശക്തിപ്പെടുത്തുന്നതിലും ചൂഷണങ്ങൾ ഇല്ലാതാക്കുന്നതിലും ആഗോള സമൂഹത്തിന് കൂട്ടായ ഉത്തരവാദിത്വമുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദ്വിദിന ഹ്യൂമൻ റിസോഴ്സ് മൊബിലിറ്റി ഫോറം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡെൻമാർക്ക്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, റഷ്യ എന്നീ രാജ്യങ്ങൾ സെഷനിൽ ഇന്ത്യയുമായി മൊബിലിറ്റി സംബന്ധിച്ച് പ്രത്യേക ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർനെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് കേന്ദ്രം മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി. 3 ദിവസത്തിനകം യൂസർനെയിം സവിശേഷതയെക്കുറിച്ച് വിശദീകരണം നൽകണമെന്നും വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം മെറ്റയോട് ആവശ്യപ്പെട്ടു. ഓൺലൈൻ തട്ടിപ്പുകൾ, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ, ആൾമാറാട്ടം എന്നിവ വർദ്ധിപ്പിക്കാൻ ഈ സവിശേഷത കാരണമാകുമെന്ന് ആശങ്കയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ സർവീസ് കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ നിയമന സമിതിയാണ് അടുത്ത വർഷം ജൂലൈ 14 വരെ കാലാവധി നീട്ടിയത്. 1989 ബാച്ച് IFS ഉദ്യോഗസ്ഥനായ മിശ്രി 2024 വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ചെറിയ ചികിത്സാ പിഴവുകൾ പോലും ഉണ്ടാകാതിരിക്കാൻ ഡോക്ടർമാർ ജാഗ്രത കാണിക്കണമെന്നും മന്ത്രി അറിയിച്ചു. ഗവൺമെന്റ് മേഖലയിലെ മോഡേൺ മെഡിസിൻ, ആയുർവേദം, ഹോമിയോ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. താഴെത്തട്ടിൽ കൂടുതൽ സൈക്യാട്രിസ്റ്റുകളെയും ഫോറൻസിക് സർജന്മാരെയും നിയമിക്കുന്നത് ഗവൺമെന്റിന്റെ പരിഗണനയിലാണെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സ്വന്തം കുടുംബകാര്യങ്ങൾ പോലും മാറ്റിവെച്ച് ഡോക്ടർമാർ നടത്തുന്ന സേവനം സമൂഹത്തിന് വിലമതിക്കാൻ കഴിയാത്തതാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് IMA സംസ്ഥാന ഘടകം സംഘടിപ്പിച്ച ഡോക്ടേഴ്സ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ ആരോഗ്യരംഗത്തിന് മികച്ച സംഭാവന നൽകിയവരാണ് കേരളത്തിലെ ഡോക്ടർമാരെന്നും മന്ത്രി പറഞ്ഞു. KSRTC ഡിപ്പോകളുടെ സമഗ്ര വികസനവും ബസ്സുകളുടെ ശുചിത്വ പരിപാലനവും പൊതുജന പങ്കാളിത്തത്തോടെ ഉറപ്പുവരുത്താൻ ഡിപ്പോകളിൽ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ ഉത്തരവ് നൽകിയതായി മന്ത്രി CP ജോൺ അറിയിച്ചു. ഡിപ്പോ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ MLA അധ്യക്ഷതയിലായിരിക്കും ഈ കമ്മിറ്റി. ഡിപ്പോകളുടെ അടിസ്ഥാന സൗകര്യം, ശുചിത്വം, സേവനങ്ങൾ, ക്യാൻറ്റീൻ ഗുണനിലവാരം എന്നിവ മെച്ചപ്പെടുത്തുക, ജനകീയ പങ്കാളിത്തവും തദ്ദേശ സഹകരണവും ഉറപ്പുവരുത്തുക, സ്പോൺസർഷിപ്പ്, CSR, പൊതുജന സംഭാവനകൾ എന്നിവ വഴി അധിക വിഭവ സമാഹരണം നടത്തുക എന്നിവയാണ് കമ്മിറ്റിയുടെ ലക്ഷ്യം. രാജ്യത്തെ സാധാരണക്കാരെ സംബന്ധിച്ച് ടാക്സ് കൺസൾട്ടന്റുമാരുടെയും പ്രാക്ടീഷണർമാരുടെയും സേവനം നിർണായകമാണെന്ന് മന്ത്രി M. ലിജു പറഞ്ഞു. GST 9 വർഷങ്ങൾ, പ്രത്യാശയും പ്രതിബന്ധങ്ങളും എന്ന വിഷയത്തിൽ ടാക്സ് കൺസൾട്ടൻസ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യ കായിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പാഠ്യപദ്ധതി, അധ്യാപക തസ്തിക, അടിസ്ഥാന സൗകര്യങ്ങൾ, പരിശീലനം, വിദ്യാർത്ഥികളുടെ ആരോഗ്യം എന്നിവയെക്കുറിച്ച് പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് 4-അംഗ കമ്മിറ്റി രൂപീകരിച്ചു. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് V. സുനിൽകുമാർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സഹിൽ കുമാർ, പൊതുവിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറി അബ്ദുൽ നാസർ പുലാത്ത്, പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ CA സന്തോഷ് എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. 6 മാസത്തിനകം കമ്മിറ്റി നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം. ഹെലികോപ്റ്റർ പ്രവർത്തനങ്ങൾക്കായി രാജ്യത്തെ ആദ്യത്തെ പ്രൈവറ്റ് പോയിന്റ് ഇൻസ്പേസ് ഇൻസ്ട്രുമെന്റ് സംവിധാനത്തിന് അംഗീകാരം ലഭിച്ചു. ഉണ്ടവല്ലി ഹെലിപോർട്ടിലാണ് സംവിധാനം ഏർപ്പെടുത്തുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും ഗ്രൌണ്ട് അധിഷ്ഠിത നാവിഗേഷൻ സഹായങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും പിൻസ് പ്രയോജനകരമാണെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം പറഞ്ഞു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയും. വടക്കൻ ജില്ലകളിൽ നാളെ ശക്തമായ മഴ ലഭിക്കാനിടയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ Smithy M. Pallurithi.
1: കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഓറഞ്ച് ജാഗ്രതയിലായിരുന്ന കണ്ണൂരും കാസർഗോഡും

0: ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുണ്ട്. ഇന്നലെ മഞ്ഞ ജാഗ്രതയുണ്ടായിരുന്ന കോഴിക്കോട് ഇന്നും മഞ്ഞ ജാഗ്രത തുടരും. അതേസമയം എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ നാളെ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്.
1: ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ വാഷിംഗ്ടണിലെ സിയാറ്റിൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സെനഗലിനെ വീഴ്ത്തി ബെൽജിയം പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 2-3 ബെൽജിയം സെനഗലിനെ വീഴ്ത്തിയത്. ഇപ്പോൾ സാന്താ ക്ലാരയിൽ അമേരിക്ക ബോസ്നിയ ഹെർസഗോവിനയെ നേരിടുകയാണ്. മത്സരം ആദ്യ പകുതി പിന്നിട്ടപ്പോൾ അമേരിക്ക ഒരു ഗോൾ നേടി മുന്നിലാണ്. ഇന്നലെ റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ DR കോംഗോയെ 1-2 തകർത്ത് ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയിടത്ത് നിന്ന് അവിസ്മരണീയമായി തിരിച്ചുവരവ്. വിജയം ഉറപ്പിച്ച സെനഗലിനെ പിന്തള്ളി ബെൽജിയം ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ. 2 പിന്നിൽ നിന്ന ശേഷം 86-89 മിനിറ്റുകളിലെ ഗോളിൽ സമനില പിടിച്ച ബെൽജിയം എക്സ്ട്രാ ടൈമിലെ പെനാൾട്ടി ഗോളാക്കി മാറ്റി ഒരർത്ഥത്തിൽ ജയം പിടിച്ചു വാങ്ങുകയായിരുന്നു. ഹബീബ് ദിയാരെ, ഇസ്മായിൽ എസ്ആർ എന്നിവരുടെ ഗോളിൽ ബെൽജിയത്തിന് ലോകകപ്പിൽ നിന്ന് പുറത്തേക്കുള്ള വാതിൽ തുറന്നിട്ട സെനഗലിനെ ഞെട്ടിച്ച് റൊമാലോ ലുക്കാക്കുവും യൂറി ടിലെമാൻസും സെനഗലിന്റെ വലകുലുക്കി. നിശ്ചയ സമയത്ത് തുല്യത പാലിച്ചതോടെ എക്സ്ട്രാ ടൈമിലേക്ക് കടന്ന മത്സരത്തിന്റെ അവസാന നിമിഷം യൂറി ടിലെമാൻസിന്റെ പെനാൾട്ടിയിൽ ബെൽജിയം ഒരു മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റി വിജയം കൈപ്പുരിലൊതുക്കി. ബെൽജിയത്തിന്റെ സമാന സാഹചര്യത്തിൽ നിന്നും വിസ്മയകരമായ മുന്നേറ്റം നടത്തിയാണ് ഇംഗ്ലണ്ടിന്റെയും പ്രീ ക്വാർട്ടർ പ്രവേശനം. പുറത്താകലിന്റെ വക്കിൽ നിൽക്കെ നായകൻ ഹാരി കെയിന്റെ ഡബിളിൽ കോങ്കയെ 2-1 മറികടക്കുകയായിരുന്നു ഇംഗ്ലീഷ് പടാലെ. ഇംഗ്ലണ്ടിനെ വിറപ്പിച്ച് കളിയുടെ 7 മിനിറ്റിൽ തന്നെ ബ്രയാൻ സിബെങ്ക കോങ്കോയ്ക്ക് വേണ്ടി ലക്ഷ്യം കണ്ടു. 75-86 മിനിറ്റുകളിലായിരുന്നു മത്സരത്തിന്റെ വിധി നിർണയിച്ച ഹാരി കെയിന്റെ വിജയ ഗോളുകൾ പിറന്നത്.
1: 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിൽ ചെസ്റ്ററിലെ സ്റ്റീലിൽ നടന്ന ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത 20 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസെടുത്തു. എന്നാൽ കനത്ത മഴ കാരണം ആതിഥേയരായ ഇംഗ്ലണ്ടിന് മറുപടി ബാറ്റിംഗിന് ഇറങ്ങാനായില്ല. തുടർന്ന് മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. പരമ്പരയിലെ 2 മത്സരത്തിൽ ഇരു ടീമുകളും മറ്റന്നാൾ മാഞ്ചസ്റ്ററിൽ ഏറ്റുമുട്ടും. ഫിഫ ലോകകപ്പ് ആവേശത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ തിരുനാവായയിൽ മെസ്സിയും റൊണാൾഡോയും ഉൾപ്പെടെ താരങ്ങൾ ധരിച്ച ജേഴ്സികളും 48 ടീമുകളുടെയും നാണയങ്ങളും പ്രദർശിപ്പിച്ചു. ലോകകപ്പിന്റെ ഭാഗമായി പല കാലങ്ങളിൽ ഫിഫ പുറത്തിറക്കിയ വിവിധ ഉൽപ്പന്നങ്ങൾ, ലോകകപ്പ് കിരീടത്തിന്റെ വിവിധ മാതൃകകൾ എന്നിവയും പ്രദർശനത്തിലുണ്ടായിരുന്നു. മുതിർന്ന ശാസ്ത്രജ്ഞൻ ഡോക്ടർ MR രമേശ് കുമാർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്ത് നടന്ന സംസ്ഥാന ജൂനിയർ ഗേൾസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജേതാക്കളായി. ഫൈനലിൽ എറണാകുളത്തെ 2-1 പരാജയപ്പെടുത്തിയാണ് തിരുവനന്തപുരം ചാമ്പ്യനായത്. ജൂനിയർ ബോയ്സ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. ജലവിഭവ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി കൊച്ചിയിൽ യോഗം ചേർന്നു. പെട്രോ കെമിക്കൽ വ്യവസായങ്ങൾ സൃഷ്ടിക്കുന്ന ജലമലിനീകരണവും സുസ്ഥിര ജലലഭ്യത നേരിടുന്ന വെല്ലുവിളികളും യോഗം ചർച്ച ചെയ്തു. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലായിരുന്നു യോഗം. ശബരിമല സ്വർണമോഷണക്കേസിൽ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് ഗുരുതരമായ സംശയങ്ങൾക്കിടയാക്കുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA പറഞ്ഞു. ശബരിമല സ്വർണക്കൊള്ളയിൽ CBI അന്വേഷണം നടത്തുന്നതിൽ നിന്നും UDF ഗവൺമെന്റ് പിന്നോട്ട് പോയ പശ്ചാത്തലത്തിൽ ഇരുവരുടെയും കൂടിക്കാഴ്ച കൂടുതൽ ദുരൂഹമാണെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയിൽ 11 കഞ്ചാവുമായി ഒഡീഷ സ്വദേശി പിടിയിൽ. കോഴിക്കോട് രാമനാട്ടുകര ഹൈലൈറ്റ് മാൾ മാങ്കാവ് ഭാഗങ്ങളിൽ മൊത്ത വിൽപ്പന നടത്തിയ പ്രസൽ പ്രധാനാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകൈച്ചിയുമായി ഉച്ചകോടിതല ചർച്ച നടത്തും. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർ നെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി കേന്ദ്രം. ഗവൺമെന്റ് ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി K. മുരളീധരൻ. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചിക രജ ഝാ. അഥ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദല്യാം സ്വീയ സമകക്ഷയാ സാനേതാക്കായി ശീത്യനയാ സഹ വാർഷിക ശിഖരസമ്മേളനസ്തരീയാം വാർത്താം കരിഷ്യതി. ശിഖരസമ്മേളനമിദം ഉഭാഭ്യാം പക്ഷാഭ്യാം ദ്വൈപാക്ഷിക സഹയോഗം സമീക്ഷിതും സുദൃഢീകർത്തും സഹൈവ പാരസ്പരിക ഹിതായ ക്ഷേത്രീയ വൈശ്വിക വിഷയേഷു വിചാരാണാം ആദാനപ്രദാനം കർത്തും അവസരം പ്രദാസ്യതി. द्वयोः प्रधानमन्त्रिणोः मध्ये संवादानन्तरं नैके श्याम सन्धिपत्राणां

0: നീതിയും നിയമവും. ഇന്ത്യൻ ഭരണഘടനയെയും നിയമങ്ങളെയും മുൻനിർത്തി സംസാരിക്കുന്നു അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
1: ഇൻഷുറൻസ് കമ്പനി പ്രൊപ്പോസൽ ഫോമിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു ചോദ്യം അവ്യക്തവും കൃത്യതയില്ലാത്തതുമായിരുന്നു. ആയതിനാൽ പ്രസ്തുത ചോദ്യത്തിന് പോളിസി ഹോൾഡർ, അതായത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഇൻഷുറൻസ് പോളിസി എടുത്ത വ്യക്തി

നൽകിയ ഉത്തരത്തിലും ചില അവ്യക്തതകളുണ്ടായിരുന്നു. ആ ഒരൊറ്റ കാരണം മുന്നോട്ട് വെച്ച് അദ്ദേഹം വസ്തുതകൾ കൃത്യമായി വെളിപ്പെടുത്തിയില്ല എന്നുള്ള സാങ്കേതികത മാത്രം മുന്നോട്ട് വെച്ച് കൃത്യമായി പോളിസി തുക അടച്ചുകൊണ്ടിരുന്ന വ്യക്തി മരണപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ നിയമാനുസൃത അവകാശികൾക്ക് ലഭിക്കേണ്ട ഇൻഷുറൻസ് തുക നൽകുന്നതിൽ നിന്നും ഇൻഷുറൻസ് കമ്പനി പിന്മാറിയാൽ അത് സേവന ന്യൂനതയാണ് എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്ന ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിനോട് പോളിസി ഹോൾഡറിന്റെ ഭാര്യയും ഇൻഷുറൻസ് പോളിസിയിൽ നോമിനിയുമായ പരാതിക്കാരിക്ക് ഇൻഷുറൻസ് ക്ലെയിം തുകയായ 50 ലക്ഷം രൂപ കൈമാറുവാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഉത്തരവായി. ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ഡ്യൂട്ടി ഡോക്ടറായി ജോലി ചെയ്തിരുന്ന ഡോക്ടർ ശ്രവൺ കുമാറിന് ഡ്യൂട്ടിക്കിടയിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവുകയും തന്മൂലം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ നിന്നും HDFC ലൈഫ് ക്ലിക്ക് ടു പ്രൊട്ടക്ട് സൂപ്പർ പോളിസി സ്കീമിൽ 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്

അത് സേവന ന്യൂനതയാണ് എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്ന ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിനോട് പോളിസി ഹോൾഡറിന്റെ ഭാര്യയും ഇൻഷുറൻസ് പോളിസിയിൽ നോമിനിയുമായ പരാതിക്കാരിക്ക് ഇൻഷുറൻസ് ക്ലെയിം തുകയായ 50 ലക്ഷം രൂപ കൈമാറുവാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഉത്തരവായി. ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ഡ്യൂട്ടി ഡോക്ടറായി ജോലി ചെയ്തിരുന്ന ഡോക്ടർ ശ്രവൺ കുമാറിന് ഡ്യൂട്ടിക്കിടയിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവുകയും തന്മൂലം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ നിന്നും HDFC ലൈഫ് ക്ലിക്ക് ടു പ്രൊട്ടക്ട് സൂപ്പർ പോളിസി സ്കീമിൽ 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടായിരുന്നു. പോളിസി എടുത്ത ദിവസം മുതൽ അദ്ദേഹം മരണപ്പെടുന്നതുവരെയും കൃത്യമായി പോളിസി തുക അദ്ദേഹം അടയ്ക്കുന്നുമുണ്ടായിരുന്നു. പോളിസി ഹോൾഡറിന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഇൻഷുറൻസ് ക്ലെയിം തുക ലഭിക്കുവാനായി ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചു. പക്ഷേ ഇൻഷുറൻസ് ഫോമില് മുൻകാല പോളിസി ഡീറ്റെയിൽസ് എന്ന കോളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരം കൃത്യമല്ല എന്ന ഒറ്റ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി പോളിസി ഹോൾഡറുടെ ഭാര്യ ഫയൽ ചെയ്ത ക്ലെയിം പെറ്റീഷൻ നിരാകരിക്കുകയാണുണ്ടായത്. അതിന് പോളിസി ഹോൾഡറിന്റെ ഭാര്യ മുന്നോട്ട് വെച്ച കാരണം, മുൻകാല പോളിസി വിവരങ്ങൾ എന്ന കോളത്തിൽ അദ്ദേഹം ഒന്നും രേഖപ്പെടുത്താതിരുന്നത് മുൻകാല പോളിസി വിവരങ്ങൾ എന്ന് കണ്ടപ്പോ അതില് HDFC ലൈഫിൽ നിന്നും മുൻകാലങ്ങളിൽ പോളിസി എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നതാണ് ചോദിക്കുന്നതെന്നാണ് അവർ വിചാരിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടർ ശ്രവൺ കുമാർ HDFC ലൈഫിൽ നിന്നും മുൻകാലങ്ങളിൽ പോളിസി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ പ്രത്യേകിച്ച് ഒന്നും രേഖപ്പെടുത്തിയില്ല. പക്ഷെ ഇൻഷുറൻസ് കമ്പനി മുന്നോട്ട് വെച്ച വാദം, മുൻകാല പോളിസി വിവരങ്ങൾ എന്ന് പറഞ്ഞാല് തങ്ങൾ ഉദ്ദേശിച്ചത് ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഏതെങ്കിലും കാലത്ത് പോളിസി എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും എടുത്ത പോളിസി നിലവിലുണ്ടോ എന്നാണ് ആ ചോദ്യം കൊണ്ട് തങ്ങൾ ഉദ്ദേശിച്ചത് എന്നതായിരുന്നു ഇൻഷുറൻസ് കമ്പനി മുന്നോട്ട് വെച്ച വാദം. HDFC ലൈഫിൽ നിന്നും മുൻകാലങ്ങളിൽ പോളിസി എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവിടെ അദ്ദേഹം ഒന്നും ഫില്ല് ചെയ്തില്ല. പക്ഷെ ഇൻഷുറൻസ് കമ്പനി തങ്ങൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകിയില്ല. മറ്റ് 2 ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും ഇദ്ദേഹം മുൻകാലങ്ങളിൽ പോളിസി എടുത്തിട്ടുണ്ടായിരുന്നു. 1 കോടി രൂപ വീതം പോളിസി തുകയുള്ള 2 പോളിസി അദ്ദേഹം മറ്റ് 2 ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും എടുത്തത് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ പ്രൊപ്പോസൽ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്തത്. പക്ഷെ ആ 2 പോളിസികളുടെയും വിവരങ്ങൾ ഇദ്ദേഹം ഈ പ്രൊപ്പോസൽ ഫോമിൽ മുൻകാല പോളിസി വിവരങ്ങൾ എന്ന കോളത്തിൽ ഫില്ല് ചെയ്തില്ല. ഈ ഒരു ഒറ്റ കാരണം പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇൻഷുറൻസ് തുക നൽകുന്നതിന് ഇൻഷുറൻസ് കമ്പനി വിസമ്മതിച്ചത്. അപ്പോൾ ഇതില് ഇൻഷുറൻസ് കമ്പനി മുന്നോട്ട് വെച്ച വാദം, മുൻകാല പോളിസി വിവരങ്ങൾ എന്ന കോളത്തിൽ ഡോക്ടർ ശ്രവൺ കുമാർ 1 കോടി രൂപ വീതം ഇൻഷുറൻസ് തുകയുള്ള 2 പോളിസികൾ മറ്റ് 2 ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും എടുത്തത് നിലവിലുണ്ടെന്ന വസ്തുത സത്യസന്ധമായി പ്രൊപ്പോസൽ ഫോമിൽ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ തങ്ങൾ പോളിസി ഇഷ്യൂ ചെയ്യുകയില്ലായിരുന്നു എന്നതായിരുന്നു. ഇതായിരുന്നു പ്രധാന എതിർവാദം. ഇൻഷുറൻസ് കമ്പനി കൺസ്യൂമർ ഫോറം മുൻപേ രേഖപ്പെടുത്തിയ പ്രധാന എതിർവാദം അതായിരുന്നു. ഇരുകക്ഷികളും മുന്നോട്ട് വെച്ച വാദമുഖങ്ങളും ഒപ്പം ഇൻഷുറൻസ് കമ്പനിയുടെ പ്രൊപ്പോസൽ ഫോം തുടങ്ങി ഇരുവശത്തു നിന്നും ഹാജരാക്കിയ രേഖകൾ, കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വസ്തുത നിയമ സാഹചര്യങ്ങൾ എല്ലാം വിശദമായി വിശകലനം ചെയ്ത ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം ഇൻഷുറൻസ് കമ്പനിയുടെ വാദമുഖങ്ങൾ നിരാകരിക്കുകയാണ് ഉണ്ടായത്. പ്രൊപ്പോസൽ ഫോമില് മുൻകാല പോളിസി വിവരങ്ങൾ എന്നൊരു കോളം ഉണ്ട്, അത് ശരിയാണ്. പക്ഷേ പോളിസി ഹോൾഡർ വിചാരിച്ചത് അത് HDFC ലൈഫിൽ നിന്നും മുൻകാലങ്ങളിൽ എടുത്ത പോളിസിയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് എന്ന്. അതായത് HDFC ലൈഫിൽ നിന്നും മുൻകാലങ്ങളിൽ എടുത്ത പോളിസിയെ കുറിച്ചാണോ ചോദിച്ചിരിക്കുന്നത്, അതോ മറ്റ് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും എടുത്ത പോളിസി വിവരങ്ങൾ എന്നാണോ ചോദിച്ചിരിക്കുന്നത് എന്നതിൽ വ്യക്തതയില്ലായിരുന്നു പ്രൊപ്പോസൽ ഫോമിലെ മുൻകാല പോളിസി വിവരങ്ങൾ എന്ന ചോദ്യത്തില്. അപ്പോ അങ്ങനെ അവ്യക്തവും കൃത്യതയില്ലാത്തതുമായ ചോദ്യങ്ങൾ ഇൻഷുറൻസ് കരാറിൽ ഉണ്ടെങ്കിൽ അവയ്ക്ക് പോളിസി എടുത്ത ആളിന് അനുകൂലമായും പ്രതികൂലമായും 2 വ്യാഖ്യാനങ്ങൾ സാധ്യമെങ്കിൽ കോൺട്രാ പ്രിഫറൻഡം എന്ന നിയമസിദ്ധാന്തം അനുസരിച്ച് പോളിസി എടുത്ത വ്യക്തിക്ക് അനുകൂലവും കരാർ വ്യവസ്ഥകൾ തയ്യാറാക്കിയ കക്ഷിക്ക്, ഇവിടെ ഇൻഷുറൻസ് കമ്പനി, ഇൻഷുറൻസ് കമ്പനിക്ക് പ്രതികൂലവും ആയുള്ള വ്യാഖ്യാനമേ സ്വീകരിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുമാണ് കോൺട്രാ പ്രിഫറൻഡം എന്ന നിയമസിദ്ധാന്തം അനുശാസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസില് ഇൻഷുറൻസ് എടുത്ത വ്യക്തി ഡോക്ടർ ശ്രവൺ കുമാർ, അദ്ദേഹത്തിന് അനുകൂലമായ വ്യാഖ്യാനം എന്താണ്? മുൻകാല പോളിസി വിവരങ്ങൾ എന്ന് പറഞ്ഞാല് അവിടെ HDFC ലൈഫിൽ നിന്നും മുൻകാലങ്ങളിൽ പോളിസി എടുത്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ കൊടുക്കൂ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന് അനുകൂലമായ വ്യാഖ്യാനം. ഇൻഷുറൻസ് കമ്പനിക്ക് അനുകൂലമായ വ്യാഖ്യാനം എന്താണ്? മറ്റ് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും എടുത്തിട്ടുള്ള പോളിസി വിവരങ്ങൾ എന്നുകൂടി ഉദ്ദേശിച്ചിരുന്നു.

0: അപ്പോൾ അദ്ദേഹം അത് അവിടെ രേഖപ്പെടുത്തിയില്ല, വസ്തുത മറച്ചു വെച്ചു എന്നുള്ളത് കൊണ്ട് തുക നൽകുന്നതിൽ നിന്നും ഇൻഷുറൻസ് കമ്പനി ബാക്ക് ഔട്ട് ചെയ്യുന്നു. ഇതാണ് ഇൻഷുറൻസ് കമ്പനിക്ക് അനുകൂലമായിട്ടും ഇൻഷുറൻസ് പോളിസി എടുത്ത വ്യക്തിക്ക് പ്രതികൂലമായിട്ടുമുള്ള വ്യാഖ്യാനം. അപ്പൊ രണ്ട് വ്യാഖ്യാനം ഇവിടെ അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇൻഷുറൻസ് പോളിസി എടുത്ത വ്യക്തിക്ക് അനുകൂലമായിട്ടുള്ള വ്യാഖ്യാനം മാത്രമേ സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്നാണ് കോൺട്രാ പ്രിഫറൻഡം എന്ന നിയമ സിദ്ധാന്തം അനുശാസിക്കുന്നത്. അപ്പൊ ഈ ഒരു സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര ഫോറം പോളിസി ഹോൾഡറുടെ ഭാര്യയ്ക്ക് പോളിസി തുകയായ 50 ലക്ഷം രൂപയും പോളിസി ഉടമയായ മരണപ്പെട്ട ഡോക്ടർ ശ്രവൺകുമാറിന്റെ ഭാര്യയ്ക്ക് ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായി 50,000 രൂപയും 10,000 രൂപ കോടതി ചിലവിനത്തിലും ചേർത്ത് 50,60,000 രൂപ മരണപ്പെട്ട പോളിസി ഉടമയുടെ നോമിനിയായ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നൽകുവാൻ ഉത്തരവായത്. പറഞ്ഞല്ലോ ഇതിൽ അപ്ലൈ ചെയ്ത നിയമ സിദ്ധാന്തം കോൺട്രാ പ്രിഫറൻഡമാണ്. ഈ സിദ്ധാന്തമനുസരിച്ച് ഒരു കരാറിലെ വ്യവസ്ഥ അവ്യക്തമോ ഒന്നിലധികം തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യത ഉള്ളതോ ആണെങ്കിൽ ആ കരാർ അല്ലെങ്കിൽ ആ വ്യവസ്ഥ തയ്യാറാക്കിയ അല്ലെങ്കിൽ നിർദ്ദേശിച്ച പാർട്ടിക്കെതിരായ വ്യാഖ്യാനം സ്വീകരിക്കേണ്ടതാണ് എന്നുള്ളതാണ്. കോൺട്രാ പ്രിഫറൻഡം എന്ന തത്വം അപ്ലൈ ചെയ്യുന്ന സാഹചര്യത്തിന്റെ കൃത്യമായ ഉദാഹരണമാണ് മേൽ പരാമർശിച്ച കേസ്. ഈ തത്വം സാധാരണയായി പ്രയോഗിക്കേണ്ട നിയമ സാഹചര്യങ്ങൾ ഉണ്ടാകാറുള്ളത് മുൻകൂട്ടി തയ്യാറാക്കിയ സ്റ്റാൻഡേർഡ് ഫോം കരാറുകൾ, ഇൻഷുറൻസ് കരാറുകൾ, ഉപഭോക്തൃ കരാറുകൾ, തൊഴിൽ കരാറുകൾ എന്നിവയിലൊക്കെയാണ്. കരാറുകൾ വ്യക്തവും കൃത്യവുമായി തയ്യാറാക്കേണ്ട ഉത്തരവാദിത്വം തയ്യാറാക്കുന്നവർക്കുണ്ട് എന്ന് കൃത്യമായി ഓർമ്മിപ്പിക്കുക. കരാറിന്റെ ഭാഷയിൽ നിയന്ത്രണമില്ലാത്ത പാർട്ടിയെ സംരക്ഷിക്കുക. അവ്യക്തമായ വ്യവസ്ഥകൾ മൂലം ഉപഭോക്താക്കൾക്കും മറ്റും അന്യായം സംഭവിക്കുന്നത് ഒഴിവാക്കുക എന്നതൊക്കെയാണ് കോൺട്രാ പ്രിഫറൻഡം എന്ന നിയമ സിദ്ധാന്തം നിയമവ്യാഖ്യാന സിദ്ധാന്തമായി ഉൾപ്പെടുത്തുന്നതിന് പിന്നിലുള്ള പ്രധാന ലക്ഷ്യം. ഉപഭോക്തൃ കോടതികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കോടതികൾ ഇൻഷുറൻസ് പോളിസികളിലെയും മറ്റ് സ്റ്റാൻഡേർഡ് ഫോം കരാറുകളിലെയൊക്കെ അവ്യക്തമായ വ്യവസ്ഥകൾ വ്യാഖ്യാനിക്കുമ്പോൾ കരാറിന്റെ ഉദ്ദേശവും ഭാഷയും മറ്റ് അംഗീകൃത വ്യാഖ്യാന തത്വങ്ങളും പരിഗണിച്ച ശേഷവും അവ്യക്തത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മാത്രം എ റൂൾ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ആയിട്ട് കോൺട്രാ പ്രിഫറൻഡം എന്ന നിയമ സിദ്ധാന്തത്തെ ആശ്രയിക്കാറുണ്ട് നീതി നിർവഹണം ഉറപ്പുവരുത്തുന്നതിനായി.
1: നീതിയും നിയമവും ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് സൗമ്യ ബിജു.

0: ആരോഗ്യം അമൂല്യം.
1: സ്തനാർബുദം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സംസാരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ ബാജിഷ യു.
2: ലോകമെമ്പാടും സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന അർബുദമാണ് സ്തനാർബുദം. സ്തനത്തിലെ കോശങ്ങൾ അനിയന്ത്രിതമായി വളരുമ്പോഴാണ് ഈ രോഗം ഉണ്ടാകുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ 2022 കണക്ക് പ്രകാരം ലോകമെമ്പാടും ഏകദേശം 2.3 മില്യൺ പുതിയ സ്തനാർബുദ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുരുഷന്മാരിലും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സ്ത്രീകളിൽ വരാനുള്ള സാധ്യത പുരുഷന്മാരുടേതിനേക്കാൾ 100 മടങ്ങ് കൂടുതലാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് സ്തനാർബുദ സാധ്യത വർദ്ധിക്കുന്നു. 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. എന്നിരുന്നാലും 2024 കണക്ക് പ്രകാരം 16% രോഗികൾ 50 വയസ്സിൽ താഴെയുള്ളവരാണ്. കുടുംബത്തിൽ ആർക്കെങ്കിലും സ്തനാർബുദമുണ്ടെങ്കിൽ അടുത്ത ബന്ധുക്കൾ, അതായത് അമ്മ, സഹോദരി, മകൾ എന്നിവരിൽ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഗർഭനിരോധന ഗുളികകളുടെ അമിത ഉപയോഗം, ആർത്തവ വിരാമത്തിന് ശേഷമുള്ള ദീർഘകാല ഹോർമോൺ ചികിത്സ, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ അർബുദം എന്നിവ സ്തനാർബുദ സാധ്യത വർദ്ധിപ്പിക്കുന്നു. BRCA1, BRCA2 ജീനുകളിലെ വ്യതിയാനങ്ങൾ സ്തനാർബുദ സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. സ്തനങ്ങളിലെ മുഴ, ആർത്തവ സമയത്ത് അല്ലാതെയുള്ള വേദന, ഓറഞ്ചിന്റെ തൊലി പോലെയുള്ള മാറ്റം, തടിപ്പ്,

0: വലിപ്പത്തിലോ ആകൃതിയിലോ ഉള്ള മാറ്റം, മുലക്കണ്ണിൽ നിന്നും രക്തമോ ദ്രാവകമോ വരിക, ഇവയെല്ലാമാണ് സ്തനാർബുദ സാധ്യതാ ലക്ഷണങ്ങൾ. സ്വയം സ്തനപരിശോധന നടത്തുന്നതിലൂടെ സ്തനങ്ങളിലെ മാറ്റങ്ങൾ കണ്ടെത്താവുന്നതും ആരോഗ്യ വിദഗ്ധരുടെ കൂടുതൽ വിലയിരുത്തൽ സ്വീകരിക്കാവുന്നതുമാണ്. എല്ലാ മാസവും ഒരു നിശ്ചിത തീയതിയിൽ തന്നെ സ്തനപരിശോധന നടത്തുന്നതാണ് നല്ലത്. മെഡിക്കൽ വിദഗ്ധ സംഘടനകളും പ്രമുഖ ആരോഗ്യ സ്ഥാപനങ്ങളും ശരാശരി അപകട സാധ്യതയുള്ള സ്ത്രീകൾ 40 വയസ്സ് മുതൽ 2 വർഷത്തിലൊരിക്കലെങ്കിലും മാമോഗ്രാം സ്ക്രീനിംഗ് ചെയ്യണമെന്ന് ശുപാർശ ചെയ്യുന്നു. മാമോഗ്രാം സ്തനാർബുദം പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു പ്രധാന പരിശോധനയാണ്. പ്രാരംഭഘട്ടത്തിലുള്ള കണ്ടെത്തൽ കൂടുതൽ ഫലപ്രദമായ ചികിത്സാമാർഗങ്ങൾ ലഭ്യമാക്കുന്നതിനും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് രോഗം വ്യാപിക്കുന്നത് തടയുന്നതിനും മരണനിരക്ക് കുറയ്ക്കുന്നതിനും വിജയകരമായ ഫലപ്രാപ്തിക്കും സഹായിക്കുന്നു. സാധാരണയായി പ്രാരംഭഘട്ടത്തിൽ സ്തനങ്ങളിലെ തടിപ്പ് കണ്ടെത്തിക്കഴിഞ്ഞാൽ ശസ്ത്രക്രിയ വഴി അത് നീക്കം ചെയ്യുന്നതിലൂടെ രോഗനിയന്ത്രണം സാധ്യമാണ്. പിന്നീടുള്ള ഘട്ടങ്ങളിലാണ് രോഗനിർണയം നടത്തപ്പെടുന്നതെങ്കിൽ ശസ്ത്രക്രിയയ്ക്ക് പുറമെ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി കൂടാതെ നൂതന ചികിത്സാ രീതികളായ ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ഹോർമോൺ തെറാപ്പി എന്നീ ചികിത്സാ രീതികളും ലഭ്യമാണ്. സ്തനാർബുദം പ്രതിരോധിക്കുന്നതിനായി ജീവിതശൈലിയിൽ മാറ്റം വരുത്തേണ്ടതാണ്. അമിതഭാരം നിയന്ത്രിക്കുക, പതിവായ ശാരീരിക വ്യായാമത്തിലൂടെയും ഭക്ഷണ നിയന്ത്രണത്തിലൂടെയും ആരോഗ്യം നിലനിർത്തുക, പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, മാംസ്യം, ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പ്രസവാനന്തരം ദീർഘകാലം മുലയൂട്ടുന്ന സ്ത്രീകൾക്ക് സ്തനാർബുദം വരാനുള്ള സാധ്യത കുറവാണ്. ആർത്തവ വിരാമത്തിന്റെ ഭാഗമായി ഹോർമോൺ ചികിത്സ പരിഗണിക്കുകയാണെങ്കിൽ ആരോഗ്യ വിദഗ്ധരുമായി ചർച്ച ചെയ്യുക. പ്രായത്തെയും അപകട സാധ്യതകളെയും അടിസ്ഥാനമാക്കി ആരോഗ്യ വിദഗ്ധർ ശുപാർശ ചെയ്യുന്ന ആരോഗ്യ പരിശോധനകളും സ്ക്രീനിങ്ങുകളും നടത്തുക. ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ അവഗണിക്കാതിരിക്കുക. നേരത്തെയുള്ള തിരിച്ചറിവ് പ്രതീക്ഷ നൽകുന്നു. സമയബന്ധിതമായ ചികിത്സ ജീവൻ രക്ഷിക്കുന്നു. സ്തനാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുക, ആവശ്യമായ പരിശോധനകൾ കൃത്യമായി നടത്തുക, ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുക.
1: സ്തനാർബുദത്തെക്കുറിച്ച് സംസാരിച്ചത് ബാജിഷ യു.

0: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: കടൽപ്പാലം എന്ന നാടകത്തിനു വേണ്ടി സിഒ ആൻഡോ പാടിയ ഗാനം. ഗാനരചന ഒ എൻ വി കുറുപ്പ്. സംഗീതം ജി ദേവരാജൻ.

0: നിങ്ങൾ കേട്ട ഗ്രാമഫോൺ നാടകഗാനം പാടിയത് സിഒ ആന്റോ. നാടകം കടൽപ്പാലം. ഗാനശില്പികൾ ഒ എൻ വി കുറുപ്പ്, ജി ദേവരാജൻ.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.

0: കൃഷിദീപം.
1: വയനാട് മുള്ളൻകൊല്ലി കൃഷിഭവനിൽ കേന്ദ്ര സർക്കാർ പദ്ധതിയായ നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ് പദ്ധതിയിലേക്ക് ജൈവകൃഷി ചെയ്യാനും പ്രകൃതി കൃഷി ചെയ്യാനും താൽപ്പര്യമുള്ള കർഷകരിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു. കൃഷിയിടം ഭാഗികമായി ജൈവകൃഷി ചെയ്യുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. താൽപ്പര്യമുള്ള കർഷകർ അതാത് കൃഷിഭവനിലോ 9383471949 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മഴ, വെള്ളപ്പൊക്കം, ശക്തമായ കാറ്റ്, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ മൂലം കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. ലഭിക്കുന്ന പരാതികളും വിവരങ്ങളും അതിവേഗം ബന്ധപ്പെട്ട കൃഷി ഓഫീസുകൾക്ക് കൈമാറി ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും. ഇതോടനുബന്ധിച്ച് എയിംസ് പോർട്ടൽ മുഖേന കർഷകർ സമർപ്പിക്കുന്ന അപേക്ഷകളുടെയും നഷ്ടപരിഹാര നടപടികളുടെയും പുരോഗതി തത്സമയം നിരീക്ഷിക്കാൻ കഴിയുന്ന ഡാറ്റാബേസും സജ്ജീകരിച്ചിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കർഷകർക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. മലപ്പുറം ജില്ലയിലെ ഫോൺ നമ്പർ 9383471618. കോഴിക്കോട് 9383471779. വയനാട് 9383471912.

0: കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: കൽപ്പറ്റ പുത്തൂർവയലിലുള്ള SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ നാളെ ആരംഭിക്കുന്ന 30 ദിവസത്തെ സൗജന്യ ഫാഷൻ ഡിസൈനിംഗ്, ആരി വർക്ക്, ഫാബ്രിക് പെയിന്റിംഗ്, എംബ്രോയിഡറി വർക്ക് പരിശീലനത്തിന് സീറ്റ് ഒഴിവുണ്ട്. 18-നും 45-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 712-992-238 അല്ലെങ്കിൽ 04-9936-20

0: 0613132. ഒരു നമ്പർ കൂടിയുണ്ട്, 8078711040. വയനാട് ജില്ലയിലെ 5 മുതൽ 15 വയസ്സിനിടയിലും 15-17 വയസ്സിനിടയിലുമുള്ള കുട്ടികളുടെ നിർബന്ധിത ആധാർ ബയോമെട്രിക് അപ്ഡേഷൻ ഉറപ്പാക്കണമെന്ന് ആധാർ UDID നിർദ്ദേശിച്ചതായി ജില്ലാ കലക്ടർ DR മേഘശ്രീ അറിയിച്ചു. ജില്ലയിലെ മുഴുവൻ അക്ഷയ ആധാർ എൻറോൾമെന്റ് കേന്ദ്രങ്ങളിലും ഈ സൗകര്യം ലഭ്യമാണ്. ഭാവിയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കും സ്കോളർഷിപ്പ് ആവശ്യങ്ങൾക്കും ആധാറിൽ ബയോമെട്രിക് അപ്ഡേഷൻ നിർബന്ധമാണ്. ആധാർ കേന്ദ്രങ്ങളിലൂടെ സൗജന്യമായി ലഭിക്കുന്ന ഈ സേവനം രക്ഷിതാക്കൾ പ്രയോജനപ്പെടുത്തണം. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് മാനന്തവാടി താലൂക്ക് പരിധിയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 50,000 രൂപ മുതൽ 500,000 രൂപ വരെയാണ് വായ്പ ലഭിക്കുന്നത്. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 3,00,000 രൂപയിൽ താഴെയുള്ള 18-65 വയസ്സിനുമിടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. വായ്പാ തുകയ്ക്ക് കോർപ്പറേഷന്റെ നിബന്ധനകൾക്കനുസരിച്ചുള്ള ജാമ്യം ഹാജരാക്കണം. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കുമായി കോർപ്പറേഷന്റെ മാനന്തവാടി ഉപജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0493529651 അല്ലെങ്കിൽ 9188934102. നല്ലൂർനാട് ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മൾട്ടിപർപ്പസ് ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 2 തസ്തികകളിലേക്കാണ് നിയമനം. 1 തസ്തികയിലേക്ക് 7-ാം ക്ലാസ് യോഗ്യതയും പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. 2-ാമത്തെ തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രവൃത്തി പരിചയവുമാണ് വേണ്ടത്. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും മാനന്തവാടി ബ്ലോക്ക് പരിധിയിലുള്ള CDS സാക്ഷ്യപ്പെടുത്തിയ കത്തും സഹിതം മറ്റന്നാൾ രാവിലെ 10:30 സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ഫോൺ നമ്പർ 8281212702. കാലിക്കറ്റ് സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലെ മികച്ച അധ്യാപകർക്കായി സർവകലാശാല നൽകുന്ന പ്രൊഫസർ MM ഗനി അവാർഡിന്റെ 2023-24 അക്കാദമിക വർഷങ്ങളിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി July 20 നീട്ടി. 10 വർഷത്തിൽ കുറയാത്ത സേവനമുള്ള അധ്യാപകർക്ക് നേരിട്ടോ പ്രിൻസിപ്പൽ കോളേജ് അഡ്മിൻ മുഖേനയോ സെൻട്രലൈസ്ഡ് കോളേജ് പോർട്ടൽ വഴിയോ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 0494240754.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: Regal Jewelers manufactures and wholesalers. Regal Jewelers, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
4: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ചർച്ച. വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്ക് നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ. കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ച് ബെൽജിയവും ഇംഗ്ലണ്ടും.

0: വാർത്തകൾ വിശദമായി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തക്കായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ പ്രധാനമന്ത്രിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ചകൾ നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ വൈകുന്നേരമാണ് ന്യൂഡൽഹിയിലെത്തിയത്. ഇന്ത്യ ജപ്പാൻ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനായി തക്കായിച്ചിയുമായി നടത്തുന്ന ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും ചർച്ചയിൽ അവലോകനം ചെയ്യും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ ഉച്ചകോടി അവസരമൊരുക്കും. നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചേക്കും. ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണിത്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള പ്രത്യേക തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ സുപ്രധാന ചുവടുവയ്പ്പാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മെറ്റയ്ക്ക് നോട്ടീസ് നൽകി. ഇത് സംബന്ധിച്ച് 3 ദിവസത്തിനകം വിശദീകരണം നൽകാൻ കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയം മെറ്റയോട് നിർദ്ദേശിച്ചു. ഈ വിഷയത്തിൽ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഉപയോക്തൃനാമ സംവിധാനം പുറത്തിറക്കരുതെന്നും മന്ത്രാലയം മെറ്റയോട് നിർദ്ദേശിച്ചു. ഓൺലൈൻ തട്ടിപ്പുകൾ, ഫിഷിംഗ്, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തുടങ്ങിയവ വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നടപടി. ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ കാൺപൂർ കബ്രായ് പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇതിലൂടെ കാൺപൂരിനും കബ്രായിക്കും ഇടയിലുള്ള യാത്രാസമയം 3.5 മണിക്കൂറിൽ നിന്ന് 1.5 മണിക്കൂറായി കുറയുമെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
2: दूसरा प्रोजेक्ट है बुंदेलखंड क्षेत्र को जोड़ने वाला है उत्तर प्रदेश में. कानपुर से भोपाल का सेक्शन है बीच में. आज जो अप्रूव हुआ है कानपुर से भोपाल की तरफ जो नेचुरल ट्रैफिक का फ्लो है उस सबको ये कैटर करेगा. एक्सेस कंट्रोल रहेगा कंप्लीट, एक्सप्रेसवे की तरह का है. 2.5 इयर्स में कंस्ट्रक्शन करेंगे इसको. कानपुर, हमीरपुर, महोबा 3 जिले इमीडिएटली इससे कवर होंगे.
0: ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്ത് കുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗമായി ബന്ധിപ്പിക്കുന്ന NH-148AE-ക്കായി 6 വരി തുരങ്കപാത നിർമ്മിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭായോഗം ഇന്നലെ അംഗീകാരം നൽകി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലെത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഫ്രഞ്ച് ധനമന്ത്രി റോളൻ ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം ആദായ നികുതി റിട്ടേണുകളുടെ അടിസ്ഥാനത്തിൽ കോടതികൾ എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. ശമ്പളക്കാരായ വ്യക്തികളുടെ വാർഷിക വരുമാനം തെളിയിക്കാൻ തൊട്ട് മുൻവർഷത്തെ ആദായ നികുതി റിട്ടേൺ മതിയാകും. വാഹനാപകട നഷ്ടപരിഹാരത്തിൽ ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ളതാണ് വിധി. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.2% നിശ്ചയിച്ച് EPFO വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് 1952 EPF പദ്ധതി പ്രകാരമുള്ള പുതിയ നിരക്കുകൾ കൊണ്ടുവന്നത്. അംഗങ്ങളുടെ EPF അക്കൌണ്ടുകളിലേക്ക് അംഗീകൃത പലിശ ലഭ്യമാക്കാൻ റീജിയണൽ സോണൽ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ +1 മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശനം നാളെ പൂർത്തിയാകും. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: +1 ഏകജാലക സംവിധാനത്തിലൂടെയുള്ള മെറിറ്റ് വിഭാഗത്തിലെ 3ാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശന നടപടികളാണ് നാളെ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കുന്നത്. ഉയർന്ന

0: ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചിട്ടുള്ളവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തിരഞ്ഞെടുക്കണം.
1: ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നലെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ കോംഗോയെ 1-2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ സെനഗലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-3 പരാജയപ്പെടുത്തി ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ കടന്നു. USA ബോസ്നിയ ഹെർസഗോവിന മത്സരം പുരോഗമിക്കുകയാണ്. USA 1 നേടിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 7 നഷ്ടത്തിൽ 189 നേടിയെങ്കിലും മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 മത്സര പരമ്പരയിലെ 2 മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. രാജ്യത്തെ വ്യോമയാന രംഗത്ത് ആദ്യ സ്വകാര്യ പോയിന്റ് ഇൻ സ്പേസ് ഹെലികോപ്റ്റർ ഗതി നിർണയ പ്രക്രിയയ്ക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ ഉണ്ടാവല്ലി ഹെലിപോർട്ടിലാണ് ഹെലികോപ്റ്റർ സർവീസുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്ന ഈ അത്യാധുനിക സംവിധാനം നിലവിൽ വരുന്നത്. പരമ്പരാഗത ലാൻഡിംഗ് സൌകര്യങ്ങളില്ലാത്ത ഹെലിപോർട്ടുകളിൽ പോലും കൃത്യതയോടെയും സുരക്ഷിതമായും ഹെലികോപ്റ്ററുകൾ ഇറക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹ അധിഷ്ഠിത നാവിഗേഷൻ സാങ്കേതിക വിദ്യയാണിത്. മോശം കാലാവസ്ഥയുള്ളപ്പോഴും സാധാരണ നാവിഗേഷൻ സംവിധാനങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും ഈ സംവിധാനം ഏറെ ഫലപ്രദമാണെന്ന് വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനും അമേരിക്കയും തമ്മിൽ ദോഹയിൽ നടത്തിവന്ന ചർച്ചകൾ അവസാനിച്ചു. ഇറാന്റെ ആണവ പദ്ധതി, 14 ധാരണാപത്രം നടപ്പാക്കൽ, ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നിവയാണ് പ്രധാനമായും ചർച്ചയായത്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ചർച്ചകൾ പുനരാരംഭിക്കാൻ ധാരണയായതായി ഖത്തർ അറിയിച്ചു. ഖത്തർ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നത്. വെനസ്വേലയിലുണ്ടായ തുടർച്ചയായ ഭൂകമ്പങ്ങളിൽ മരണസംഖ്യ 2295 ഉയർന്നതായും 11,000 ആളുകൾക്ക് പരിക്കേറ്റതായും നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ്. ഏകദേശം 10,000 ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു. 7 പിന്നിട്ടിട്ടും രാജ്യത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കാനും വികസനം ശക്തിപ്പെടുത്താനും സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതിക വിദ്യ എന്നും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം 11 പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി പ്രാബല്യത്തിൽ വന്നു. ഗ്രാമീണ കുടുംബങ്ങൾക്ക് തൊഴിൽ ദിനങ്ങൾ 100 125 ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും പ്രാബല്യത്തിൽ വന്നു. കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ചർച്ച. വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്ക് നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ. കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം എങ്ങനെ കണക്കാക്കാമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ച് ബെൽജിയവും ഇംഗ്ലണ്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കോഴിക്കോട്.
3: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
4: കെട്ടിടത്തിന്റെ 21 നിലയിൽ നിന്നും ഞാൻ ചുറ്റും കണ്ണോടിച്ചു. താഴെ പരന്നു കിടക്കുന്ന പട്ടണത്തിന്റെ വിഹഗ വീക്ഷണം ആസ്വദിച്ചു. പ്രകൃതി വർണ്ണനയല്ല കേട്ടോ. എന്താണ് ഈ വിഹഗ വീക്ഷണം? വിഹഗം എന്നാൽ പക്ഷി, ബേർഡ്. വീക്ഷണം, കാഴ്ച, വ്യൂ. ബേർഡ്സ് ഐ വ്യൂ, വിഹഗ വീക്ഷണം. BIRD ബേർഡ്സ്, EYEI അതായത് കണ്ണ്, VIEW വ്യൂ, കാഴ്ച. ബേർഡ്സ് ഐ വ്യൂ, പക്ഷിയുടെ കണ്ണിലൂടെയുള്ള കാഴ്ച, അതായത് വിഹഗ വീക്ഷണം. ഉയർന്ന ഒരു സ്ഥലത്ത്

0: നിന്ന് നോക്കിയാൽ ലഭിക്കുന്ന താഴെയുള്ള വലിയൊരു പ്രദേശത്തിൻ്റെ കാഴ്ചയാണ് ബേർഡ്സ് ഐ വ്യൂ അഥവാ വിഹഗ വീക്ഷണം. ബേർഡ്സ് ഐ വ്യൂ ഈസ് ആൻ ഇഡിയോമാറ്റിക് ഫ്രേസ് ദാറ്റ് ഡിനോട്ട്സ് എ വ്യൂ ഫ്രം എ വെരി ഹൈ പ്ലേസ് ദാറ്റ് അലൌസ് വൺ ടു സീ എ ലാർജ് ഏരിയ. ഫ്രം ദ ടോപ്പ് ഓഫ് ദിസ് ഹിൽ യു ക്യാൻ ഗെറ്റ് എ ബേർഡ്സ് ഐ വ്യൂ ഓഫ് ദ സിറ്റി. ഈ കുന്നിന്റെ മുകളിൽ നിന്ന് താങ്കൾക്ക് പട്ടണത്തിന്റെ ഒരു വിഹഗ വീക്ഷണം ലഭിക്കും. ഫ്രം ദ ടോപ്പ് ഓഫ് ദിസ് ഹിൽ യു ക്യാൻ ഗെറ്റ് എ ബേർഡ്സ് ഐ വ്യൂ ഓഫ് ദ സിറ്റി. എന്തിനെയെങ്കിലും കുറിച്ച് ഏതാണ്ടൊരു ധാരണ അഥവാ മൊത്തത്തിലൊരു ചിത്രം, അതാണ് ബേർഡ്സ് ഐ വ്യൂ. ബേർഡ്സ് ഐ വ്യൂ സിഗ്നിഫൈസ് ആൻ ഓവറോൾ ഓർ ജനറൽ ലുക്ക് അറ്റ് സംതിങ്. ഫ്രം ഹിയർ യു ക്യാൻ ഗെറ്റ് എ ബേർഡ്സ് ഐ വ്യൂ ഓഫ് ദ ക്യാമ്പസ്. ഇവിടെ നിന്ന് താങ്കൾക്ക് ക്യാമ്പസിന്റെ വിഹഗ വീക്ഷണം ലഭിക്കാം. ഫ്രം ഹിയർ യു ക്യാൻ ഗെറ്റ് എ ബേർഡ്സ് ഐ വ്യൂ ഓഫ് ദ ക്യാമ്പസ്. ദ മാനേജർ പ്രസന്റഡ് എ ബേർഡ്സ് ഐ വ്യൂ ഓഫ് ദി ആക്ടിവിറ്റീസ് ടു ദ വിസിറ്റിംഗ് ടീം. മാനേജർ സന്ദർശകർക്ക് പ്രവർത്തനങ്ങളുടെ ഒരു വിഹഗ വീക്ഷണം നൽകി. ദ മാനേജർ പ്രസന്റഡ് എ ബേർഡ്സ് ഐ വ്യൂ ഓഫ് ദി ആക്ടിവിറ്റീസ് ടു ദ വിസിറ്റിംഗ് ടീം. ഒരേ തൂവൽ പക്ഷികൾ, താൽപര്യങ്ങൾ, സ്വഭാവ രീതികൾ, ചിന്താഗതികൾ തുടങ്ങി പലതിലും സമാനതകൾ ഉള്ളവരെയാണ് ഒരേ തൂവൽ പക്ഷികൾ എന്ന് പറയാറ്. സമാനതകൾ കാരണം ഇവർ സൗഹൃദത്തിലും ആയിരിക്കും. ദി ഇംഗ്ലീഷ് ഇക്വിവാലന്റ് ഓഫ് ദിസ് പ്രോവേർബ് ഈസ് ബേർഡ്സ് ഓഫ് എ ഫെദർ ഫ്ലോക്ക് ടുഗെദർ. ബേർഡ്സ് ഓഫ് എ ഫെദർ ഫ്ലോക്ക് ടുഗെദർ. This means people who have similar interests, backgrounds or beliefs tend to spend time together. BIRDS, birds, OF, of, A, a, FEATHER, feather, FLOCK, flock, TOGETHER, together. Birds of a feather flock together. Feather എന്നാൽ തൂവൽ, flock എന്നാൽ കൂടുക, കൂട്ടം. Together ഒരുമിച്ച്, flock together എന്നാൽ ഒരുമിച്ച് കൂടുക.
1: English Matters presented by Smita Manikur.
2: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
2: വാട്സ്ആപ്പ് നമ്പർ 9400024440.
3: 9400024440.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
4: ആകാശവാണി കോഴിക്കോട്.
5: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
6: കുഞ്ഞുമാക്കോത പാണ്ഡ്യാലക്കിലെ കാപ്പിരിത്തറയിലേക്ക് നടന്നു കയറുകയാണ്. അതിപ്പോൾ ഇരുണ്ട ഗുഹയായി മാറിയിരിക്കുന്നു. അച്ചമ്പി മാപ്പിള വലിയൊരു പന്തവുമായി പിന്നാലെയുണ്ട്. ഇരുട്ടിന്റെ മൂർധന്യത്തിൽ മുന്നിലേക്കുള്ള വഴി കാണാതെ മാക്കോത നിന്നു. അച്ചമ്പി അലറി. മാക്കോത പേടിയോടെ അയാളെ നോക്കിയെങ്കിലും അനങ്ങിയതേയില്ല.
7: നിന്നോട് നടക്കാനാണ് പറഞ്ഞത്.
6: മുതലാളി പിന്നെയും അലറി വിളിച്ചു. അടിമ ദയനീയമായി അയാളെ നോക്കിയതല്ലാതെ മുന്നോട്ട് നടന്നില്ല. അച്ചമ്പി പന്തം മണ്ണിൽ കുത്തിവെച്ചു. മടിത്തെറുപ്പിൽ നിന്ന് പേനാക്കത്തിയെടുത്ത് അയാൾ കുഞ്ഞുമാക്കോതയുടെ തുടയിൽ വലിയൊരു വരവരച്ച് മുറിവുണ്ടാക്കി. അതിൽ നിന്ന് ചീറ്റിയ ചോര തുടയ്ക്കാതെ തന്നെ മുറിവിലേക്ക് വിരൽ കടത്തി തുടയ്ക്കുള്ളിൽ നിന്ന് ചെമ്പിന്റെ ചെറുതകിട് വലിച്ചൂരിയെടുത്ത് അയാൾ വലിച്ചെറിഞ്ഞു. ആ തകിട് ചെമ്പ് നിറമുള്ള പക്ഷിയായി മാറി ചിറകടിച്ച് ഗുഹ

0: സഭയ്ക്ക് പുറത്തേക്ക് പറന്നപ്പോൾ തീർത്തും വീര്യം കെട്ടുപോയ കുഞ്ഞുമാക്കോത മണ്ണിലേക്ക് കുഴഞ്ഞു വീണു. ഗുഹയിൽ നിന്ന് പുറത്തു കടന്ന പക്ഷി പറന്നു പറന്ന് തൊടിയുടെ കിഴക്കേ അതിരിലെത്തി ആരെയോ വിളിച്ചുണർത്തുന്നത് പോലെ നിലവിളിക്കാൻ തുടങ്ങി. അടഞ്ഞ കൺപോളകളിൽ പന്തത്തിന്റെ തീവ്രമായ വെളിച്ചമടിച്ചപ്പോൾ ചീര കണ്ണു തുറക്കുകയും ചിമ്മുകയും ചെയ്തു. കണ്ണിനു മുന്നിൽ രണ്ടു പന്തം കത്തിച്ചു പിടിച്ചിരിക്കുന്നു. സ്വപ്നത്തിൽ നിന്നവൾ പതുക്കെ പതുക്കെ തിരിച്ചെത്തിയപ്പോൾ മുന്നിൽ ജീപ്പിന്റെ വെളിച്ചം അണയുകയും അതിൽ നിന്നൊരാൾ ഇറങ്ങി വരികയും ചെയ്തു.
1: കാഞ്ഞിരപ്പള്ളിന്ന് വരുവാന്നേ, നമുക്കങ്ങ് ഇറങ്ങിയാലോ?
0: പിള്ളേരുറക്കാണ്, അവരോടൊപ്പം വന്നിട്ടുമില്ല.
1: കുഞ്ഞുമാക്കോത് ചേട്ടായിയെ കണ്ടായിരുന്നു, നിങ്ങളെയും കൂട്ടി പൊക്കോളാനാ പറഞ്ഞേ. ചേട്ടായി വരുമ്പോ വിളിക്കും, അപ്പൊ നമ്മൾ ഇറങ്ങുമല്ലേ.
0: മുറുക്കി ചുവപ്പിച്ച ചുണ്ടുകൾ കൊണ്ട് മനോഹരമായി പുഞ്ചിരിച്ചിരുന്ന അയാൾ തനിയെ ചാക്കുകെട്ടുകളെല്ലാം എടുത്ത് വണ്ടിയിലിട്ടു. കുഞ്ഞുങ്ങളെ ഉണർത്താതെ താങ്ങിപ്പിടിച്ച് വണ്ടിയുടെ ഇരിപ്പിടങ്ങളിൽ കിടത്തി. അവസാനം ഉടുത്തുവന്ന ചീരയെ അയാൾ പുഞ്ചിരിയോടെ നോക്കി. അവൾ പതുക്കെ പുറത്തിറങ്ങി വീടിനെയും പറമ്പിനെയും ഒരുവട്ടം കൂടി നോക്കി. പാണ്ഡ്യാലക്കല് തൊടിയുടെ അറ്റം വരെ കണ്ണുപായിച്ചു. ഒടുവിൽ ഒന്നാലോചിച്ച് വളരെ സാവകാശം ജീപ്പിലേക്ക് കയറിയിരുന്നു. ചീരയുടെ മനസ്സ് പിന്നിലേക്കും ഉടലിനെ ചുമക്കുന്ന വണ്ടി മുന്നിലേക്കും നീങ്ങാൻ തുടങ്ങി. ജീപ്പിന്റെ കലമ്പലിനിടയിൽ പറമ്പിന്റെ അതിരിലെ മരത്തിന്റെ ചില്ലയിൽ നിന്നുയർന്ന ചെമ്പുനിറമുള്ള പക്ഷിയുടെ നിലവിളി അവൾ കേട്ടതുമില്ല.
2: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.
3: പി എഫ് മാത്യൂസിന്റെ അടിയാളപ്രേതം എന്ന നോവൽ ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ മുതൽ കേൾക്കാം എസ് ഹരീഷ് എഴുതിയ നോവൽ പട്ടുനൂൽ പുഴു.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ
5: സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ, കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
6: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

ജൂലൈ 2 സംഗീത സംവിധായകൻ MG രാധാകൃഷ്ണന്റെ ഓർമ്മ ദിനം. സംഗീത സംവിധായകൻ, കർണാടക സംഗീതജ്ഞൻ എന്നീ നിലകളിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച MG രാധാകൃഷ്ണൻ ലളിതഗാനങ്ങളുടെ ചക്രവർത്തി എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. ഗായകനായാണ് സിനിമയിലേക്ക് വന്നതെങ്കിലും സംഗീത സംവിധാന രംഗത്താണ് അദ്ദേഹം പ്രശസ്തനായത്. 1968 പുറത്തിറങ്ങിയ കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിലെ ഉണ്ണിഗണപതിയെ എന്ന ഗാനത്തിലൂടെയാണ് MG രാധാകൃഷ്ണൻ ചലച്ചിത്ര പിന്നണി ഗായകനായി അരങ്ങേറ്റം കുറിച്ചത്. P ഭാസ്കരന്റെ വരികൾക്ക് സംഗീതം K രാഘവൻ.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
3: ഒരു സിനിമയിലെ കഥയും കഥാപാത്രങ്ങളും അവരുടെ ലൈഫ് സ്റ്റൈലും ജിയോഗ്രഫിയും ഒക്കെ അനുസരിച്ചാണ് അതിലെ ഗാനങ്ങളും ഗാനങ്ങളുടെ പശ്ചാത്തല സംഗീതവും ഒക്കെ രൂപപ്പെടുത്തുന്നത്. വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിലെ പാതിരാവായി നേരം എന്ന ഗാനത്തിൻ്റെ സിറ്റുവേഷൻ നമുക്കൊന്ന് നോക്കാം. ഒരു കോളനി മുഴുവൻ ഉറങ്ങുമ്പോൾ പ്രണയം മൂലം ഉറക്കം നഷ്ടപ്പെട്ട ഒരു വികൃതി പെൺകുട്ടിക്ക് പാടാനായി മനോഹരമായ ഒരു ഗാനമാണ് അതിൻ്റെ സംഗീത സംവിധായകൻ ഉണ്ടാക്കിയത്. രണ്ട് മൂന്ന് കഥാപാത്രങ്ങൾ ഒഴികെ മറ്റെല്ലാവരും ഉറങ്ങുന്നതുകൊണ്ടായിരിക്കാം ഒരു സ്വകാര്യം പറയുന്നത് പോലെയാണ് ഈ പാട്ട്.

പാശ്ചാത്യ ശൈലിയിലുള്ള പുല്ലാങ്ങുഴൽ വാദനത്തിന് ലണ്ടനിലെ ട്രിനിറ്റി കോളേജിൽ നിന്ന് ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ടെങ്കിലും സ്വന്തം ഗാനങ്ങളിൽ ഈ ഒരു നേറ്റിവിറ്റി വളരെ ഭംഗിയായി ബ്ലെൻഡ് ചെയ്യുന്ന ഒരാളാണ് ശ്രീ എസ് ബാലകൃഷ്ണൻ. ഈ ഗാനത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട മറ്റ് രണ്ട് പേരുകൂടിയുണ്ട്. ഒന്ന് ശ്രീ ബിജു തിരുമല, അതുപോലെ തന്നെ ഗായിക മിൻമിനി.

ഒരു ഗാനം പിറവിയെടുക്കുന്നത് വളരെ കർശനമായ ചിട്ടകളിലൂടെയും ഒരുക്കങ്ങളിലൂടെയും സമഗ്രമായ സമ്മേളനങ്ങളിലൂടെയാണെന്നും ആദ്യ കേൾവിയിൽ തന്നെ നമുക്ക് തോന്നാം. ഇളയരാജ ഗാനങ്ങളിൽ അത് സത്യവുമാണ്. അത്തരം കൂട്ടുകൾ സമന്വയിപ്പിച്ച് സന്നിവേശിപ്പിച്ച് വാർത്തെടുക്കുന്നവയെ അനന്യസാധാരണം എന്ന് പറയാം. അത് അനശ്വരമാണ്, ആത്മാവിൽ നോവുള്ള പോലെ.

0: രചന എൻ അജിത്.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.

ഈ നിലയത്തിൽ ഇന്ന് കാലത്ത് 8:30 ആർട്ട് കഫേ. ഇന്നീ പരിപാടിയിൽ എം ജി രാധാകൃഷ്ണനെ കുറിച്ച്. തുടർന്ന് ലളിത ഗാനങ്ങൾ കേൾക്കാം. 9 പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി സുവർണ മലരുകൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 9:45 വാർത്താ തരംഗിണി, NHM റേഡിയോ ഹെൽത്ത്, 10:00 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10, 12:40 എവർ ഗ്രീൻ ഡ്യുയറ്റ്സ്, 1:00 ഗാനോത്സവം, 2:15 തുടർനാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം. 5:00 നാടൻ പാട്ട്, KP സിന്ധുവും സംഘവും പാടിയത്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിത ഗാനങ്ങൾ. ആറ് 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:50 വയലും വീടും, 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ അറിയിപ്പ്. 7:35 വനിതാ വേദി, 8:00 ദിൽസേ ദിൽ തക്. 9:15 വിദ്യാഭ്യാസ രംഗം, 10:00 ദേശീയ സംഗീത പരിപാടിയിൽ അമൽ ആന്റണിയുടെ ലളിത സംഗീതം, മാർഗി മധു അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത്. 10:30 മുതൽ കളി തീരുന്നതുവരെ ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ ലണ്ടനിലെ ഓവൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന 2 സെമിഫൈനൽ മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം. ആകാശവാണി കോഴിക്കോട്. ഇനി 8:00 സമാചാർ പ്രഭാത്, 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീതജ്ഞനെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിവരുന്ന ഒരു ഗാനം എന്ന് പറയുന്നത് തീർച്ചയായും ആകാശവാണി ലളിതഗാനം തന്നെയാണ്. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഗാനം ഘനശ്യാമ സന്ധ്യ ഹൃദയം എന്ന ഗാനമാണ്. അത് ആ ഇറങ്ങിയ വർഷം മാത്രമല്ല, പിന്നീടുള്ള പല വർഷങ്ങളിലും അതിൻ്റെ ഒരു മാറ്റൊലി പല വേദികളിലും, യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ വേദികളിൽ പല വർഷം അതിൻ്റെ ഒരു ഒരു ഒരു മുഴക്കം ഉണ്ടായിരുന്നു. കവാലത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു ശൈലിയും രാധാകൃഷ്ണേട്ടൻ്റെ വളരെ വളരെ വളരെ സരളമായ സംഗീത ഘടകങ്ങളും ഒക്കെ ചേർന്നുള്ള ഒരു ഹിറ്റായിരുന്നു. പക്ഷേ ഈ ഫിലിം മ്യൂസിക്കിൽ ഉണ്ടാകുന്ന ഹിറ്റ് പോലെ തന്നെ എഴുപതുകളിലൊക്കെ തന്നെ, 80s, 80s ഒക്കെ തന്നെ ആകാശവാണി ലളിതഗാനങ്ങൾ ഹിറ്റാകുക എന്നത് തീർച്ചയായിട്ടും അന്ന് ഒരു ശ്രവ്യ മാധ്യമം എന്നത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതിലൂടെ ഇവരുടെയൊക്കെ ആ ഒരു മ്യൂസിക്കൽ ജീനിയസ് വെളിയിൽ വന്നിരുന്നു. അതുപോലെ അതിനോടൊപ്പം ഉള്ള പുമുണ്ടും തോളത്തിട്ട് പൂക്കച്ച കിട്ടും.

0: ഇതൊരു നല്ലൊരു ലളിതഗാനമായിരുന്നു. ഈ ലളിതഗാനങ്ങൾ തീർച്ചയായിട്ടും ഒരു പോപ്പുലർ ആകാനായിട്ടൊരു ഘടകം എന്ന് പറയുന്നത് അതിന്റെ ലാളിത്യം തന്നെയാണ്. എല്ലാവരുമൊക്കും അത് ഏറ്റു പാടാൻ പറ്റുന്ന ഒരു സിംപ്ലിസിറ്റി ഈ ഗാനങ്ങൾക്കുണ്ടായിരുന്നു. അഷ്ടപതിയിലയും തുള്ളി തുളുമ്പുന്ന അമ്പല പുഴയിലെ നാലമ്പലത്തിൽ, അതും ഒരു വളരെ മനോഹരമായ ഒരു ഒരു ലളിതഗാനമായിരുന്നു. അതുപോലെ മറ്റൊരു ലളിതഗാനമുണ്ട്, അതും ആദ്യം സുജാതയാണ് പാടിയത് ആകാശവാണിയിൽ.
1: ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ.
0: അത് ഹിന്ദോളം രാഗം ആ രാഗത്തിൽ ചെയ്തതാണ്. ഈ ഈ പാട്ട് നമ്മുടെ ജി അരവിന്ദേട്ടൻ എപ്പോഴും നമ്മുടെ ഒരു സദസ്സുണ്ടായിരുന്നു. എല്ലാവരും കൂടുമ്പോൾ അദ്ദേഹം ഇത് പാടുമായിരുന്നു. വളരെ ഇഷ്ടമായിരുന്നു ഇന്തോള രാഗം. ആ രാഗത്തിൽ ചെയ്ത ഈ പാട്ട് പാടാൻ പറയുമായിരുന്നു. അരവിന്ദേട്ടനും അത് പാടുമായിരുന്നു, ഏറ്റുപാടുമായിരുന്നു. ഇങ്ങനെ അങ്ങനെയുള്ള രസകരമായ സദസ്സുകളൊക്കെ പണ്ട് ഉണ്ടായിരുന്നു. അതുപോലെ പല പല കവിതകൾക്ക് രാജശേട്ടൻ ഈണം നൽകി. അത് നമ്മൾ സ്റ്റേജിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് ഇപ്പോൾ ഈ കള്ളൻ എന്ന് പറഞ്ഞ അയ്യപ്പ പണിക്കർ സാറിന്റെ കവിത, വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ, താൻ കള്ളനെന്ന് വിളിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യ സംഗീതം കൊടുത്ത് ചെയ്ത. അപ്പൊ അത് സംഗീതക്കാരന് അങ്ങനെ ഒരു എല്ലാവർക്കും പറ്റില്ല അത്. അപ്പൊ അത് രാജശേഖരൻ വളരെ ഭംഗിയായിട്ട് അതിന്റെ ഒരു ഫീൽ അറിഞ്ഞ് ചെയ്തു. അതുപോലെ മറ്റ് പല കവിതകളും ഉണ്ട്. ഇപ്പം പിന്നെ കുച്ചുപ്പിടി എന്നൊരു കവിത അയ്യപ്പണി സാറിന്റെ, അഗൈൻ അത് ഞാനും പിന്നെ രാജശേഖരനും ഒരുമിച്ച് പാടിയിട്ടുണ്ട് സ്റ്റേജിൽ. അത് ഞാനും കെ എസ് ചിത്രയുടെ സഹോദരി കെ എസ് ബീന ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് പാടിയിട്ടുണ്ട്. അപ്പൊ അത്
1: നൃത്തമാടുന്നു പ്രിയ സഖി നൃത്തമാടുന്നു,
0: അങ്ങനെ അങ്ങനെ തുടങ്ങുന്ന ഒരു കവിതയാണ് അത്. ആ പല വേദികളും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. കവിത വായിക്കാൻ മാത്രമല്ല, അത് ചൊല്ലിക്കേൾക്കുമ്പോഴാണ് അതിന്റെ അർത്ഥം തലത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുക എന്നുള്ളൊരു അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ചൊൽക്കാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ ആ ഒരു നേതൃത്വത്തിൽ കുറെ നാളുകളുണ്ടായിരുന്നത് പല വേദികളിലൊക്കെ. അപ്പൊ അതിലൊക്കെ രാജശേഖരൻ്റെ ഒരു ഭാഗമായിരുന്നു. ഇടയ്ക്ക് ചില സമയത്തൊക്കെ രാജശേഖരൻ വന്ന് ഈ കള്ളൻ ഇത് പറഞ്ഞ കുച്ചുപ്പുടി അതുപോലെ മറ്റു പല കവിതകളും റോസ്ലി ഇങ്ങനെയുള്ള കവിതകളൊക്കെ അവതരിപ്പിക്കുക. രാജശേഖരൻ്റെ വിഷയം പിന്നെ കോളേജിൽ പഠിച്ചിരുന്ന മലയാളമാണ്, ബി എ ആണ്. അപ്പൊ അത് രാജശേഖരൻ്റെ വലിയ പ്രയോജനം ചെയ്തു. സംഗീതം നൽകുന്നതിൽ ഒരു ഒരു പാട്ട് കൈ കിട്ടിയാൽ അതിൻ്റെ നന്മ തിന്മകൾ വിലയിരുത്താനുള്ള ഒരു ഒരു ഒരു കഴിവ് അതിലൂടെ രാജശേഖരന് കിട്ടി. ഞങ്ങൾ ഒരുമിച്ച് ആകാശവാണിയിൽ വർക്ക് ചെയ്തിരുന്ന സമയം, ഞാനവിടുത്തെ പിന്നെ പ്രോഗ്രാം മ്യൂസിക്കായിട്ടാണ് തുടക്കം. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ സംഗീത വിഭാഗം കൈകാര്യം ചെയ്തപ്പോൾ രാജശേഖരൻ അന്ന് ലളിത സംഗീതത്തിൽ മ്യൂസിക് കമ്പോസറായിരുന്നു. അങ്ങനെയുള്ളൊരു ഒരു പല എക്സ്പീരിയൻസും ഉണ്ട്. പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ഒരു മൈക്കിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് അധ്യാത്മരാമായണം മാറി മാറി ചൊല്ലിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, കുറച്ച് വർഷങ്ങൾ. അതായത് ഒരു ദിവസത്തെ രാവിലത്തെ പ്രഭാത പരിപാടിയിലേക്കുള്ള ഒരു 10 മിനിറ്റോ 12 മിനിറ്റോ ഉള്ള ഒരു അധ്യാത്മരാമായണം ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് ഓരോ പോർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുകയും അതിന് ഞാൻ ചൊല്ലുമ്പോൾ എനിക്ക് നിർദ്ദേശം തരികയും അതിനെത്ര സംഗീതം ഉപയോഗിക്കണം എന്നൊക്കെയുള്ള അപ്പോഴപ്പോൾ ചില നിർദ്ദേശങ്ങൾ തരികയും ഒക്കെ ചെയ്തിരുന്ന ഒരു ഒരു സമയം ഞാൻ ഓർത്തു പോവുകയാണ്. സിനിമാ ഗാനങ്ങളിൽ രാധാകൃഷ്ണൻ ചേട്ടൻ ആദ്യം സംഗീത സംവിധായകൻ എന്ന നിലയിൽ തമ്പ് എന്ന് പറയുന്ന ജി അരവിന്ദേട്ടൻ്റെ ചിത്രത്തിലാണ്, അതിലൂടെയാണ് വരുന്നത്. ആ ചിത്രത്തിൽ നമ്മുടെ കേരളീയമായ ഒരു ഒരു കഥകളി സംഗീതത്തിലൊക്കെ പാടി വരുന്ന പാടി എന്നൊരു രാഗമുണ്ട്, ഒരു ശൃംഗാരപ്രധാനമായ ഒരു രാഗമാണ്. ആ രാഗത്തിലാണ് സോപാന സന്ധ്യാനടയിൽ സൂര്യത്തേവർക്ക് ത്യാണി എന്ന് പറയുന്ന ഒരു ഒരു ഒരു ഗാനം ഉണ്ടായത്. രാജശേഖരൻ തുടക്കം തന്നെ ആ ഒരു കേരളീയമായ ഒരു ശൈലിയിൽ തന്നെയാണ് ആദ്യം ചെയ്തു തുടങ്ങിയത്.

ഇങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം. തമ്പ് എന്ന് പറയുന്ന ചിത്രത്തിൽ തന്നെ ഉഷാ രവി, ആ ചിത്രത്തിൻ്റെ നിർമ്മാതാവായ ജനറൽ പിക്ചേഴ്സ് രവിയുടെ പത്നിയാണ് ഉഷാ രവി. ഉഷ ചേച്ചി പാടിയ ഒരു പാട്ട്

0: അതൊരു ഒരു ഒരു നാടൻ മട്ടിലുള്ള ഒരു ഗാനമാണ്. അതിൽ ഈ ചിത്രത്തിൽ രാജേഷ്ചേട്ടൻ മ്യൂസിക് ചെയ്യാൻ അരുൺചേട്ടൻ വിളിച്ചപ്പോൾ രാജേഷ്ചേട്ടന് വലിയൊരു എന്താ പ്രതീക്ഷയായിരുന്നു ആദ്യമായി ചിത്രം, ആദ്യത്തെ ചിത്രത്തിൽ. അപ്പോൾ അതിനുവേണ്ട പുള്ളി ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്ത് പിന്നെ റെക്കോർഡിങ്ങിന് പോകുന്നതിന് മുമ്പ് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ശരിയാക്കി ഒക്കെ വെച്ചു. അപ്പോഴത്തേക്കും അരുൺചേട്ടൻ പറഞ്ഞു, അല്ല അതൊക്കെ ഇരിക്കട്ടെ, ഇനി ഫിലിമിൽ ഇതൊന്നും വേണ്ട, അത് നല്ല കാസറ്റ് എടുക്കുമ്പം അതിലൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോളൂ, പക്ഷെ ഫിലിമിനകത്ത് വരുമ്പം ഇതൊന്നും കാണൂല, വെറും ആ വോയിസ് മാത്രമേ കാണുള്ളൂ എന്ന് പറഞ്ഞു. വല്ലാത്തൊരു ഷോക്കായിരുന്നു, കാരണം ആദ്യം ചെയ്യുന്ന ഗാനം, അതിന് നല്ല അതിൻ്റെ പാരഫെർണലോട് കൂടി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ ബി ജി എം ഒക്കെ ചെയ്യാം, അത് ചെയ്ത് വെളിയിൽ വരുമ്പോൾ ഒരു ഫീലിനെ പറ്റിയൊക്കെ ചിന്തിച്ചു. അപ്പം അത് പറ്റില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു രാജേഷ്ചേട്ടന്. എങ്കിലും പിന്നീട് അരുൺചേട്ടൻ്റെ ആ ഒരു ചലച്ചിത്ര രീതി മനസ്സിലായപ്പോൾ പിന്നെ ആ സങ്കടമൊക്കെ മാറി. വളരെ ക്ലാസിക്കലായിട്ടുള്ള രാഗം എടുത്ത് അതിനെ ലളിതവൽക്കരിക്കുക എന്ന് പറയുന്നത് അതൊരു ഒരു ഒരു മ്യൂസിക് ഡയറക്ടറുടെ ഏറ്റവും വലിയ കഴിവാണ്. നമ്മൾ പല സംഗീത സംവിധായകരും നമ്മൾ അതങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. രാജേഷ്ചേട്ടനും അങ്ങനെ ഒരു വളരെ എന്താ പറയണ്ട ഒരു ശുദ്ധമായ ഒരു രാഗം എടുത്തിട്ട് അതിനെ ലളിതവൽക്കരിച്ചത് കേൾക്കുമ്പോൾ വളരെ രസകരമായിട്ടൊരു തോന്നി. അതായത് ഈ നാട്ടക്കുറിഞ്ഞി എന്ന് പറയുന്ന ഒരു രാഗം എന്ന് പറയുന്ന ഒരു രാഗം, ഗംഭീരമായ രാഗം, അതിനെ സിനിമയിൽ സന്നിവേശിച്ചപ്പോൾ ഒരു ഒരു ഗാനത്തിലൂടെ സന്നിവേശിപ്പിച്ചപ്പോൾ അത് തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം എന്ന് പറയുന്ന അനന്തഭദ്രത്തിലെ ആ ഒരു ഗാനം, ദാസേട്ടൻ പാടിയ ഗാനം, എത്ര മനോഹരമായിട്ടത്. അത് ഇപ്പോഴും അതിൻ്റെ ഒരു ഒരു ഒരു ഒരു ഒരു എന്താ പറയുക, ഒരു പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല. അത്ര അധികം നല്ലൊരു ഒരു കോമ്പോസിഷനാണത്. അതുപോലെ മറ്റൊരു രാഗത്തിൽ ചെയ്തതാണ്, ക്ലാസിക്കൽ രാഗം ആഹിരി. ആ രാഗത്തില് പഴം തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് ആ ഒരു ഇറങ്ങിയ വർഷം ഇതിനൊരു അവാർഡിന്, അപ്പൊ ആ സമയത്ത് ഈ പാട്ടിന് ഒരു അവാർഡ് കിട്ടും എന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു, ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു പാട്ടായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. അപ്പൊ അതിൽ വലിയ സങ്കടം ഉണ്ടായിരുന്നു. കൃത്യമായ ആഹിരി രാഗമല്ല ഉപയോഗിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനൊരു ഒരു എക്സ്ക്യൂസ് പറഞ്ഞത്. പക്ഷെ സിനിമാ ഗാനത്തിൽ അങ്ങനെ കൃത്യതയൊന്നും ആവശ്യമില്ല. ഏതായാലും ആ ഒരു സംഭവം വലിയൊരു ഒരു ഒരു ഒരു എന്താ പറയുക, ഒരു സങ്കടമായിരുന്നു. പൂരം എന്ന വേണുചേട്ടൻ്റെ, നെടുപുടി വേണുചേട്ടൻ ഡയറക്റ്റ് ചെയ്ത, അദ്ദേഹം അഭിനയിക്കുകയും കൂടി ചെയ്ത ഒരു ഒരു ചിത്രമുണ്ട്. അതിൽ രാജേഷ്ചേട്ടനും അച്ഛനുമാണ് ആ ടീമാണ് സംഗീത ലിറിക്സും കൈകാര്യം ചെയ്തത്. അപ്പം അതിൽ എനിക്കൊരു പാട്ട് പാടാൻ വിളിച്ചു. അപ്പം അത് രാജേഷ്ചേട്ടൻ എന്നെ പാടിക്കുന്നതൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് തരംഗിണി സ്റ്റുഡിയോയിൽ വെച്ചാണ് പാടിയത്. അതൊരു നല്ലൊരു മെലഡി ആയിരുന്നു, വളരെ ചെറുപ്പകാലത്ത് കിട്ടിയ ഒരു പാട്ടാണ്. ഒരു പക്ഷേ ഞാനത് ഇപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്കത് ജസ്റ്റിസ് ചെയ്യാൻ പറ്റുമെന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു ഗാനം കൂടിയാണ്.
1: പ്രേമയമുന തീരവിഹാരം ശൃംഗാര സുഖ സാരം.
0: നാടൻ പാട്ടുകളുടെ ഒരു തുടക്കം തന്നെ രാജേഷ്ചേട്ടൻ്റെ ആ ഒരു നിരയായിട്ട് വന്നത് തന്നെ അച്ഛനുമായിട്ടുള്ള ഒരു കൂടി ചെയ്ത പാട്ടുകളിലാണ്. അച്ഛൻ്റെ ലിറിക്സിൽ വന്നിട്ടുള്ള പല പാട്ടുകളുമുണ്ട്. ഇപ്പം ആരവത്തിലെ
2: മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചുകെട്ടിത്താ മുക്കുറ്റി തിരുതാളി,
0: അത് രാജേഷ്ചേട്ടൻ അതൊരു കയ്യിലെ ഉള്ളം കയ്യിൽ നെല്ലിക്ക പോലെ ആയി തീർന്നു ആ ഒരു ഫോക്കിൽ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഒരു കഴിവ് എന്ന് പറയുന്നത്. അതേ സിനിമയിൽ തന്നെ
2: ജില്ലം ജില്ലം ജില്ലം ജില്ലം ജില്ലം ജില്ലം തുള്ളട തുള്ളട കോനാരേ കോനാരേ കടുംതുടിയിൽ തിന്തക്കന്ത് മൃതേ തപ്പിലുടുക്കിൽ തിമതക്കന്തിന്തേ.
0: ഈ രണ്ട് പാട്ടും ദാസേട്ടനാണ് പാടിയിരിക്കുന്നത് ആരവ എന്ന ചിത്രത്തില്. അതൊക്കെ ആ കാലത്തെ വളരെ വളരെ ഒരു എന്താ പറയുന്ന ഒരു ഫാസ്റ്റ് നമ്പർ ആയിരുന്നു അന്നത്തെ കാലത്തെ. പ്രത്യേകിച്ച് രാജേഷ്ചേട്ടനായിട്ട് ഞാൻ കൂടുതൽ സംഗീത സംവിധായകരിൽ ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന വ്യക്തിയായതുകൊണ്ട് ഞാൻ വളരെയധികം

സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്. സംഗീതത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ചെയ്യുന്ന രീതി, അദ്ദേഹം കമ്പോസ് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ അടുത്ത് പല പാട്ടുകളിലും ഞാൻ അടുത്ത് കണ്ടിട്ടുള്ളതാണ്. അതായത് രണ്ട് ജന്മം എന്ന് പറഞ്ഞ ചിത്രത്തിൽ റെക്കോർഡിങ്ങിന് മുമ്പ്, മദ്രാസിൽ പോകുന്നതിന് മുമ്പ് അത് കമ്പോസ് ചെയ്തപ്പോൾ ഞാൻ കേട്ടിരുന്നു. അപ്പോൾ അത് പാടി കേട്ടത്

0: ഇത്ര ഒരു ഒരു സ്ലോ ആയിട്ടാണ് ഞാൻ അന്ന് കമ്പോസ് ചെയ്ത് കാസറ്റ് റെക്കോർഡ് ചെയ്തപ്പോൾ ഞാൻ കേട്ടത്. അപ്പം എനിക്ക് ആ ഒരു ഒരു അതിൻ്റെ ഒരു ഫീല് ആ പാട്ടിൻ്റെ ആ പാട്ട് പിന്നീട് റെക്കോർഡ് ചെയ്തപ്പോൾ അന്നത്തെ കാലത്ത് ഈ ഒരു ഒരു സമയപരിധിയുണ്ട്, 3:20 3:10 3 മിനിറ്റിനുള്ളിൽ തീർക്കണമെന്നൊക്കെ ഒരു കണ്ട ഡിസ്കിൻ്റെ ഒരു ഒരു സമയപരിധിയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും മദ്രാസ് ചെന്നപ്പോഴത്തേക്കും അതിൻ്റെ സ്പീഡ് ഓർമ്മകൾ അങ്ങനെ ആയി മാറി. അപ്പം അത് ഞാൻ തിരിച്ച് കേട്ടപ്പോഴത്തേക്കും ദാസേട്ടൻ അത് വളരെ മനോഹരമായിട്ട് പാടിക്കുന്നു. അപ്പം നമ്മൾ ആദ്യം കേട്ട ഒരു ശൈലി ഒരു ഒരു രീതിയും ഒരു ഒരു ഒരു പേസുമുണ്ട്, ഒരു താളമുണ്ട്. അതിൽ കേട്ടത് ഞാൻ അത് പിൽക്കാലത്ത് രാജേഷനോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതാണ് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സമയപരിധി അതിനകത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കുറച്ച് സ്പീഡ് ആക്കേണ്ടി വന്നു. വളരെയധികം ഗാനങ്ങൾ അച്ഛനുമായിട്ടും ആകാശവാണിയിലും സിനിമയിലും ഒക്കെ ചെയ്യാനിടയായതുകൊണ്ടും അത്രയധികം അടുത്ത ഒരു ഒരു കാണാനും അടുത്ത് വർക്ക് ചെയ്യാനും ഒക്കെ സാധിച്ചു. രാജേഷേട്ടൻ്റെ വേർപാടിൻ്റെ ഒരു ദിവസമാണ് ഇന്ന്. ആത്മാവിന് നിത്യശാന്തി നേരുന്നു.
1: നിങ്ങൾ കേട്ടത് ഗായകൻ കാവാലം ശ്രീകുമാർ ചെയ്ത MG രാധാകൃഷ്ണൻ അനുസ്മരണം.

0: കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: ആകാശവാണി കോഴിക്കോട്, ലളിത ഗാനങ്ങൾ. ചന്ദ്രമതം പൊഴിയുന്ന താഴ്വരയിൽ ഇന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം. പാടിയത് മീര പ്രേമാനന്ദ്, രചന സിതാര വേണു, സംഗീതം കെ കുഞ്ഞിരാമൻ.

ഗാനശില്പികൾ കെ ജയകുമാർ, ഹരിപ്പാട് കെ പി എൻ പിള്ള. സിബെല്ല സദാനന്ദൻ പാടിയ ഗാനം കേൾക്കാം, മനസ്സിലും നഭസ്സിലും എന്നു തുടങ്ങുന്നു.

പി പി ശ്രീധരനുണ്ണിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് കെ കുഞ്ഞിരാമൻ. ചന്ദനക്കാട്ടിലെ ചന്ദ്രിക പോലെ എന്നു തുടങ്ങുന്ന ഗാനം പാടിയത് വിജയൻ കോവൂർ.

0: ലളിത ഗാനങ്ങൾ സമാപിക്കുന്നു.
1: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

0: സുവർണ മലരുകൾ.
1: എന്റെ നന്ദിനിക്കുട്ടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

ശ്യാമിന്റെ സംഗീത നിർദ്ദേശത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം ചിത്രം ഇന്നല്ലെങ്കിൽ നാളെ. ഗാനരചന യൂസഫലി കെ ചേരി.

0: സുവർണ മലരുകൾ.
1: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം സവിധം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു.
1: ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. സെൻസസ് എന്യൂമറേഷന് തുടക്കം. കുട്ടികളുടെ മനസ്സിന് കരുതലായി ചങ്ങാത്തം പദ്ധതി. ദേശീയ വൈദ്യുതി സുരക്ഷാ വാരാചരണം. ഷിഗല്ലക്കെതിരെ തുടർ ജാഗ്രത. ദേശീയ ഡോക്ടർ ദിനാചരണം. സെൻസസ് 2027 ഭാഗമായി ഒന്നാം ഘട്ടമായ ഭവന സെൻസസ് പൂർത്തിയാക്കുന്നതിന് എന്യൂമറേറ്റർമാർ സംസ്ഥാനത്തെ വീടുകളിൽ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയയ്ക്ക് തുടക്കമായി. പൊതുജനങ്ങൾ ഓൺലൈൻ മുഖേന സ്വന്തമായി വിവരങ്ങൾ നൽകുന്നതിന് അനുവദിച്ച സമയപരിധി ചൊവ്വാഴ്ച അവസാനിച്ചതിന് പിന്നാലെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീട്, കുടിവെള്ള ലഭ്യത, ശൌചാലയം, ഊർജ്ജസ്രോതസ്, പാചകരീതി, കുളിമുറി, മലിനജല നിർമ്മാർജ്ജനം, റേഡിയോ, ടെലിവിഷൻ, ടെലിഫോൺ, ഭക്ഷണ ലഭ്യത തുടങ്ങിയ വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ശേഖരിക്കുന്നത്. ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്ന രണ്ടാം ഘട്ടം അടുത്ത വർഷം ആദ്യം നടത്തും. സെൻസസ് പ്രവർത്തനങ്ങൾക്ക് ഗൃഹസന്ദർശനം നടത്തിയ പെരിന്തൽമണ്ണ നഗരസഭാ സെക്രട്ടറി ലാൽകുമാർ ജെയാർ
2: ഇന്ന് അടുത്ത ദിവസമായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് ഇവിടെ സെൽഫ് ഫോൺ ചെയ്താൽ നമുക്കൊരു നമ്പർ വന്നിട്ടുണ്ടാവും. ആ നമ്പർ അവർ വരുമ്പോൾ പറഞ്ഞു കൊടുത്താൽ മാത്രം മതിയാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക് ആ നമ്പർ കയറുമ്പോൾ തന്നെ അവരിതെല്ലാം ചെയ്തിട്ടുണ്ടാവും. വെരിഫൈ ചെയ്ത് അവർ ഓക്കെ ചെയ്താൽ മാത്രം. നമ്മൾ ചെല്ലുന്ന ദിവസം ആരാണോ ആ കുടുംബത്തിലുള്ളത്, ഇപ്പൊ ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് പോയിന്റ് ഒന്നുമല്ല, അവരിവിടെ താമസമില്ലെങ്കിൽ അവരെ ഉൾപ്പെടുത്താൻ പാടില്ലെന്നാണ്. അതേസമയത്ത് വേറെ സ്റ്റേറ്റിലുള്ളവരോ കാര്യങ്ങളോ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഉൾപ്പെടുത്തിയും വേണം, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ വിദേശത്തുള്ളവരെ നമ്മൾ ആ കണക്ക് ഉൾപ്പെടുത്തുന്നില്ല. ഇപ്പൊ ഈ എന്യൂമറേഷൻ എന്ന് പറയുന്നത് ഇന്ന ഒരു ഫിക്സഡ് ഡേറ്റ് ഇടും. ആ ഡേറ്റിൽ ഇവിടെ ഇന്ത്യയിൽ എത്ര ജനസംഖ്യ ഉണ്ടായിരുന്നു എന്നൊരു കണക്കാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ വിദേശത്ത് ജോലിയായിട്ട് പോയിരിക്കുന്നവരോ അല്ലെ, വിദേശത്ത് പോകണമെന്നില്ല, ഈ കേരളം വിട്ട് വേറെ വെളിയിൽ ജോലിയുള്ളവരാണെങ്കിൽ പോലും അവരെ ഉൾപ്പെടുത്തില്ല, എന്നിട്ട് അവിടെ ഉൾപ്പെടുത്തും.
1: കുട്ടികളിലെ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി ചങ്ങാത്തം പദ്ധതിക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കമായി. കുട്ടികളിൽ വർദ്ധിച്ചുവരുന്ന മാനസിക സമ്മർദ്ദം, ഏകാന്തത, നിരാശ, ആത്മഹത്യാ ചിന്തകൾ തുടങ്ങിയ പ്രശ്നങ്ങൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ആവശ്യമായ വൈകാരിക പിന്തുണയും മാർഗനിർദ്ദേശവും ഉറപ്പാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചങ്ങാതി എന്ന സന്നദ്ധ സംഘടനയുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിൽ പ്രാബല്യത്തിൽ വരുത്തുന്ന പദ്ധതിക്കുവേണ്ടി വിവിധ മേഖലകളിലുള്ളവർക്ക് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും. ചങ്ങാത്തം പോലുള്ള പദ്ധതികളുടെ പ്രസക്തിയെക്കുറിച്ച് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ അപർണ നായർ.
3: മുതിർന്നവരുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി ഇപ്പോൾ പലരും ബോധവാന്മാരാണ്. കുട്ടികൾക്കും കൌമാരപ്രായക്കാർക്കും അവരുടേതായ

0: മാനസികാരോഗ്യ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടെന്ന് പലപ്പോഴും തിരിച്ചറിയുന്നില്ല. അതുപോലെ തന്നെ മറ്റു രോഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം പലപ്പോഴും മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് കൊടുക്കാറുമില്ല. ഇത് കാരണമുള്ള സ്റ്റിഗ്മ തിരിച്ചറിഞ്ഞാൽ കൂടി അതിനൊരു സഹായം സ്വീകരിക്കാൻ പലപ്പോഴും മാതാപിതാക്കൾ ഒരു വിമുഖത കാണിക്കുകയും ചെയ്യും. ബയോസൈക്കോസോഷ്യൽ മോഡലിൽ പറയാം, അതായത് ബയോളജിക്കലായിട്ടുള്ള പല കാരണങ്ങൾ, അത് ചില രോഗങ്ങളുടെ ഭാഗമായിട്ടുള്ള ഇപ്പൊ ബുദ്ധിമാന്ദ്യം, ഇതിനെല്ലാം പലപ്പോഴും പല ശാരീരിക ഘടനകൾ തന്നെ പലപ്പോഴും കാരണമാകാറുണ്ട്. വളർന്നു വരുന്ന സാഹചര്യം, അവൻ ഫേസ് ചെയ്യുന്ന ചില ചുറ്റുപാടുകൾ, അബ്യൂസ് പോലുള്ള അത്തരം ഇതിലൊക്കെ കടന്നുപോകുന്ന കുട്ടികൾക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആയിരിക്കും. പിന്നെ സോഷ്യൽ ഫാക്ടേഴ്സ്, നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളിലും അവനിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം. കുടുംബാന്തരീക്ഷം വളരെ പ്രധാനമാണ്. സ്കൂളിൽ അവന്റെ മറ്റു കൂട്ടുകാരുമായിട്ടുള്ള ഇടപെടൽ, അവന്റെ മുതിർന്നവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അവിടെ അതിലുണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം പലപ്പോഴും മാനസികാരോഗ്യ പ്രശ്നമായി മാറാറുണ്ട്. പലപ്പോഴും ഓരോ തുരുത്തുകളായി മാറും. അച്ഛനും അമ്മയും അവരവരുടേതായ തുരുത്തുകളിൽ പെടുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ തിരിച്ചറിയപ്പെടാതെ പോകുന്നത്.
1: വൈദ്യുതി മൂലമുണ്ടാവുന്ന അപകടങ്ങൾക്കെതിരെ ബോധവൽക്കരണവുമായി സംഘടിപ്പിച്ച ദേശീയ വൈദ്യുതി സുരക്ഷാ വാരാചരണം ഇന്ന് സമാപിക്കും. വൈദ്യുതി ലൈനുകളിലും മറ്റ് ഉപകരണങ്ങളിലും വൈദ്യുതി ഉൽപ്പാദക കേന്ദ്രങ്ങളിലും വീടുകളിലെ വൈദ്യുതി ഉപകരണങ്ങളിലും അശ്രദ്ധയോടെ സമീപിക്കുന്നതുമൂലം പൊതുജനങ്ങൾക്കും വൈദ്യുതി മേഖലയിലെ ജീവനക്കാർക്കും അപകടങ്ങൾ സംഭവിക്കുന്നത് നിത്യസംഭവമാണ്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 580 പേർക്കാണ് ഈ രീതിയിൽ ജീവൻ നഷ്ടമായത്. ഇത്തരം അപകടങ്ങൾ ഇല്ലാതാക്കുന്നതിനായി വ്യത്യസ്ത രീതിയിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ജൂൺ 26 മുതൽ ദേശീയ വൈദ്യുതി സുരക്ഷാ വാരമായി ആചരിച്ചത്. വാരാചരണത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് KSEB ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ MG രാജമാണിക്കും.
2: കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 577 പേരാണ് വീടിൽ നിന്നും ഉണ്ടായ വൈദ്യുതി അപകടത്തെ തുടർന്ന് മരണമടഞ്ഞിട്ടുള്ളത്. ഇക്കൊല്ലം 4 ഇതുവരെ 53 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ തികഞ്ഞ ജാഗ്രത വേണം. ഈ വർഷം ജൂൺ 26 മുതൽ ഒരാഴ്ച കാലം ദേശീയ വൈദ്യുതി സുരക്ഷാ വാരമായി നമ്മൾ ആചരിക്കുകയാണ്. ടുഡേ അവയർനെസ്, ടുമാറോ പ്രിവെൻഷൻ എന്നതാണ് ഇത്തവണത്തെ സുരക്ഷാ സന്ദേശം. സുരക്ഷാ സംബന്ധിച്ച് കൃത്യമായ അവബോധത്തിലൂടെ മാത്രമേ നമുക്ക് അപകടങ്ങളെ ഒഴിവാക്കാനാകൂ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട എല്ലാവരോടും അപേക്ഷിക്കാനുള്ളത്, നമ്മൾ സുരക്ഷിതമായി വൈദ്യുതി കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് എന്റെ വിനീതമായ അപേക്ഷ. എല്ലാവർക്കും നന്ദി.
1: ഷിഗല്ല രോഗം വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുകയും ചിലർക്ക് ഇത് മരണകാരണമാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഷിഗല്ല രോഗത്തിനെതിരെ തുടർ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. ഷിഗല്ല രോഗകാരിണിയായ അണുക്കൾ പടർന്നുപിടിക്കുന്നതൊഴിവാക്കാൻ വ്യക്തിശുചിത്വവും ചൂടാക്കിയ ഭക്ഷണം കഴിക്കുന്നതും ശീലമാക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പാചകം ചെയ്യാതെ കഴിക്കുന്ന പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെ ഭക്ഷ്യപദാർത്ഥങ്ങൾ വൃത്തിയായി കഴുകി ഉപയോഗിക്കണം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വിദഗ്ധ ചികിത്സ തേടണമെന്നും നിർദ്ദേശമുണ്ട്. ഷിഗല്ല രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് പൊതുജനാരോഗ്യ വിദഗ്ധ ഡോക്ടർ ഷീജ സുഗുണൻ.
3: ഷിഗല്ല എന്നുള്ളൊരു വാക്ക് ഇന്ന് നമുക്ക് സുപരിചിതമാണ്. പക്ഷേ അത് വെച്ച് പല മരണങ്ങൾ ഉണ്ടായതായിട്ടും നമ്മൾ മാധ്യമങ്ങളിൽ വായിച്ചു. ശരിക്കും ഈ ഷിഗല്ല എന്തുവാണ്? ഒരണുവിന്റെ പേരാണ് ഈ ഷിഗല്ല. ഇത് ശരിക്കും വരുത്തുന്ന അസുഖം എന്താണെന്ന് ചോദിച്ചാൽ വയറിളക്കമാണ്. പക്ഷെ സാധാരണ നമ്മൾ കാണുന്ന ഒരു വയറിളക്കം പോലല്ല ഷിഗല്ല വയറിളക്കം. ഇത് വളരെയധികം സീരിയസ് ആകുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യും. ഈ ഷിഗല്ല എങ്ങനെയാണ് നമ്മൾ പകരുന്നത്? എങ്ങനെയാണ് നമുക്ക് ഈ അസുഖം കിട്ടുന്നത്? ഏറ്റവും കൂടുതൽ ഈ അസുഖം കിട്ടുന്നത് ഈ അണുക്കൾ ഉള്ള ആഹാര പദാർത്ഥം കഴിക്കുമ്പോഴാണ്. ആഹാരമാവാം, വെള്ളമാവാം, രണ്ട് വഴി ഇതിൽ കിട്ടാം. ഈ ഒരു അണുക്കളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വളരെ ചെറിയ അളവിൽ ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെന്നാൽ തന്നെ ഇതിന് അസുഖം ഉണ്ടാക്കാൻ കഴിയും. ചെറിയ അളവെന്ന് പറഞ്ഞാൽ വെറും 10 അണുക്കൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെന്നാൽ ഇതിന് അസുഖം ഉണ്ടാക്കാൻ സാധിക്കും. ഇതിന് നമ്മൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഇപ്പം ആഹാരത്തിൽ കൂടെ നമ്മൾ കിട്ടുന്നു എന്ന് പറയുന്നു, അതല്ല. ഇത് ഫോമൈറ്റ് ട്രാൻസ്ഫറും ഉണ്ട്. ഫോമൈറ്റ് ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ ഇപ്പം ഒരാൾക്ക് ഷിഗല്ല ബാധിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ആ കുഞ്ഞിന്റെ മലത്തിൽ കൂടെ ഈ ഷിഗല്ല നമ്മുടെ അവിടെ പരിസരത്ത് അണുക്കൾ വന്നു. അത് നമ്മൾ തുടച്ച് വൃത്തിയാക്കിയെങ്കിലും നല്ല രീതിയിൽ നമ്മൾ ഡിസ്ഇൻഫെക്ട് ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അതേ സ്ഥലത്ത് നമ്മൾ ഒരു കൈ വെച്ചിട്ട് ആ കൈ ഉപയോഗിച്ച് കഴുകാതെ നമ്മൾ ആഹാരം കഴിക്കുകയാണെങ്കിൽ അതുവഴിയും നമുക്ക് അസുഖം കിട്ടാം. എന്ന് വെച്ചാൽ ഫോമൈറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. അത് കാരണമാണ് പലപ്പോഴും നമ്മൾ കേട്ടില്ലേ സ്കൂളുകളിൽ ഒരു ഷിഗല്ല ഒരു കുട്ടിക്ക് വന്നപ്പോ മറ്റു കുട്ടികൾക്ക് വരുന്നു. അങ്ങനെയാണ് ഇത് പകരുന്നത്. ഈ ഷിഗല്ല എന്ന് പറയുന്നത് അണുക്കള് നമ്മൾ തിളപ്പിച്ചു കഴിഞ്ഞാൽ ചത്തുപോകുന്ന അണുക്കളാണ്. അപ്പൊ ചൂടായ ഭക്ഷണത്തിൽ കൂടെ ഷിഗല്ല വരാനുള്ള സാധ്യത ഇല്ല. പഴവർഗ്ഗങ്ങളായാലും പച്ചക്കറി ആയാലും വൃത്തിയായിട്ട് കഴുകി, നമ്മുടെ പിച്ചാത്തി ഉൾപ്പെടെ വൃത്തിയായിട്ട് കഴുകി, നമ്മുടെ കൈ സോപ്പിട്ട് കഴുകിയിട്ട് മാത്രമേ അത് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. കാരണം ആ രീതിയിൽ അത് സ്പ്രെഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കണം.
1: ആതുര സേവനത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി ദേശീയ ഡോക്ടർ ദിനം ആചരിച്ചു. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവും പ്രമുഖ ബിഷകരനുമായിരുന്ന ഡോക്ടർ BC റോയിയുടെ ജന്മദിനമായ ജൂലൈ 1 എല്ലാ വർഷവും

0: ദേശീയ ഡോക്ടർ ദിനമായി ആചരിക്കുന്നത്. മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഡോക്ടർമാരെ ആദരിക്കുന്നതിനും ആതുര സേവന മേഖല സമൂഹത്തിന് നൽകുന്ന സംഭാവനകൾ ഓർമ്മപ്പെടുത്തുന്നതിനുമാണ് ഈ ദിനം ആചരിച്ചു വരുന്നത്. ആരോഗ്യ സ്ഥാപനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളാണ് ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. ഡോക്ടർ ദിനാചരണത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ദേശീയ ഹെൽത്ത് മിഷൻ സംസ്ഥാന നോഡൽ ഓഫീസർ ഡോക്ടർ രാഹുൽ യു ആർ.
1: എല്ലാ വർഷവും 1991 മുതലാണ് ദേശീയ തലത്തിൽ ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു വരുന്നത്. അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡോക്ടർ ബി സി റോയിയുടെ ബർത്ത്ഡേ ആണ്. അദ്ദേഹം ഒരു ഡോക്ടർ എന്നുള്ളത് പോലെ തന്നെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ആസ് എ മെഡിക്കൽ പ്രൊഫഷണൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു നാഷൻ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അത് തന്നെ നമുക്കൊരു വലിയ മെസ്സേജ് തരുന്നുണ്ട്. അതൊരു ആശുപത്രിയുടെ ചുവരുകൾക്കകത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്ന ചില പ്രവർത്തനങ്ങൾ നടത്തേണ്ടുന്ന ഒരു വ്യക്തിയല്ല, മറിച്ച് സമൂഹത്തിന്റെ തന്നെ ഒരു കൺസ്ട്രക്ഷൻ അകത്ത് വളരെയധികം റോള് വഹിക്കുന്ന ഒരു പ്രൊഫഷനാണ് മെഡിക്കൽ പ്രൊഫഷൻ എന്നുള്ളത്. ഇപ്പൊ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ബിഹൈൻഡ് ദ മാസ്ക് ഹീൽ ദ ഹീലേഴ്സ് എന്നുള്ളതാണ്. നമുക്കറിയാം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഡോക്ടർമാര് നേരിടുന്ന സ്ട്രെസ്സിനെ കുറിച്ച്, അതുപോലെ തന്നെ ഡോക്ടർമാരുടെ ഇടയിൽ സംഭവിക്കുന്ന ആത്മഹത്യകൾ, വർക്ക് പ്രഷർ കൊണ്ടുള്ള ഇഷ്യൂസ്, അതുപോലെ തന്നെ ഡോക്ടർമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ, ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പേഷ്യന്റ് ഗ്രൂപ്പാണ് ആക്ച്വലി ഡോക്ടേഴ്സ് എന്ന്. ഇത്തരത്തിലുള്ള ഹീലേഴ്സിന്റെ ഹെൽത്തിനെ കുറിച്ച് കൂടുതൽ വാചാലമാകാനും അതൊരു ചർച്ചാ വിഷയമാകാനും അത് അഡ്രസ് ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യമാണ് ഈ വർഷത്തെ തീം ഫോക്കസ് ചെയ്യുന്നത്.
0: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് വി കെ സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് സിയാബ് പൊയിൽക്കാവ്. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഇതേ സമയം.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കുട്ടികളിൽ കണ്ടുവരുന്ന ക്യാൻസറുകളെക്കുറിച്ചും അവ നേരത്തെ കണ്ടെത്തി ചികിത്സ തേടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രോതാക്കളോട് സംസാരിക്കുന്നു മലബാർ ക്യാൻസർ സെന്ററിലെ പീഡിയാട്രിക് ഓങ്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിതിൻ ടി കെ.
2: കുട്ടികളിലെ ക്യാൻസർ ഒരു വലിയ സാമൂഹിക പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ICMR കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഓരോ വർഷവും ഏകദേശം 50,000 കുട്ടികളിൽ ക്യാൻസർ രോഗം കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഭയപ്പെടേണ്ടതില്ല. കൃത്യസമയത്തെ ഇടപെടലിലൂടെ ഭൂരിഭാഗം കുട്ടികളെയും നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. ക്യാൻസർ ഏത് പ്രായത്തിലും ബാധിക്കാവുന്ന രോഗമാണ്. കുട്ടികളും അതിൽ ഉൾപ്പെടുന്നു. മുതിർന്നവരിൽ കണ്ടുവരുന്നതിനേക്കാൾ കുറവാണെങ്കിലും കുട്ടികളിലെ ക്യാൻസർ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമാണ്. അസുഖത്തിന്റെ സ്വഭാവത്തിലും ചികിത്സാ രീതികളിലും മുതിർന്നവരിൽ നിന്ന് വളരെ വ്യത്യസ്തമുള്ളതാണ് കുട്ടികളിൽ കണ്ടുവരുന്ന ക്യാൻസർ. അതേസമയം മെഡിക്കൽ രംഗത്തെ പുരോഗതിയിൽ ഇന്ന് ഒട്ടുമിക്ക കുട്ടികളെയും ക്യാൻസർ വിജയകരമായി ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ പറ്റി സമൂഹത്തിൽ പല മുൻവിധികളും മിഥ്യാധാരണകളും നിലവിലുണ്ട്. ഇത് പലപ്പോഴും ശാസ്ത്രീയ ചികിത്സ ലഭ്യമാകുന്നത് വൈകുവാനോ നിഷേധിക്കപ്പെടുവാനോ കാരണമാകുന്നു. കേരളം ആരോഗ്യരംഗത്ത് പാശ്ചാത്യ രാജ്യങ്ങളോട് താരതമ്യം ചെയ്യാവുന്ന രീതിയിൽ പുരോഗതി നേടുമ്പോൾ ഈ മിഥ്യാധാരണകളെ അകറ്റിയാലേ ക്യാൻസറിനെ പോലുള്ള അസുഖത്തെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കുട്ടികളിൽ ക്യാൻസറിന് കാരണമാകുന്നത് എന്താണ് എന്ന് മാതാപിതാക്കളെ പലപ്പോഴും അലട്ടുന്ന ഒരു ചോദ്യമാണ്. മുതിർന്നവരിൽ ക്യാൻസർ വരുന്നത് പലപ്പോഴും പുകവലി, രാസപദാർത്ഥങ്ങൾ, തെറ്റായ ജീവിതശൈലി എന്നിവ കൊണ്ടാണ്. എന്നാൽ കുട്ടികളിൽ അങ്ങനെയല്ല. കുട്ടികളിലെ ക്യാൻസറിനെ ജീവിതശൈലിയുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയില്ല. ഭൂരിഭാഗം കേസുകളിലും ഒരു കുട്ടിക്ക് ക്യാൻസർ വന്നത് ഇതുകൊണ്ടാണ് എന്ന് കൃത്യമായി പറയാൻ ഡോക്ടർമാർക്കും സാധിക്കാറില്ല. പ്രധാന കാരണം ശരീരം വളരുന്ന സമയത്ത് കോശങ്ങൾ വേഗത്തിൽ വിഭജിക്കുമ്പോൾ സംഭവിക്കുന്ന ആകസ്മിക ജീൻ മാറ്റങ്ങൾ അഥവാ മ്യൂട്ടേഷൻസ് ആണ്. കുട്ടികളിൽ ശാരീരിക വളർച്ച വേഗത്തിലായതിനാൽ കോശവിഭജനം കൂടുതലായി നടക്കും. അതിനിടെ DNA പകർത്തുമ്പോൾ ചെറുതായിട്ടുള്ള പിശകുകൾ സംഭവിക്കാം. കുറച്ച് കുട്ടികളിൽ പാരമ്പര്യ ഘടകങ്ങൾ ക്യാൻസർ സാധ്യത കൂട്ടാം. ചിലർ

ജനിക്കുമ്പോൾ തന്നെ ചില ജീനുകളിൽ മാറ്റങ്ങളായി ജനിക്കാറുണ്ട്. ഇത് ചില ക്യാൻസർ പ്രഡിസ്പോസിഷൻ അവസ്ഥകളുടെ ഭാഗമായി കാണാം. ഡൗൺ സിൻഡ്രോം പോലുള്ള അവസ്ഥകൾ ഇതിനുദാഹരണമാണ്. ഇതുകൊണ്ടെല്ലാം ക്യാൻസർ ഉറപ്പായും വരണമെന്നില്ല, പക്ഷേ സാധ്യത ഉയർന്നേക്കാം. ചില കുടുംബങ്ങളിൽ പ്രത്യേക പരിശോധന അല്ലെങ്കിൽ സ്ക്രീനിംഗ് നിർദ്ദേശങ്ങൾ വേണ്ടിവരാം. ചില പ്രതിരോധ വ്യവസ്ഥാ പ്രശ്നങ്ങൾ അഥവാ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോംസ് ചില ക്യാൻസറുകളുടെ സാധ്യത കൂട്ടാം. പക്ഷേ ഓർക്കുക, ഭൂരിഭാഗം കേസുകളിലും മാതാപിതാക്കൾ എല്ലാം ശരിയായി ചെയ്താലും ഈ അസുഖം വന്നേക്കാം. അതുകൊണ്ട് രക്ഷിതാക്കൾ സ്വയം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഇനി കുട്ടികളിൽ സാധാരണ കാണുന്ന ക്യാൻസറുകളെ പറ്റി നോക്കാം. ഏറ്റവും കൂടുതലായി കാണുന്നത് ലുക്കീമിയ അഥവാ രക്താർബുദമാണ്. ഇതിൽ തന്നെ

സാധ്യത കൂട്ടാം. പക്ഷെ ഓർക്കുക, ഭൂരിഭാഗം കേസുകളിലും മാതാപിതാക്കൾ എല്ലാം ശരിയായി ചെയ്താലും ഈ അസുഖം വന്നേക്കാം. അതുകൊണ്ട് രക്ഷിതാക്കൾ സ്വയം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഇനി കുട്ടികളിൽ സാധാരണ കാണുന്ന ക്യാൻസറുകളെ പറ്റി നോക്കാം. ഏറ്റവും കൂടുതലായി കാണുന്നത് ലുക്കീമിയ അഥവാ രക്താർബുദമാണ്. ഇതിൽ തന്നെ എക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ALL ആണ് ഏകദേശം 25% കുട്ടികളിലും കാണുന്നത്. ഇതുകൂടാതെ തലച്ചോറിനെ ബാധിക്കുന്ന ട്യൂമറുകൾ അഥവാ ബ്രെയിൻ ട്യൂമേഴ്സ്, കരളുകളെ ബാധിക്കുന്ന ലിംഫോമ, വയറിൽ കാണുന്ന ന്യൂറോബ്ലാസ്റ്റോമ, കിഡ്നിയെ ബാധിക്കുന്ന വിൽംസ് ട്യൂമർ, എല്ലിനെ ബാധിക്കുന്ന ബോൺ ട്യൂമറുകൾ, പിന്നെ ചെറിയ കുട്ടികളിലെ കണ്ണിനെ ബാധിക്കുന്ന റെറ്റിനോബ്ലാസ്റ്റോമ എന്നിവയാണ് കുട്ടികളിൽ കാണുന്ന ചില ക്യാൻസറുകൾ. എന്തെല്ലാം ലക്ഷണങ്ങൾ കണ്ടാലാണ് നമ്മൾ ക്യാൻസർ ഉണ്ടെന്ന് സംശയിക്കേണ്ടത്? കുട്ടികളിൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ സാധാരണ കാണുന്ന രോഗങ്ങളുമായി വളരെ സാമ്യമുള്ളതാണ്. എന്നിരുന്നാലും ചില ലക്ഷണങ്ങൾ കണ്ടാൽ ഡോക്ടറുമായി ബന്ധപ്പെടേണ്ടതാണ്. വിട്ടുമാറാത്ത പനി, വിട്ടുമാറാത്ത അണുബാധകൾ, കാരണം മനസ്സിലാവാത്ത ഭാരം കുറയൽ, തുടർച്ചയായ ക്ഷീണം അല്ലെങ്കിൽ ഊർജ്ജക്കുറവ്, ശരീരത്തിൽ വലുതായി വരുന്ന തടിപ്പുകൾ, അമിത രക്തസ്രാവം, എല്ലുകളിലും സന്ധികളിലും തുടർച്ചയായി കാണുന്നു വരുന്ന വേദന, സ്ഥിരമായ തലവേദന അല്ലെങ്കിൽ ഛർദി എന്നിവ കണ്ടാൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ സമീപിച്ചിരിക്കണം. കുഞ്ഞുകുട്ടികളിൽ കാണുന്ന കോങ്കണ്ണ് അല്ലെങ്കിൽ കൃഷ്ണമണിയിൽ വെളുത്ത റിഫ്ലക്സ് എന്നിവ റെറ്റിനോബ്ലാസ്റ്റോമ എന്ന അസുഖത്തിന് ലക്ഷണമാകാം. അതുകൊണ്ട് തന്നെ ഈ അസുഖം ഈ ലക്ഷണം വെച്ച് നേരത്തെ കണ്ടുപിടിക്കാവുന്നതുമാണ്. നവജാത ശിശുക്കളെ ഈ ലക്ഷണം ഉപയോഗിച്ചുള്ള സ്ക്രീനിങ് ചെയ്യാവുന്നതുമാണ്. കൂടാതെ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ വെച്ച് തന്നെ ഈ അസുഖം നേരത്തെ കണ്ടുപിടിക്കാവുന്നതുമാണ്. നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ, അത് പ്രത്യേകിച്ചൊരു ഡാർക്ക് റൂമിലാണെന്നുണ്ടെങ്കിൽ, ഈ കുട്ടികളിൽ കണ്ണിൽ കാണുന്ന ചുവന്ന റിഫ്ലക്സിന് പകരം അവിടെ വെളുത്ത റിഫ്ലക്സ് കണ്ടാൽ അത് ഈ ഒരു അസുഖത്തിൻ്റെ ലക്ഷണമായിട്ട് കണക്കാക്കാവുന്നതാണ്. ഇനി നമുക്ക് ക്യാൻസർ രോഗനിർണയത്തെ പറ്റി നോക്കാം. ക്യാൻസറിൻ്റെ സംശയം ഉയർന്നാൽ ആവശ്യത്തിനനുസരിച്ച് ഡോക്ടർമാർ രക്തപരിശോധന, സ്കാനുകൾ എന്നിവ ചെയ്യുന്നതായിരിക്കും. വളരെ ചുരുക്കം സാഹചര്യങ്ങൾ ഒഴിച്ചാൽ ക്യാൻസർ അസുഖം പാത്തോളജി ടെസ്റ്റിലൂടെ നിർണയിച്ചാലേ ചികിത്സ തുടങ്ങാൻ പാടുകയുള്ളൂ. അസുഖം നിർണയിക്കാൻ രക്താർബുദങ്ങൾക്ക് മജ്ജ പരിശോധന വേണ്ടിവരും. തടുപ്പുകളിൽ നിന്ന് ബയോപ്സി ടെസ്റ്റ് ചെയ്താലേ പലപ്പോഴും അസുഖനിർണയം സാധിക്കുകയുള്ളൂ. ഇനി ചികിത്സയെ പറ്റി നോക്കാം. കുട്ടികളുടെ ക്യാൻസർ ചികിത്സ ഒരു വലിയൊരു ടീം വർക്കാണ്. മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് വൈദഗ്ധ്യം നേടിയ ഡോക്ടർമാരും നഴ്സുമാരും കൂടാതെ സപ്പോർട്ട് സ്റ്റാഫുകളുടെ ആവശ്യമുണ്ട്. ഇവയിൽ സോഷ്യൽ വർക്കർ, സൈക്കോളജിസ്റ്റ്, ഡയറ്റീഷ്യൻ എന്നിവരുടെ ഇടപെടൽ വളരെ അത്യാവശ്യമാണ്. പ്രധാന ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കീമോതെറാപ്പി, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ശക്തമായ മരുന്നുകളിലൂടെയുള്ള ചികിത്സയാണിത്. രക്താർബുദങ്ങൾക്ക് കീമോതെറാപ്പി ചികിത്സയോടെ മാത്രം അസുഖത്തെ നേരിടാം. എക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ALL കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്ന അസുഖമാണ്. ഇതിൻ്റെ ചികിത്സയ്ക്ക് 2 to 2.5 വർഷത്തെ കീമോതെറാപ്പി ചികിത്സയുടെ ആവശ്യകതയുണ്ട്. കീമോതെറാപ്പിയെ പറ്റി പലതരം മിഥ്യാധാരണകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. കുട്ടികൾക്ക് കീമോതെറാപ്പി ചികിത്സ താങ്ങാനാകുമോ എന്നതാണ് സാധാരണ കേൾക്കുന്ന ഒരു സംശയം. ശരിയാണ്, കീമോതെറാപ്പി മരുന്നുകൾ ശക്തിയേറിയ മരുന്നുകളാണ്. അതിന് സാധാരണ കൊടുക്കുന്ന മരുന്നുകളേക്കാൾ കൂടുതൽ പാർശ്വഫലങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. പക്ഷേ പ്രതീക്ഷകൾക്ക് വിപരീതമായി സാധാരണ കാണുന്നത് കുട്ടികൾ കീമോതെറാപ്പി ചികിത്സ വളരെ നന്നായി ടോളറേറ്റ് ചെയ്യുന്നുള്ളതാണ്. ശരിയാണ്, ഈ മരുന്നുകൾ കൊണ്ട് അവർക്ക് ദീർഘകാലത്തേക്കുള്ള ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടായേക്കാം. പക്ഷേ അത് വരാതിരിക്കാനും അത് വേണ്ട രീതിയിൽ അതിന് ചികിത്സ നൽകാനുള്ള സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ലഭ്യമാണ്. കൂടാതെ കീമോതെറാപ്പി നൽകുന്നതിനായി കുട്ടികൾക്ക് സെൻട്രൽ ലൈൻ ഇടേണ്ടി വരും. ഇത് കുട്ടികളുടെ വലിയ ഞരമ്പുകളിലേക്ക് ചില ട്യൂബുകൾ ഇറക്കി വെക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് രക്തം നൽകുവാനും ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് എടുക്കുവാനും വേണ്ടി ഇത് വളരെ ഉപയോഗപ്രദമായിരിക്കും. ക്യാൻസറിനെ നേരിടാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചികിത്സാ രീതിയാണ് സർജറി അഥവാ ശസ്ത്രക്രിയ. ക്യാൻസർ ട്യൂമറുകൾ നീക്കം ചെയ്യുന്ന ചികിത്സയാണിത്. സോളിഡ് ട്യൂമറുകളായ ന്യൂറോബ്ലാസ്റ്റോമ, വിൻസ് ട്യൂമർ എന്നിവ സർജറിയുടെ കൂടെ കീമോതെറാപ്പി ചികിത്സയും റേഡിയേഷൻ ചികിത്സയും വേണ്ടി വന്നേക്കാം. എന്താണ് ഈ റേഡിയേഷൻ ചികിത്സ? ഉയർന്ന ഊർജ്ജമുള്ള കിരണങ്ങൾ ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന രീതിയാണിത്. ബ്രെയിൻ ട്യൂമർ പോലുള്ള അസുഖങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാന ചികിത്സാ രീതിയാണിത്. കുട്ടികളിൽ കാണുന്ന ഒട്ടുമിക്ക ക്യാൻസറുകൾക്കും ഈ 3 ചികിത്സാ രീതികൾ, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി അല്ലെങ്കിൽ സർജറി, ഇവ 3 വേണ്ടി വരുന്ന സാഹചര്യങ്ങളാണ് മിക്കവാറും കാണാറുള്ളത്. ഇതുകൂടാതെ ചില പ്രത്യേക സാഹചര്യങ്ങൾ, അസുഖത്തിൻ്റെ സ്വഭാവം വളരെ മോശമായാൽ കൂടുതൽ തീവ്രതയേറിയ ചികിത്സ നൽകേണ്ടി വേണ്ടി വരും. ഇതുപോലൊരു ചികിത്സാ രീതിയാണ് മജ്ജ മാറ്റിവെക്കൽ അഥവാ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ. മജ്ജയിൽ നിന്നോ രക്തത്തിൽ നിന്നോ വിത്തുകോശങ്ങളെ വേർതിരിച്ചെടുത്ത് സ്വന്തം ശരീരത്തിലേക്കോ അല്ലെങ്കിൽ HLA പൊരുത്തമുള്ള മറ്റൊരാളുടെ ശരീരത്തിലേക്കോ നൽകുന്നതാണ് ഈ ചികിത്സ. സാധാരണ ചികിത്സയോട് പ്രതികരിക്കാത്ത ചില രക്താർബുദങ്ങൾ അല്ലെങ്കിൽ അസുഖം ചികിത്സയ്ക്ക് ശേഷം തിരിച്ചു വരുന്ന സാഹചര്യങ്ങൾ എന്നിവയൊക്കെയാണ് ഈ ചികിത്സാ രീതി നമ്മൾ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ. ഇതുകൂടാതെ നൂതന
ചികിത്സാ രീതികളായ ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സെല്ലുലാർ തെറാപ്പി എന്നീ

0: ചികിത്സകളും ഇപ്പോൾ ലഭ്യമാണ്. എന്തൊക്കെയാണ് ഇവ നോക്കാം. ടാർഗറ്റഡ് തെറാപ്പി എന്ന് വെച്ചാൽ ക്യാൻസർ കാരണമായ ചില പ്രത്യേക കോശഘടകങ്ങളെ മാത്രം ബാധിക്കുന്ന തരത്തിലുള്ള ചികിത്സയാണിത്. ഒരുതരം രക്താർബുദമായ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ എന്ന അസുഖത്തിന് ഈ രീതിയിലുള്ള ചികിത്സയായ ഇമാറ്റിനിയം അല്ലെങ്കിൽ ദസാറ്റിനിയം എന്നീ ഗുളികകൾ ഉപയോഗിച്ച് മാത്രം ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. ഇമ്മ്യൂണോതെറാപ്പി എന്ന് വെച്ചാൽ ക്യാൻസർ കോശങ്ങളെ ശരീരത്തിന് തന്നെ പ്രതിരോധ ശക്തി ഉപയോഗിച്ച് കീഴടക്കാൻ ശ്രമിക്കുന്ന ചികിത്സാ രീതിയാണ്. ഇതിൽ കൃത്രിമമായി നിർമ്മിക്കുന്ന ആന്റിബോഡീസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി സെല്ലാർ തെറാപ്പി എന്ന് വെച്ചാൽ ഇപ്പോൾ ലഭ്യമാകുന്ന കാർ ടി തെറാപ്പി ഉൾപ്പെടുന്നവയാണ്. ഇത് രോഗിയുടെ തന്നെ കോശങ്ങളെ വേർതിരിച്ചെടുത്ത് അതിൽ ജനിതക വ്യത്യാസങ്ങൾ വരുത്തി തിരിച്ച് രോഗിക്ക് തന്നെ നൽകുന്ന ഒരു ചികിത്സയാണ്. ഇനി ഇതെല്ലാം ചെയ്ത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത് സാധാരണ കേൾക്കുന്ന ചോദ്യം. മുതിർന്നവരിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളിലെ ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അധിക ക്യാൻസറുകളുടെയും മാറുവാനുള്ള സാധ്യത 70% മുകളിലാണ്. എക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ 70-90% വരെ ചികിത്സിച്ച് മാറ്റുവാൻ സാധിക്കുന്ന അസുഖമാണ്. വിൻസ് ട്യൂമർ, ഹോഡ്സ്കിൻ ലിംഫോമ എന്നീ അസുഖങ്ങൾ ചികിത്സിച്ച് മാറ്റുവാനുള്ള സാധ്യത 90% മുകളിലാണ്. ഈ ഫലങ്ങൾ നേടാൻ ശീഘ്രമായ രോഗനിർണയവും സമയബന്ധിതമായ ചികിത്സയും അത്യാവശ്യവുമാണ്. ഈ സങ്കീർണ പ്രശ്നത്തെ വിജയകരമായി നേരിടാൻ ഒരുപാട് അളവിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം അനിവാര്യമാണ്. ഇതിനായി സമൂഹത്തെ പ്രതിനിധീകരിച്ച് ഈ അസുഖത്തെ നേരിടുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ പല സന്നദ്ധ സംഘടനകളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സന്നദ്ധ സംഘടനകൾ ഈ കുടുംബങ്ങൾക്ക് വേണ്ട സാമൂഹികവും മാനസികവും സാമ്പത്തികവുമായ സഹായങ്ങൾ നൽകി വരുന്നുണ്ട്. അവർക്ക് ഹോസ്പിറ്റലിനടുത്തുള്ള നിൽക്കാനുള്ള സൗകര്യം മുതൽ കുട്ടികൾക്ക് അവരുടെ പഠിത്തം മുടങ്ങാതിരിക്കാനുള്ള സൗകര്യം വരെ അവർ നൽകുന്നുണ്ട്. കൂടാതെ ചികിത്സ കഴിഞ്ഞ് കുട്ടികൾ സാമൂഹികവും അക്കാദമികവുമായ ജീവിതത്തിലേക്ക് തിരികെ പോകുമ്പോൾ സമൂഹം അവരെ സ്വീകരിക്കേണ്ടതുണ്ട്. അവരെ വീണ്ടും സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയും അനുയോജ്യമായ സപ്പോർട്ട് നൽകുകയും ചെയ്യണം. ചികിത്സയ്ക്ക് പലതരത്തിലുള്ള ഗവൺമെന്റ് ആനുകൂല്യങ്ങളും ലഭ്യമാണ്. അർബുദരോഗ ചികിത്സയ്ക്ക് സാമ്പത്തികമായി വളരെ ചിലവേറിയതാണ്. ഈ അസുഖത്തെ നേരിടാൻ കുടുംബങ്ങളെ സഹായിക്കാൻ വിവിധ ചികിത്സാ സഹായ പദ്ധതികൾ ഗവൺമെന്റ് നൽകുന്നുണ്ട്. ആരോഗ്യകരണം. 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ രോഗ ചികിത്സയ്ക്ക് ആവിഷ്കരിച്ച പദ്ധതിയാണിത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, കൂടാതെ ബാലസാന്ത്വനം, സ്നേഹസാന്ത്വനം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ക്യാൻസർ പെൻഷൻ പദ്ധതി എന്നിങ്ങനെ പല പദ്ധതികളും നിലവിലുണ്ട്. കേരള സർക്കാരിന് കീഴിലുള്ള സ്വതന്ത്ര സ്ഥാപനങ്ങളായ റീജിയണൽ ക്യാൻസർ സെന്ററും മലബാർ ക്യാൻസർ സെന്ററും കൂടാതെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. കൂടാതെ ഭാവിയിൽ ക്യാൻസർ വരാതിരിക്കാൻ മാതാപിതാക്കൾക്ക് പ്രായോഗികമായി ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. കുട്ടിയുടെ ആരോഗ്യകരമായ ഭക്ഷണ വ്യായാമ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ജീവിതകാല ആരോഗ്യത്തിനായി വീടിനുള്ളിൽ പുകവലി ഒഴിവാക്കുക. നിങ്ങൾക്കറിയാമോ, കുട്ടികളിൽ നൽകുന്ന ചില പ്രതിരോധ കുത്തിവയ്പ്പുകൾ അവരെ ക്യാൻസറിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ജനിക്കുമ്പോൾ മുതൽ കുട്ടികൾക്ക് നൽകുന്ന ഒരു വാക്സിനാണ്. മാരകമായ ലിവർ ക്യാൻസറിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഇത് സഹായിക്കും. കൂടാതെ അടുത്തായി നടപ്പിലാക്കിയ HPV കുത്തിവയ്പ്പുകൾ മുതിർന്ന സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന സെർവൈക്കൽ അഥവാ ഗർഭാശയകള ക്യാൻസറിൽ നിന്ന് രക്ഷ നൽകാൻ സഹായിക്കുന്നുണ്ട്. അവസാനമായി, ക്യാൻസറിനെ ഭയപ്പെടാതെ ശാസ്ത്രീയമായ ചികിത്സാ രീതിയിലൂടെയും സ്നേഹത്തിലൂടെയും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാം. ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തട്ടെ. നന്ദി, നമസ്കാരം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിൻ്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൗമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിൻ്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്കടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല, അവരുടെ വ്യക്തിത്വവും സാമൂഹ്യബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും

0: നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവൃക്ഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാവൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മപരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. രാജ്യത്തെ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ വിശ്വാസത്തിന്റെ അംബാസഡർമാരാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യയുടെ 78th സ്ഥാപക ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത രാഷ്ട്രമായി മാറുന്ന രാജ്യത്തിന്റെ യാത്രയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർക്ക് പ്രത്യേക പ്രാധാന്യമുണ്ടെന്ന് ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകൈച്ചിയുമായി ഉച്ചകോടിതല ചർച്ചകൾ നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളും അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി അവസരം നൽകും. ചർച്ചകൾക്ക് ശേഷം ഇരു നേതാക്കളും നിരവധി ധാരണാപത്രങ്ങൾ കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ വൈകുന്നേരം ന്യൂഡൽഹിയിലെത്തി. ജാപ്പനീസ് പ്രധാനമന്ത്രി തകൈച്ചിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനമാണിത്. ഇന്ത്യയും ജപ്പാനും തമ്മിൽ തന്ത്രപരവും ആഗോളവുമായ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സന്ദർശനം പ്രധാന ചുവടുവയ്പ്പാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, പശ്ചിമബംഗാൾ ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസ മന്ത്രി ജഗന്നാഥ് ചതോപാധ്യായ, സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി ദീപക് ബർമൻ എന്നിവരുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. വിദ്യാഭ്യാസ മന്ത്രാലയം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ നടത്തിപ്പ് വിപുലീകരണം, ഫണ്ട് വിഹിതം എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചയെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. സംസ്ഥാനത്തെ നിലവിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ബ്ലോക്കുകളിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും PM ശ്രീ സ്കൂളുകളുടെ ശൃംഖല വ്യാപിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. ഹെലികോപ്റ്റർ പ്രവർത്തനങ്ങൾക്കായി രാജ്യത്തെ ആദ്യത്തെ പ്രൈവറ്റ് പോയിന്റ് ഇൻ സ്പേസ് ഇൻസ്ട്രുമെന്റ് സംവിധാനത്തിന് അംഗീകാരം ലഭിച്ചു. ആന്ധ്രാപ്രദേശിലെ ഉണ്ടവല്ലി ഹെലിപോർട്ടിലാണ് സംവിധാനം ഏർപ്പെടുത്തുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും ഗ്രൌണ്ട് അധിഷ്ഠിത നാവിഗേഷൻ സഹായങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും പിൻസ് പ്രയോജനകരമാണെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം പറഞ്ഞു. എയർപോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകരിച്ചു. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർ നെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് കേന്ദ്രം മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി. 3 ദിവസത്തിനകം യൂസർ നെയിം സവിശേഷതകളെക്കുറിച്ച് വിശദീകരണം നൽകണമെന്നും വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം മെറ്റയോട് ആവശ്യപ്പെട്ടു. ഓൺലൈൻ തട്ടിപ്പുകൾ, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ, ആൾമാറാട്ടം എന്നിവ വർദ്ധിക്കാൻ ഈ സവിശേഷത കാരണമാകുമെന്ന് ആശങ്കയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയുടെ സർവീസ് കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന നിയമന സമിതിയാണ് അടുത്ത വർഷം 14 ജൂലൈ വരെ കാലാവധി നീട്ടിയത്. 1980

59 ബാച്ച് IFS ഉദ്യോഗസ്ഥനായ മിശ്രി 2024 വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത്. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പേരിൽ പാക് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ജനറൽ ദ്വിവേദി പ്രതിഷേധ സൂചകമായി രാജിവെക്കുകയും ജനറൽ ധീരജ് സേത്തിന് കമാൻഡ് ചുമതല കൈമാറുകയും ചെയ്തുവെന്നാണ് പാക് പ്രചാരണം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ സംഘമാണ് വീഡിയോ വ്യാജമാണെന്ന് കണ്ടെത്തിയത്. 4 പതിറ്റാണ്ടിലേറെ രാജ്യത്തെ സേവിച്ച ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സർവീസിൽ നിന്ന് വിരമിച്ചതാണെന്നും നടപടിക്രമങ്ങൾക്കനുസൃതമായാണ് കരസേനാ മേധാവിയുടെ അധികാരം കൈമാറ്റമെന്നും PIB വ്യക്തമാക്കി. വെനസ്വേലയിൽ തുടർച്ചയായുണ്ടായ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2295 ഉയർന്നതായി വെനസ്വേല നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിക്സ് അറിയിച്ചു. 11,000-ൽ അധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 13,000 പേർക്ക് വീട് നഷ്ടപ്പെട്ടതായും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. സമൂഹത്തിൽ വെല്ലുവിളികളും സംഘർഷങ്ങളും വർഗീയ ശക്തികളും ഉണ്ടെങ്കിലും അവയെ മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം വിദ്യാർത്ഥികൾക്കുണ്ടാകണമെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ നടപ്പാക്കി വരികയാണെന്നും ശാസ്ത്ര വിഷയങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്ന പ്രവണത ഗൗരവമായി കാണണമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. വിദ്യാർത്ഥികൾ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പുതിയ അധ്യായനത്തിലേക്ക് പ്രവേശിച്ച് സമൂഹത്തിന്റെ പുരോഗതിക്ക് നേതൃത്വം നൽകണമെന്ന് CP ജോൺ നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം ഒരു തവണ കൂടി ചേരാൻ തീരുമാനമായി. ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകാത്തതിനെ തുടർന്നാണ് വീണ്ടും യോഗം ചേരാൻ തീരുമാനിച്ചത്. ഘടകകക്ഷികളുടെയും മുന്നണികളുടെയും നിലപാട് ഒരിക്കൽ കൂടി ആരാഞ്ഞ ശേഷമായിരിക്കും ഉപസമിതി തുടർ തീരുമാനങ്ങളിലേക്ക് കടക്കുക. AIADMKയിലെ 2 മുൻ മന്ത്രിമാർ കൂടി TVKയിൽ ചേരും. അണ്ണാ DMK മുൻ മന്ത്രിമാരായ ഡോക്ടർ CVിജയഭാസ്കർ, MR വിജയഭാസ്കർ എന്നിവരാണ് തമിഴക വെട്രി കഴകത്തിൽ ചേരുന്നത്. ചെന്നൈയിലെ മാമല്ലപുരത്തെ ചടങ്ങിൽ മന്ത്രിമാരായ N ആനന്ദും ആദവ് അർജുനയും ഇവരെ സ്വീകരിക്കും. 15,000-ത്തോളം പ്രവർത്തകർ കൂടി TVKയിൽ അംഗത്വമെടുക്കുമെന്ന് ഇരു നേതാക്കളും അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സെൻസസ് 2027 ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 74,301 പേർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. June 30 രാത്രി 12 വരെയാണ് സെൽഫ് എന്യൂമറേഷന് സമയം അനുവദിച്ചിരുന്നത്. രാജ്യത്ത് ആദ്യമായി ഡിജിറ്റൽ രൂപത്തിൽ നടക്കുന്ന സെൻസസിന്റെ ഭാഗമായി ആദ്യമായാണ് സെൽഫ് എന്യൂമറേഷൻ സൗകര്യവും നടപ്പിലാക്കിയത്. 1-ാം ഘട്ട സെൻസസ് പ്രവർത്തനങ്ങൾക്കും കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി. സെൻസസിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ 55,760 കുടുംബങ്ങൾ സെൽഫ് എന്യൂമറേഷൻ പൂർത്തീകരിച്ചു. താലൂക്കുകളും നഗരസഭകളും വിവിധ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളായി തിരിച്ചാണ് വിവരശേഖരണം. ജില്ലയിലെ 6 താലൂക്കുകളിലും 4 നഗരസഭകളിലും ആദ്യഘട്ട വിവരശേഖരണം ആരംഭിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയവും ഇംഗ്ലണ്ടും അമേരിക്കയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പുലർച്ചെ വാഷിംഗ്ടണിലെ സിയാറ്റിൽ സ്റ്റേഡിയത്തിൽ 2-3 ഗോളുകൾക്കാണ് ബെൽജിയം സെനഗലിനെ പരാജയപ്പെടുത്തിയത്. ഇന്നലെ റൌണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ DR കൊങ്കോയെ 1-2 ഗോളുകൾക്ക് തകർത്ത് ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിലെത്തി. രാവിലെ സാന്താക്ലാരയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ബോസ്നിയ ഹെർസഗോവിനയെ തോൽപ്പിച്ചാണ് അമേരിക്കയുടെ പ്രീ ക്വാർട്ടർ പ്രവേശം. നാളെ പുലർച്ചെ 4:30 പോർച്ചുഗൽ ക്രൊയേഷ്യയെയും രാവിലെ 8:30 സ്വിറ്റ്സർലാൻഡ് അൾജീരിയയെയും നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഭാഗമായി മലപ്പുറം തിരുനാവായയിൽ മെസ്സിയും റൊണാൾഡോയും ഉൾപ്പെടെ താരങ്ങൾ ധരിച്ച ജേഴ്സികളും 48 ടീമുകളുടെ നാണയങ്ങളും പ്രദർശിപ്പിച്ചു. ഫിഫ പുറത്തിറക്കിയ വിവിധ ഉൽപ്പന്നങ്ങൾ, ലോകകപ്പ് കിരീടത്തിന്റെ വിവിധ മാതൃകകൾ എന്നിവയും പ്രദർശനത്തിലുണ്ടായിരുന്നു. 5 മത്സരങ്ങളുടെ ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിൽ ചെസ്റ്റർലെ സ്ട്രീറ്റിലെ ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് എടുത്തു. എന്നാൽ കനത്ത മഴ കാരണം ആതിഥേയരായ ഇംഗ്ലണ്ടിന് മറുപടി ബാറ്റിംഗിന് ഇറങ്ങാനായില്ല. തുടർന്ന് മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇരു ടീമുകളും മറ്റന്നാൾ മാഞ്ചസ്റ്ററിൽ ഏറ്റുമുട്ടും. കൊല്ലത്ത് സംസ്ഥാന ജൂനിയർ ഗേൾസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജേതാക്കളായി. ഫൈനലിൽ എറണാകുളത്തെ 2-1 പരാജയപ്പെടുത്തിയാണ് തിരുവനന്തപുരം ചാമ്പ്യന്മാരായത്. ജൂനിയർ ബോയ്സ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. പുന്നമടക്കായലിൽ August 22 സംഘടിപ്പിക്കുന്ന 72-ാമത് നെഹ്റു ട്രോഫി ജലമേള

0: മലയാളിയുടെ ഭാഗ്യചിഹ്നം നിശ്ചയിക്കുന്ന മത്സരത്തിലേക്ക് എൻട്രികൾ ക്ഷണിച്ചു. ഈ മാസം 8 വൈകിട്ട് 5 വരെ എൻട്രികൾ നൽകാം. A4 സൈസ് ഡ്രോയിങ് പേപ്പറിൽ മൾട്ടി കളറിലാണ് ഭാഗ്യചിഹ്നം തയ്യാറാക്കേണ്ടത്. എൻട്രികൾ അയക്കുന്ന കവറിൽ 72 നെഹ്റു ട്രോഫി ജലമേള ഭാഗ്യചിഹ്ന മത്സരം എന്ന് രേഖപ്പെടുത്തണം. പാകിസ്ഥാനിലെ പഖ്തൂൺഖ്വാ പ്രവിശ്യയിലെ സെയ്ഫുല്ല തടാകത്തിൽ വിനോദസഞ്ചാര ബോട്ട് മറിഞ്ഞ് 7 പേർ മരിച്ചു. ഒരു കുടുംബത്തിലെ 8 പോയ ബോട്ടാണ് മറിഞ്ഞത്. ഒരാളെ കാണാതായി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുക്കം മേഖല മുൻ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന ആലിക്കുട്ടി മാസ്റ്റർ അന്തരിച്ചു. രാവിലെയായിരുന്നു അന്ത്യം. വാഹനാപകടത്തെ തുടർന്ന് 24 ചികിത്സയിലായിരുന്നു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര പൂർത്തിയായി. ഇന്നലെ 328 തീർത്ഥാടകരുമായി ഫ്ലൈ അദീൽ എയർലൈൻസിൻ്റെ അവസാന വിമാനം കണ്ണൂരിലെത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ റൂറൽ ഹെൽത്ത് സെൻ്ററായ ചെറൂപ്പ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നും 24 പ്രവർത്തനം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിച്ച് കേന്ദ്രത്തെ അത്യാധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഇന്നലെ നിയമസഭയിൽ എം എ റസാഖ് മാസ്റ്റർ MLA സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. കൊച്ചി ഏളംകുളം മെട്രോ സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതിനാൽ രാത്രി 11 മുതൽ രാവിലെ 6 വരെ സഹോദരൻ അയ്യപ്പൻ റോഡിൽ ഫാത്തിമ ചർച്ച് മുതൽ ടോക്ക് എച്ച് റോഡ് വരെ ഭാഗത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KMRL അറിയിച്ചു. ട്രാഫിക് പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ നിർദ്ദേശാനുസരണം ഈ സമയത്ത് ഇരുദിശകളിലേക്കും വാഹന ഗതാഗതം റോഡിൻ്റെ ഒരു വശം മാത്രം ഉപയോഗിച്ചാണ് ക്രമീകരിക്കുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കോഴിക്കോട്. സമയം 10:25:19. ഇതോടെ 438.6 ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാവുന്നു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

0: ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.
1: നമസ്കാർ, ആകാശവാണി സമാചാർ കെ സാത്ത് മേ കനകലത.

0: ക്രസൻറ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ റാംമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
2: വാട്സ്ആപ്പ് നമ്പർ 9400024440.
3: 9400024440.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
4: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
5: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
8: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
9: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിൽ

0: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടി ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. വിഴിഞ്ഞം തുറമുഖ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അറിഞ്ഞുവേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമസഭാ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് സംസ്ഥാന ഗവൺമെൻറ് ധനകാര്യ ബില്ല് പാസാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സമൂഹത്തിലെ വെല്ലുവിളികളും സംഘർഷങ്ങളും മറികടക്കാൻ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകണമെന്ന് മന്ത്രി സി പി ജോൺ. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും അമേരിക്കയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടി ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകായ്ചിക്ക് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ വരവേൽപ്പ് നൽകി. ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അവർ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. രണ്ട് രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് ഇരു നേതാക്കളും അവലോകനം ചെയ്യും. കൂടാതെ പരസ്പര താൽപ്പര്യ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പരസ്പരം കൈമാറും. ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും ജപ്പാനും നിരവധി ധാരണാപത്രങ്ങളും കൈമാറും. 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെ വൈകിട്ടാണ് സനേ തകായ്ചി ന്യൂഡൽഹിയിലെത്തിയത്. ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായ ആഗോള പങ്കാളിത്തം മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ സന്ദർശനം പുതിയ ചുവടുവയ്പ്പാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഡൽഹിയിൽ ഭീകരവാദ പ്രവർത്തനത്തിന് പദ്ധതിയിട്ട 4 പേർ സ്പെഷ്യൽ പോലീസ് റെയ്ഡിൽ അറസ്റ്റിലായി. ISI സ്പോൺസർ ചെയ്യുന്ന അന്തർ സംസ്ഥാന ഭീകരവാദ ആയുധ ശൃംഖലയ്ക്കെതിരെ നടത്തിയ റെയ്ഡിലാണ് 4 പേരുടെയും അറസ്റ്റ്. ISI ഭീകരവാദി ഷഹസാദ് ഭാട്ടിയുടെ കൂട്ടാളികളായ ഇവരിൽ നിന്ന് വിദേശ നിർമ്മിത പിസ്റ്റലുകളും വെടിയുണ്ടകളും സെൽഫോണുകളും കണ്ടെടുത്തു. വെനിസ്വേലയിൽ തുടർച്ചയായുണ്ടായ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2295 ഉയർന്നതായി വെനിസ്വേല നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിക്സ് അറിയിച്ചു. 11,000-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 13,000 പേർക്ക് വീട് നഷ്ടപ്പെട്ടതായും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. കഴിഞ്ഞ മാസം 25-നാണ് 7.2-7.5 തീവ്രത രേഖപ്പെടുത്തിയ 2 ശക്തമായ ഭൂകമ്പങ്ങൾ വെനിസ്വേലയിൽ അനുഭവപ്പെട്ടത്. വിഴിഞ്ഞം തുറമുഖ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അറിഞ്ഞുവേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ആറന്മുള MLA അബിൻ വർക്കിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവൺമെൻറ്റിന് ഇത് സംബന്ധിച്ച കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതെന്നും അത് പൂർണ്ണമായും വിശ്വസിക്കുകയാണെന്നും സ്പീക്കർ അറിയിച്ചു. സംസ്ഥാന ഗവൺമെൻറ് കൂടി അറിയാതെ വിഴിഞ്ഞത്തിൻ്റെ ഓഹരികൾ കൈമാറുന്നത് ശരിയല്ലെന്നും വിഴിഞ്ഞം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സ്വത്താണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഭൂമി അന്യാധീനപ്പെട്ടു പോവാതിരിക്കാനാണ് ഓഹരി കൈമാറ്റം സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും അറിയണം എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചതെന്നും സ്പീക്കർ അറിയിച്ചു. നിയമസഭാ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് സംസ്ഥാന ഗവൺമെൻറ് ധനകാര്യ ബില്ല് പാസാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. UDF ഗവൺമെൻറ് കോർപ്പറേറ്റ് മേധാവിമാരുടെ താൽപ്പര്യങ്ങൾക്ക് കുടപിടിക്കുകയാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വീരം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി നിരക്ക് കാര്യത്തിൽ അനാവശ്യ ധൃതിയും വാശിയുമാണ് മുഖ്യമന്ത്രി കാണിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ധനകാര്യ ബിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തിയത് അവസാനഘട്ടത്തിലാണെന്നും ബിൽ സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെൻറ്റിന് വേണമെങ്കിൽ നിയമസഭാ സമ്മേളനം പുനഃക്രമീകരിക്കാമായിരുന്നുവെന്നും സഭാ നടപടികളോട് പ്രതിപക്ഷം നല്ല നിലയിലാണ് സഹകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഭരണപക്ഷം മുന്നോട്ടു പോകുന്നതെന്നും പിണറായി വിജയൻ പ്രതികരിച്ചു. സമൂഹത്തിൽ വെല്ലുവിളികളും സംഘർഷങ്ങളും വർഗീയ ശക്തികളും ഉണ്ടെങ്കിലും അവയെ മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം വിദ്യാർത്ഥികൾക്കുണ്ടാകുമെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ നടപ്പാക്കി വരികയാണെന്നും ശാസ്ത്ര വിഷയങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്ന പ്രവണത ഗൗരവമായി കാണണമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. വിദ്യാർത്ഥികൾ

0: ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിച്ച് സമൂഹത്തിന്റെ പുരോഗതിക്ക് നേതൃത്വം നൽകണമെന്ന് സി പി ജോൺ നിർദ്ദേശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനിയുടെ ഷെയർ കൈമാറാൻ തീരുമാനിച്ചത് പത്രങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും മുഖ്യമന്ത്രി പറയുന്നത് സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. 3000 കോടി രൂപ ചെലവാക്കിയ അദാനി 13000 കോടിക്കാണ് തുറമുഖം മറിച്ചുവിറ്റതെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 25% ഷെയർ മാറ്റാൻ ഗവൺമെൻറ് അനുവാദം വേണമെന്നിരിക്കെ മുഖ്യമന്ത്രി അറിയില്ല എന്ന് പറയുന്നത് ശരിയല്ലെന്നും എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പേരിൽ പാക് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചു. ജനറൽ ദ്വിവേദി പ്രതിഷേധ സൂചകമായി രാജിവെക്കുകയും ജനറൽ ധീരജ് സേത്തിന് കമാൻഡ് ചുമതല കൈമാറുകയും ചെയ്തുവെന്നാണ് പാക് പ്രചാരണം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ സംഘമാണ് വീഡിയോ വ്യാജമാണെന്ന് കണ്ടെത്തിയത്. 4 പതിറ്റാണ്ടിലേറെ രാജ്യത്തെ സേവിച്ച ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സർവീസിൽ നിന്ന് വിരമിച്ചതാണെന്നും നടപടിക്രമങ്ങൾക്ക് അനുസൃതമായാണ് കരസേനാ മേധാവിയുടെ അധികാര കൈമാറ്റമെന്നും പി ഐ ബി വ്യക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ റൂറൽ ഹെൽത്ത് സെൻ്ററായ ചെറൂപ്പ ആരോഗ്യ കേന്ദ്രം അത്യാധുനിക സാമൂഹ്യാരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 24 മണിക്കൂർ പ്രവർത്തനം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിച്ച് കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇന്നലെ നിയമസഭയിൽ എം എ റസാഖ് മാസ്റ്റർ വിഷയത്തിൽ സബ്മിഷൻ ഉന്നയിച്ചിരുന്നു. സംസ്ഥാനത്ത് പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം ഒരു തവണ കൂടി ചേരാൻ തീരുമാനമായി. ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് വീണ്ടും യോഗം ചേരാൻ തീരുമാനിച്ചത്. ഘടകകക്ഷികളുടെയും മുന്നണികളുടെയും നിലപാട് ഒരിക്കൽ കൂടി ആരാഞ്ഞ ശേഷമായിരിക്കും ഉപസമിതി തുടർ തീരുമാനങ്ങളിലേക്ക് കടക്കുക. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയവും ഇംഗ്ലണ്ടും അമേരിക്കയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പുലർച്ചെ വാഷിംഗ്ടണിലെ സിയാറ്റിൽ സ്റ്റേഡിയത്തിൽ 2-3 ഗോളുകൾക്കാണ് ബെൽജിയം സെനഗലിനെ പരാജയപ്പെടുത്തിയത്. രാവിലെ സാന്താക്ലാരയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ബോസ്നിയ ഹെർസഗോവിനയെ തോൽപ്പിച്ചാണ് അമേരിക്കയുടെ പ്രീ ക്വാർട്ടർ പ്രവേശം. നാളെ പുലർച്ചെ 4:30 പോർച്ചുഗൽ ക്രൊയേഷ്യയെയും രാവിലെ 8:30 സ്വിറ്റ്സർലാൻഡ് അൾജീരിയയും നേരിടും. പുന്നമടക്കായലിൽ ആഗസ്റ്റ് 22 സംഘടിപ്പിക്കുന്ന 72 നെഹ്റു ട്രോഫി ജലമേളയുടെ ഭാഗ്യചിഹ്നം നിശ്ചയിക്കുന്ന മത്സരത്തിലേക്ക് എൻട്രികൾ ക്ഷണിച്ചു. ഈ മാസം 8 വൈകിട്ട് 5 എൻട്രികൾ നൽകാം. A4 സൈസ് ഡ്രോയിംഗ് പേപ്പറിൽ മൾട്ടി കളറിലാണ് ഭാഗ്യചിഹ്നം തയ്യാറാക്കേണ്ടത്. എൻട്രികൾ അയക്കുന്ന കവറിൽ 72 നെഹ്റു ട്രോഫി ജലമേള ഭാഗ്യചിഹ്ന മത്സരം എന്ന് രേഖപ്പെടുത്തണം. കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്തിനെ ബാംബു ഇൻഡസ്ട്രിയൽ വില്ലേജാക്കി മാറ്റുന്നതിന് നടപ്പാക്കിയ ഉർവരം പദ്ധതി ശ്രദ്ധേയമാകുന്നു. തൊഴിൽ രഹിതരായ വനിതകളെ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: മനോഹരമായ മ്യൂറൽ പെയിൻറ്റിങ്ങുകൾ, ബാംബു മ്യൂറൽ ഡെക്കാപ്പേജ് നിർമ്മാണം, മുളയിലും ഈറ്റയിലും മെടഞ്ഞ കുട്ടകൾ, കരകൗശല വസ്തുക്കൾ എല്ലാം ഏറെ ആകർഷകമാവുകയാണ്. പായം പഞ്ചായത്തിൽ താൽക്കാലികമായി തയ്യാറാക്കിയ ആർട്ട് ഗാലറിയിലാണ് ഇവ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. 60 വനിതകൾ ചേർന്നാണ് മുളയിൽ ശില്പങ്ങളും കരകൗശല വസ്തുക്കളും നിർമ്മിച്ചെടുത്തത്. വയനാട് ജീവൻ ജ്യോതിയുമായി സഹകരിച്ച് 2023 ബാരാപ്പുഴയുടെ കരകളിൽ 10 കിലോമീറ്റർ ദൂരത്തിൽ മുളകൾ നട്ടുപിടിപ്പിച്ചിരുന്നു. 26 ഇനങ്ങളിലായി 5000 മുളകളാണ് നട്ടത്. ഈ മുളന്തണ്ടുകൾ ഉപയോഗപ്പെടുത്തിയാണ് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചത്. തൊഴിൽരഹിതരായ 400 വനിതകൾക്ക് മുളയുൽപ്പന്ന നിർമ്മാണ കരകൗശല രംഗത്ത് സ്വയം തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള ഈ പദ്ധതി പായത്തിൻ്റെ മുഖഛായ മാറ്റുമെന്ന് ആർട്ട് ഗാലറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഷബ്ന പറഞ്ഞു.
0: സംസ്ഥാനത്ത് നിന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 1120 രൂപ കൂടി 1,05,440 രൂപയായി. DYFI കണ്ണൂർ ജില്ലാ പ്രസിഡന്റായി കെ അനുശ്രീയെയും സെക്രട്ടറിയായി മുഹമ്മദ് അഫ്സലിനെയും തെരഞ്ഞെടുത്തു. തലശ്ശേരിയിൽ ചേർന്ന ജില്ലാ സമ്മേളനത്തിലാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുക്കം മേഖലാ മുൻ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന ആലിക്കുട്ടി മാസ്റ്റർ അന്തരിച്ചു. രാവിലെയായിരുന്നു അന്ത്യം. വാഹനാപകടത്തെ തുടർന്ന് 24 വർഷത്തോളം ചികിത്സയിലായിരുന്നു അദ്ദേഹം. വയനാട് പെരിക്കല്ലൂരിനടുത്ത് വനത്തിൽ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടി ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. വിഴിഞ്ഞം

തുറമുഖ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അറിഞ്ഞുവേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമസഭാ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് സംസ്ഥാന ഗവൺമെന്റ് ധനകാര്യ ബില്ല് പാസാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സമൂഹത്തിലെ വെല്ലുവിളികളും സംഘർഷങ്ങളും മറികടക്കാൻ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകണമെന്ന് മന്ത്രി സി പി ജോൺ. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും അമേരിക്കയും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്.
1: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.

0: വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. 2025-26 സാമ്പത്തിക വർഷത്തെ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.2% EPFO. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി 4,822 തീർത്ഥാടകരുടെ ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 മരണം. വാർത്തകൾ വിശദമായി. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലും ഇരു നേതാക്കളും പങ്കെടുക്കും. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനായി തകായിച്ചിയുമായി നടത്തുന്ന ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ജപ്പാൻ ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യവേ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭീകരതയെ ഒരു സാഹചര്യത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന നിലപാട് ഇന്ത്യ ആവർത്തിച്ചു.
2: India has been a victim of cross-border terrorism for decades. Our people have paid a terrible price and this experience has shaped India's zero-tolerance approach. Irrespective of any grievance, political cause or strategic calculation, terrorism in all its forms and manifestations must be condemned unequivocally. India has worked to strengthen the global focus on terror financing. We have supported capacity building, South-South cooperation and strengthening of multilateral frameworks. India believes that counter-terrorism should not be hollowed out by false equivalences or politicized narratives.
1: കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിൽ എത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് ജയ്പൂരിൽ സമാപിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മറ്റ് സംഘടനകളും നടത്തിയ പ്രവർത്തന മികവിനുള്ള ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങൾ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സമ്മാനിക്കും. കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, വിദഗ്ധർ, സ്റ്റാർട്ടപ്പ്, അക്കാദമിക് മേഖലകളിലെ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യ തലസ്ഥാനത്തെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള ശൈത്യകാല മലിനീകരണ മാസ്റ്റർ പ്ലാൻ ഡൽഹി സർക്കാർ വിജ്ഞാപനം ചെയ്തു. എല്ലാ വർഷവും നവംബർ 1 മുതൽ ഫെബ്രുവരി 28 വരെ പ്രാബല്യത്തിൽ വരുന്ന സ്ഥിരം മാസ്റ്റർ പ്ലാനാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതുപ്രകാരം മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഡൽഹിയിലെ പെട്രോൾ പമ്പുകളിലും CNG LPG ഇന്ധന സ്റ്റേഷനുകളിലും വർഷം മുഴുവൻ ഇന്ധനം നൽകില്ല. എന്നാൽ CNG വാഹനങ്ങൾ, ആംബുലൻസുകൾ, അഗ്നിരക്ഷാസേന, മറ്റവശ്യ സേവനങ്ങൾ എന്നിവയ്ക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ സേവന കാലാവധി 1 വർഷം കൂടി നീട്ടി നൽകി കേന്ദ്ര സർക്കാർ. അടുത്ത വർഷം ജൂലൈ 14 വരെയാണ് കാലാവധി നീട്ടി നൽകിയത്. 2024 ജൂലൈ 15 അദ്ദേഹം വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത്. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി രാജിവെച്ചു എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ജനറൽ ദ്വിവേദിയുടെ രാജിയെ തുടർന്ന് ജനറൽ ധീരജ് സേത്തിന് പദവി കൈമാറി എന്നാണ് വ്യാജ വീഡിയോയിൽ പ്രചരിപ്പിക്കുന്നത്. 4 പതിറ്റാണ്ടിലേറെയുള്ള സേവനത്തിന് ശേഷം ജനറൽ ദ്വിവേദി വിരമിക്കുകയായിരുന്നുവെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2025-26

0: സാമ്പത്തിക വർഷത്തേക്കുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.25% നിശ്ചയിച്ച് EPFO വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് 1952 EPF പദ്ധതി പ്രകാരമുള്ള പുതിയ നിരക്കുകൾ കൊണ്ടുവന്നത്. അംഗങ്ങളുടെ EPF അക്കൌണ്ടുകളിലേക്ക് അംഗീകൃത പലിശ ലഭ്യമാക്കാൻ റീജിയണൽ സോണൽ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമർനാഥ് തീർത്ഥാടനത്തിനുള്ള ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. 4822 തീർത്ഥാടകരാണ് ആദ്യ ബാച്ചിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഭഗവതി നഗർ യാത്രീ നിവാസ് ബേസ് ക്യാമ്പിൽ യാത്രയുടെ ഫ്ളാഗ് ഓഫ് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നിർവഹിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ അമർനാഥ് യാത്രയിൽ പങ്കെടുക്കുന്നതിനായി ജമ്മുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടനം സുഗമമാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ജമ്മു ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞുവേണം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന നടത്തേണ്ടതെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർക്കാരിന് ഇതു സംബന്ധിച്ചുള്ള കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചത്. സംസ്ഥാന സർക്കാർ കൂടി അറിയാതെ വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുന്നത് ശരിയല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാനിലെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഇതിനകം ശക്തമായ മഴ ലഭിച്ചു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. തുടർച്ചയായി ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ രാത്രികാല ആക്രമണങ്ങളിലാണ് ഈ നാശനഷ്ടം ഉണ്ടായത്. ആക്രമണ മുന്നറിയിപ്പിനെ തുടർന്ന് നഗരത്തിലുടനീളം സൈറനുകൾ മുഴങ്ങിയതോടെ പ്രദേശവാസികൾ മെട്രോ സ്റ്റേഷനുകളിൽ അഭയം പ്രാപിച്ചു. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 മത്സരത്തിൽ സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ അപരാജിതരായി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സ്പെയിൻ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. രാവിലെ 4:30 മത്സരത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ലൂക്ക മോട്രിച്ചിന്റെ ക്രൊയേഷ്യയെ നേരിടും. ഇന്ന് രാവിലെ നടന്ന കളിയിൽ അമേരിക്ക ഏകപക്ഷീയമായ 2 ഗോളിന് ബോസ്നിയയെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗലിനെ 2-3 ഗോളിന് ബെൽജിയം തോൽപ്പിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് നേടിയെങ്കിലും മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 മത്സര പരമ്പരയിലെ 2-ാമത്തെ മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2-ാം സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11:00 മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 267 പോയിന്റ് ഉയർന്ന് 77,160 നിഫ്റ്റി 73 പോയിന്റ് നേട്ടത്തിൽ 24,079 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ ഇന്ന് രാവിലെ വർധന ഉണ്ടായിയെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1,680 രൂപ കൂടി 1,06,000 രൂപയായിരുന്നു ഇന്നത്തെ സ്വർണവില. എന്നാൽ 10 മണിയോടെ പവന് 560 രൂപ താഴ്ന്ന് 1,05,440 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 13,180 രൂപയാണ് ഇന്നത്തെ വില. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ നടത്തിയ പരിശോധനയിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുമായി ബന്ധമുള്ള 4 പേർ അറസ്റ്റിലായി. ദേശീയ തലസ്ഥാനത്ത് വൻതോതിലുള്ള ഭീകരാക്രമണങ്ങൾ നടത്താൻ പ്രതികൾ പദ്ധതിയിട്ടിരുന്നതായി പോലീസ് വ്യക്തമാക്കി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ വിദേശ നിർമ്മിത ആയുധങ്ങളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. വെള്ളപ്പൊക്കം നാശം വിതച്ച അസമിന് എല്ലാവിധ പിന്തുണയും ഉറപ്പാക്കി കേന്ദ്ര സർക്കാർ. കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, കിരൺ റിജിജു തുടങ്ങിയവർ സ്ഥിതിഗതികൾ വിലയിരുത്തി. 13 ജില്ലകളിലാണ് വെള്ളപ്പൊക്കം ഏറെ നാശം വിതച്ചത്. 72,000-ത്തിലധികം ജനങ്ങളെയാണ് വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ ബാധിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന്.

ഇന്ത്യ. 2025-26 സാമ്പത്തിക വർഷത്തെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.25% EPFO. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി 4822 തീർത്ഥാടകരുടെ ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 മരണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

എഫ് എം പ്രധാന വാർത്തകൾ. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടി ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകേയിച്ചിക്ക് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ വരവേൽപ്പ് നൽകി. വിഴിഞ്ഞം തുറമുഖ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അറിഞ്ഞുവേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആറന്മുള എം എൽ എ അബിൻ വർക്കിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് സംസ്ഥാന ഗവൺമെന്റ് ധനകാര്യ ബില്ല് പാസാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. യു ഡി എഫ് ഗവൺമെന്റ് കോർപ്പറേറ്റ് മേധാവിമാരുടെ താൽപര്യങ്ങൾക്ക് കുടപിടിക്കുകയാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനിയുടെ ഷെയർ കൈമാറാൻ തീരുമാനിച്ചത് പത്രങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും മുഖ്യമന്ത്രി പറയുന്നത് സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ലെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. 3000 കോടി ചെലവാക്കിയ അദാനി 13000 കോടിക്കാണ് തുറമുഖം മറിച്ചുവിറ്റതെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഗ്രീൻ ഡ്രൈവ് പോർട്ടൽ ഏക് പേട് മാ കാ നാം മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഉദ്ഘാടനം ചെയ്തു. രാജ്യതലസ്ഥാനം ഹരിതാപമാക്കുന്ന പരിപാടിയുടെ ഭാഗമായി 70 ലക്ഷത്തോളം തൈകൾ നടുന്ന പദ്ധതിയാണ് ഏക് പേട് മാ കാ നാം. വയനാട് പെരിക്കല്ലൂരിനടുത്ത് വനത്തിൽ ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ബസ്സുകളുടെ മത്സരയോട്ടം അവസാനിപ്പിച്ച് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കണ്ണൂർ മട്ടന്നൂർ ഏരിയ കമ്മിറ്റി 10 മിനിറ്റ് വാഹനങ്ങൾ തടഞ്ഞ് സമരം നടത്തി. മട്ടന്നൂർ ഇരിട്ടി റൂട്ടിൽ കൂരമുക്കിൽ ഇന്നലെ ബസ് സ്കൂട്ടറിലിടിച്ച് മട്ടന്നൂർ കോളാരി സ്വദേശികളായ അച്ഛനും മകനും മരിച്ചതിനെ തുടർന്നായിരുന്നു സമരം. ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയവും ഇംഗ്ലണ്ടും അമേരിക്കയും പ്രീ ക്വാർട്ടറിൽ. നാളെ പുലർച്ചെ 4:30 പോർച്ചുഗൽ ക്രൊയേഷ്യയും രാവിലെ 8:30 സ്വിറ്റ്സർലാൻഡ് അൽജീരിയയും നേരിടും. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പാട്ടുകൾക്കായി വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400224440. 9400224440 ഈ വാട്സപ്പ് നമ്പറിലേക്കാണ് ഹായ് ഇടേണ്ടത്. തിരിച്ചു വിളിക്കാം. തത്സമയം ഒരു പെൺകുട്ടി എന്ന ചിത്രത്തിലെ ഒരു പാട്ട് കേട്ടതിന് ശേഷം നമുക്ക് പരിപാടിയിലേക്ക് തത്സമയ പരിപാടിയിലേക്ക് എത്താം. യേശുദാസ് പാടിയ ഈ പാട്ട് ഒരുക്കിയത് മുരുകൻ കാട്ടാക്കടയാണ്. രചന സംഗീതം ശരത്.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം?
1: ഹലോ,
0: ആ ഹലോ, കേൾക്കുന്നുണ്ടോ? ലൈനിലെന്തോ തടസ്സമുണ്ടെന്നോ അല്ലേ? കേൾക്കുന്നുണ്ടോ? ഹലോ.
1: അമ്മേ നീ ഒന്നും കൂടി തന്നിടുന്ന ആ ഗാനം
0: ആ ഞാൻ കേട്ടില്ലല്ലോ. ഇതാരാ സംസാരിക്കുന്നത്?
1: ആഷികാണ്, കോഴിക്കോട്.
0: ആഷികൻ്റെ സ്ഥലം എവിടെയാ?
1: കോഴിക്കോട്.
0: കോഴിക്കോട് ടൗണിൽ തന്നെ. എന്താ വിശേഷം ആഷിക്കേ? ആഷിക്കന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ?
1: റേഞ്ച്
0: ആണോ? എന്നാ റേഞ്ച് ഉള്ളിടത്തേക്ക് ഒന്ന് മാറി നിൽക്കാൻ പറ്റുമോ? അല്ലേ പാട്ട് പാട്ട് കൊടുത്താ
1: നീ ഒന്നും കൂടി തിരഞ്ഞെടുത്ത ഗാനമാണ് വേണ്ടത്.
0: അത് കൊടുക്കാം നമുക്ക്. ചിരഞ്ജീവി സിനിമയിലെ പാട്ടല്ലേ. ഓക്കെ, വേറെ എന്താ വിശേഷം? ഉഷാറായിരിക്കുന്നോ? ഇന്ന് ജോലിയുള്ള ആളാണോ?
1: ആ വർക്ക്ഷോപ്പാണ്, ഇപ്പൊ പോവാതെ കുറച്ചായി. ഊരവേനായിട്ട്
0: ആണോ? റെസ്റ്റിലാ?
1: റെസ്റ്റിലാ.
0: ആ ഇപ്പൊ നമ്മള് വീട്ടിൽ എങ്ങനെ ഇരിക്കുമ്പോ ഒരു മുഷ്പ കെട്ടാൻ ഏറ്റവും നല്ലത് റേഡിയോ ആണ് അല്ലേ?
1: ഇരുപത്തിനാല് മണിക്ക് പാട്ട് തന്നെയാണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ആഷിഖിന്റെ അവിടെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് റേഡിയോ വെച്ച് കേൾക്കാറുണ്ടോ? കേൾക്കുന്നില്ല, റേഞ്ച് പോയി. ഓക്കെ, ആഷിഖിന്റെ പാട്ട് കേൾപ്പിക്കാട്ടോ. ഓക്കെ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾ ആവശ്യപ്പെടാം, വാട്സാപ്പിൽ ഒരു ഹായ് ഇട്ടാൽ തിരിച്ചു വിളിക്കാം. വാട്സാപ്പ് നമ്പർ ഇതാണ്, 9400224440. ഹലോ സത്യൻ, നമസ്കാരം.
1: നമസ്കാരം സാർ.
0: ആ, ഇതെവിടെയാ? ചിക്കിലോടോ?
1: ചിക്കിലോട്. അതെ.
0: ആ ഹാ, നമ്മൾ കുറേ മുമ്പ് സംസാരിച്ചിട്ടുണ്ടെന്ന്
1: തോന്നുന്നു.
0: ആണോ? ചീക്കിലോട്ട് നിന്ന് അതെ അതെ. എന്നാ ചീക്കിലോട്ടുള്ള ഏതോ ഒരു സത്യനായിട്ട് ഏതോ ഒരു കാലത്ത് സംസാരിച്ചു എന്നൊരു തോന്നൽ. സത്യന്മാരുടെ നാടാണ് ചിക്കിലോട്.
1: അതെ അതെ.
0: പിന്നെ നമ്മള് ചിലതൊക്കെ ഇങ്ങനെ നമുക്ക് തോന്നില്ല എവിടെ നമ്മള് മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ആ ശരി, ഓക്കെ. അപ്പോ ഓപ്പറേഷൻ തിമിര ശസ്ത്രക്രിയായിരുന്നോ?
1: അതെ അതെ.
0: ഇനി മരുന്നൊഴിക്കാനൊക്കെ ആരുണ്ട്?
1: മരുന്ന് ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് താനേ ഒഴിക്കലാണ്.
0: അതെ, ഏറ്റവും എളുപ്പമുള്ള കാര്യം അല്ലേ? മറ്റേ എല്ലാരും തിമിര ഇങ്ങനത്തെ ശസ്ത്രക്രിയ ചെയ്യുമ്പോ പ്രത്യേക കാറ്റാക്ടിയാരൊക്കെ പറയും മരുന്നൊഴിക്കാൻ ആളില്ല.
1: അല്ല സാർ, ഇത് നമ്മൾ ഉച്ചയ്ക്ക് നമുക്കൊരു ധൈര്യം. അതായത് വലിയ കണ്ണാടിയിൽ നോക്കിയിട്ട്
0: സത്യൻ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണെന്നർത്ഥം. ഇങ്ങനത്തെ കാര്യം നമ്മൾ ചെയ്തെങ്കിലേ ശരിയാവുള്ളൂ എന്നൊരു ചെറിയൊരു ഒരു തോന്നലും ഉള്ളിൽ എവിടെയോ ഉണ്ട്. കണ്ണാണ് കാര്യം അല്ലേ? മരുന്നായാലും മരുന്നിന്റെ ഈ അഗ്രായാലും ഒക്കെ കൊണ്ടാലുള്ള ഭയം.
1: അതെ അതെ, അങ്ങനെ ഒരു പ്രശ്നം വരും.
0: വേറെ നാടക പ്രവർത്തനമൊക്കെ ഉണ്ടോ ഇപ്പോ? ട്രൂപ്പിൽ സഹകരിക്കുകയാണോ?
1: അഭിനയ തിയേറ്റേഴ്സ് കോഴിക്കോട്.
0: ഓഹോ ഹോ.
1: അതില് മിത്രൻ പട്ടേരി എന്ന് പറഞ്ഞ നാടകമാണ്.
0: ആ അത് ശരി.
1: അതെ.
0: അത് ആരുടെ രചന?
1: രചന എം കെ രവിവർമ്മ.
0: അപ്പൊ പുതിയ സീസണിലേക്ക് ഇത് തന്നെയാണോ നാടകം, അതോ ഇനി വേറെ ഉണ്ടോ?
1: അതെ, ഇത് ഈ സീസണിൽ ഇറങ്ങിയതാണ്.
0: അത് ശരിയാ. അപ്പൊ ഇനി സമയം
1: മുൻപ് വേറെ ഉണ്ടായിരുന്നു, കേരള സിംഹം പഴശ്ശി രാജ. അതും വർമ്മ സാർ തന്നെയായിരുന്നു.
0: ഓ ശരി. അപ്പൊ എന്തായാലും ആ ടീമിനോടൊപ്പം സെറ്റ് ആയിരിക്കുകയാണ് നമ്മള്.
1: അതെ അതെ.
0: മാസം വേറെ എന്തെങ്കിലും പരിശീലനങ്ങളോ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? അതുകൊണ്ടാവും ഈ കണ്ണിന്റെ ഒക്കെ ചെയ്തത് അല്ലേ?
1: അതെ അതെ.
0: റെസ്റ്റ് ആണ്.
1: അതെ
0: അതെ.
1: അതുകൊണ്ട്
0: ഓക്കെ. സാധാരണ
1: ശ്രമിക്കാറുണ്ട്, ഇടയ്ക്ക് ശ്രമിക്കാറുണ്ട്. ഇപ്പൊ കിട്ടിയൊരു ഭാഗ്യം.
0: അതെ, ഞങ്ങൾക്കും അതെ. സത്യനെ പോലെ ഒരു കലാകാരനെ പരിചയപ്പെടാനും സംസാരിക്കാനൊക്കെ ഒരു അവസരം കിട്ടിയാൽ സന്തോഷമുണ്ട് കേട്ടോ.
1: ഓക്കെ സാർ.
0: അപ്പൊ സത്യൻ ആവശ്യപ്പെട്ട പാട്ട് കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ അങ്ങാടി.
1: അതെ.
0: ഓക്കെ, കൊടുക്കാം കേട്ടോ.
1: ഓക്കെ.
0: അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണം വീട്ടുകാരോടൊക്കെ പറയൂ.
1: ഓക്കെ സാർ.
0: ഓക്കെ, ശരി, ബൈ.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം സാർ.
0: ഇതാരാണ് ചക്കിട്ട പറയുന്ന? ജോർജ് മണ്ഡപത്തിൽ.
1: അതെ, ജോർജ് മണ്ഡപത്തിൽ.
0: എന്തൊക്കെയാണ് ജോർജേട്ടാ വിശേഷങ്ങൾ?
1: സുഖമായിരിക്കുന്നു. നല്ല മഴയുടെ മൺസൂൺ ക്ലൈമറ്റ് ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു.
0: നമുക്കവിടെ കൃഷിസ്ഥലത്ത് പണിയുണ്ടോ? എങ്ങനെയാ?
1: കൃഷിസ്ഥലത്ത് പണിയുണ്ട് ഇപ്പോൾ.
0: എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഈ സമയ സീസണിലെ വർക്ക്? എന്തൊക്കെയാ
1: ഇപ്പം? ടാപ്പിങ്ങിന്റെ സീസണാണ്, പക്ഷെ ഞാൻ റെയിൻ ഗാർഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടംപുളി ഉണക്കുക എന്ന് പറഞ്ഞൊരു പണിയുണ്ട്. അത് നല്ല പണിയാ.
0: അത് അതിനൊരു തട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലിട്ട് ഉണക്കോ? അങ്ങനെയാ? അതിന് ഡ്രയർ ഉണ്ടോ?
1: ഡ്രയർ അല്ല, തട്ടുണ്ടാക്കിയിട്ട്, നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ തട്ടുണ്ടാക്കിയിട്ട് അതിലിട്ട് അടിയിൽ തീയിട്ട് കൊടുക്കും. വിറക് വെച്ച് തീയിട്ട് കൊടുക്കും.
0: അപ്പൊ അത് പണ്ടൊക്കെ കുറച്ചൊക്കെ ഉള്ള ഒരു വീട്ടില് നമ്മളെ അടുക്കളയുടെ മുകളിലാണ് തട്ട്, പഴയ തട്ടൊക്കെ അല്ലേ?
1: അതെ അതെ അതെ, അടുക്കളയുടെ മുകളിൽ ഇങ്ങനെ മാല കോർത്തിട്ടിടുവായിരുന്നു.
0: അതെ അതെ, പഴയ മാല കോർത്തിട്ട്. അതെ, പഴയ ഓർമ്മയിലൊക്കെ അങ്ങനത്തെ കണ്ട ഓർമ്മയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ കിടക്കും, അങ്ങനെ അത് ഉണങ്ങി നല്ലോണം റെഡിയാവും വരും.
1: അതെ,
0: ഇപ്പൊ തട്ട് പോലെ ഇടൂല്ലേ?
1: രണ്ട് വലിയ പുളിയുണ്ട്, നമുക്ക് നിറയെ രണ്ട് തട്ടുണ്ട്. ആ തട്ട് നിറച്ചും പുളി ഇട്ട് കഴിഞ്ഞാൽ തീ കൊടുക്കുകയാണ്. പിന്നെ അടുത്ത വീട്ടിലൊക്കെ കൊടുക്കും, ധാരാളം കൊടുക്കും.
0: അപ്പൊ അതൊരു നല്ല ബിസിനസ്, ഐ മീൻ നല്ലൊരു കൃഷി മാർഗം കൂടിയാണ് അല്ലേ?
1: കൃഷിയാണ്, നല്ലൊരു കൃഷിയാണ്.
0: വിലയുണ്ടല്ലോ അല്ലേ അതിന്?
1: വില ഞങ്ങൾക്ക് 250 രൂപ കിട്ടും. മാർക്കറ്റിൽ നിന്ന് 300-400 രൂപയ്ക്കൊക്കെയാണ് അവർ വിൽക്കുന്നത്.
0: ഇതില് വേറെ എന്തെങ്കിലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള രീതികൾ നിങ്ങൾ പരീക്ഷിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അതല്ല, ഇതിന്റെ സത്തെടുക്കുക അങ്ങനെയൊക്കെ?
1: ഉൽപ്പന്നങ്ങള് ഇല്ല എന്നുള്ളതാണ്.
0: അതല്ലേ, അതല്ല, അതിന്റെ മറ്റേ അതിന്റെ സത്തെടുക്കുന്ന പോലെ എക്സ്ട്രാക്ട്സ് ഒന്നും ഇല്ല അല്ലേ?
1: സത്തെടുത്ത് കഴിഞ്ഞിട്ട് അതിങ്ങനെ കുറുക്കി വറ്റിച്ചു കഴിഞ്ഞാൽ കുടംപുളിയുടെ പുളിക്ക് പകരം അത് ചെറിയ അളവിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുടംപുളിയുടെ പുളിക്ക് പകരം അത് ഉപയോഗിക്കാം. അതിന് നിറയെ പണിയുണ്ട്.
0: അത് നമുക്ക് അത്ര നമ്മളെ പോലെ ചെറുകിട രീതിയിൽ ചെയ്താൽ അത് അത്ര ലാഭകരമായിരിക്കില്ല അല്ലേ?

0: അല്ല, ലാഭകരമല്ല. ഇപ്പം മറ്റൊന്നും ചെയ്യാനില്ലാത്ത ഒരു സമയം ആയതുകൊണ്ട് നമുക്കിത് ചെയ്യുന്നു.
1: ഓക്കെ, മനസ്സിലായി. എന്തായാലും താങ്കൾ കുറച്ചു കാലം കാത്തിരുന്ന് നമുക്ക് ഇടയ്ക്ക് മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് തമ്മിൽ സംസാരിക്കാനൊരു അവസരമായി.
0: നല്ല സന്തോഷമുണ്ട് സർ.
1: അതെ, ഞങ്ങൾക്കുണ്ടെന്നേ. നിങ്ങളെ പോലെയുള്ള ആൾക്കാർ ഇതുപോലെ കാത്തിരിക്കുന്ന മനുഷ്യരോട് സംസാരിക്കുന്നത് ഞങ്ങളെ വളരെ ഉത്സാഹിപ്പിക്കുന്നുണ്ട് എല്ലാ തരത്തിലും.
0: ഞാൻ പലപ്പോഴും വിളിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന.
1: അപ്പൊ ഈ ഉച്ചക്ക് ഉണ്ണാൻ അല്ല ഭക്ഷണത്തിന് വന്നു പറഞ്ഞു, അപ്പൊ എന്താണ് അതെന്താ വിഭവങ്ങൾ എന്ന് കൂടി കേട്ടാലേ, കഴിച്ചില്ലെങ്കിലും കേൾക്കാലോ.
0: സാധാരണ ചോറുണ്ട്, പിന്നെ ഇന്ന് വെജിറ്റേറിയൻ ആണ്, ദിവസം മീൻ ഉണ്ടാവും.
1: മീൻ അവിടുന്ന് ഇവിടുന്ന് കടൽ മീനാണോ അതോ പുഴയിൽ നിന്ന് കിട്ടുന്നോ?
0: കടൽ മീനും ഉണ്ടാവും, ചിലപ്പോ പുഴയിൽ നിന്ന് പിടിക്കും.
1: ഇന്നിപ്പോ വെജ് വഴിയിൽ പോകാൻ തീരുമാനിച്ചു.
0: ഇന്ന് വെജ് വഴിയിലാണ്.
1: ചെറിയ മോര് കാച്ചിയതും.
0: മോര് കാച്ചിയല്ല, ഇന്ന് തക്കാളിക്കറിയാ.
1: തക്കാളിയാ?
0: ഇടയ്ക്ക് മോൻ, എന്റെ മോനുണ്ട് ചൂണ്ട ഫിഷിംഗ് ഹരമായിട്ട് ജീവിക്കുന്ന ഒരാളുണ്ട്.
1: അപ്പൊ പിന്നെ
0: കടലിലൊക്കെ പോകാറുണ്ട് ഇവിടുന്ന്.
1: അതെയാ? ഓ ശരി.
0: അവരൊരു ടീമായിട്ട് പോകുന്ന.
1: അപ്പൊ പിന്നെ അദ്ദേഹം പോയി വരുന്ന ദിവസമാണെങ്കിൽ വിശേഷമായിരിക്കും.
0: അതെ, കിട്ടുകയാണെങ്കിൽ. എല്ലാ ദിവസവും ഒന്നും കിട്ടിയല്ലോ.
1: എന്തായാലും മോനോടും വീട്ടുകാരോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ.
0: ഓക്കെ.
1: നമുക്ക് ആൽമരത്തില് പിന്നെയും ഇണക്കുയിൽ പിണങ്ങിയല്ലോ, ആ പാട്ട് അല്ലേ ഉദ്ദേശിക്കുന്നത്? കേൾക്കാം.
0: ആ പാട്ട് നല്ല പാട്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്.
1: ജയചന്ദ്രൻ എസ് ജാനകി, പി ഭാസ്കരൻ എ ട്യൂമർ ടീമിന്റെ പാട്ട്, ജയചന്ദ്രൻ എസ് ജാനകി എന്നിവർ പാടിയത് അല്ലേ?
0: ഓക്കെ ഓക്കെ.
1: അപ്പൊ എന്തായാലും ജോർജ് സന്തോഷം. താങ്ക് യു.
0: താങ്ക് യു സോ മച്ച്.
1: ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ആ സാറേ,
0: ആ, ഇതാ ആദിത്യൻ, കണ്ണൂർ.
1: ആദിത്യല്ല, ആദിത്യന്റെ അച്ഛനാണ്.
0: ആ അച്ഛൻ. ആദിത്യന്റെ ഒരു മെസ്സേജ് കണ്ടു. ആദിത്യന്റെ അത്
1: അത്
0: ജൂന 6-ാം തീയതി ഇട്ടതാ അല്ലേ? അച്ഛനാണ് അതിനേഷ്ടം.
1: കൊറേ അത് ഞാൻ കിട്ടിയാന്ന്. കാരണം വെച്ചാൽ ഞാൻ ഇടക്കിടക്ക് വിളിക്കുന്ന അതുകൊണ്ടൊരു
0: ആ ഹാ
1: പേരു മാറ്റി അങ്ങനെ കിട്ടിയാന്ന്.
0: ആ ശരി. അപ്പൊ ഒരാൾമാറാ, ചെറിയൊരാൾമാറാട്ടോ.
1: അതെ അതെ, നമ്മള് ഇങ്ങ് കണ്ണൂരാണ്.
0: ആ, അത് മനസ്സിലായി. ഓക്കെ.
1: നമ്മള് ഇപ്പൊ ഇതിന് റേഡിയോ ഉണ്ട്, അപ്പൊ റേഡിയത്തിന് നമ്മള് ക്ലിയർനെസ് ആയിട്ട് കിട്ടില്ല ഇവിടെ. അപ്പൊ അത് കുറച്ചും കൂടി അത് ഒരു നല്ലൊരു ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ നല്ല ആളാ നിങ്ങള് പ്രേക്ഷകരായിട്ട് കിട്ടാനുള്ള എല്ലാ വഴിയും ഉണ്ട്.
0: അപ്പൊ നമ്മള് പ്രക്ഷേപണത്തിന്റെ ശക്തി കൂട്ടണമെന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് അല്ലേ?
1: അതെ, നല്ല നല്ല പരിപാടികളല്ലേ, അപ്പൊ അത് കേൾക്കാൻ വേണ്ടിട്ട്.
0: അതെ,
1: അപ്പൊന്ന് വെച്ചാൽ രാത്രിയെല്ലാം മറ്റേ ഇതെല്ലാം കേൾക്കാൻ വേണ്ടിട്ട് നല്ലൊരു 10 മണിക്ക് ശേഷം നല്ലൊരു അനുഭൂതി അല്ലേ?
0: അതെ അതെ, തീർച്ചയായും.
1: അപ്പൊ അതെന്ന് വെച്ചാല്
0: മനസ്സിലായി നമുക്ക്. അതെ, നമ്മളെ അതിന്റെ ശേഷി കൂട്ടണം. അതെ, നമുക്ക് അതിനെ പറ്റി ആലോചിക്കട്ടോ.
1: നമുക്ക് ഇപ്പൊ ഇങ്ങോട്ട് കണ്ണൂര് ഇങ്ങ ഭാഗത്തുനിന്ന് അങ്ങനെ ചിലപ്പോ കാറ്റടിച്ചാൽ പോണ പോലെ മഴ പെയ്താൽ കിട്ടാതെ പോലത്തെ അവസ്ഥയുള്ളേ. അപ്പോന്ന് വെച്ചാല്
0: ഓക്കെ, നമുക്ക് നമുക്കതിനെ പറ്റി ആലോചിക്കാം. അതിന്റെ സാങ്കേതിക കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് ആ കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിക്കാം, എന്ത് ചെയ്യാം എന്നുള്ളത്. കേട്ടോ,
1: നമ്മുടെ കണ്ണൂർ ഭാഗത്തുള്ള പ്രേക്ഷകര്
0: മനസ്സിലായി. എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി, മനസ്സിലായി. വേറെന്താ വിശേഷം? ഏതാ പാട്ട്? ഏതാ പറഞ്ഞേ? കാന്തവലത്തിൽ ഏത് പാട്ടാ പറഞ്ഞേ? ആദിത്യനോട് പോയി പുറത്തു പോയോ? ആണോ, സ്കൂളിൽ പോയതാ? ഓക്കെ, അപ്പൊ എന്നാലും ഈ പാട്ട് കേൾക്കാം, കേൾപ്പിക്കട്ടെ. ഓക്കെ. അല്ല, നിങ്ങളുടെ പേര് ഞാൻ ചോദിച്ചില്ല, എന്തായിരുന്നു? എന്താ പേര്? ലിജു.
1: ശ്രീജു.
0: ആ, റിജു. ഓക്കെ, ശരി, കൊടുക്കാട്ടോ. ഓക്കെ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ ഇതാ നമസ്കാരം. ആരാത്? ശാന്ത.
1: ഇത് ശാന്ത, പാണ്ടിശ്ശേരി പനങ്ങാട് പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്ത്.
0: ഓ, എന്തൊക്കെയാണ് ശാന്തേച്ചി വിശേഷങ്ങൾ?
1: നല്ല വിശേഷം.
0: ഉഷാറായിരിക്കുന്നു?
1: ഓ, ഉഷാറായിരിക്കുന്നു.
0: വീട്ടിൽ തന്നെയാണോ?
1: വിളിക്കണം വിളിക്കണം.
0: അതെ, നമുക്കിങ്ങനെ ഒരാഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല, കിട്ടുന്നില്ല. നേരെ ഒക്കുന്നില്ല.
1: കഴിഞ്ഞാഴ്ച എന്റെ ഭർത്താവ് വിളിച്ചിരുന്നു.
0: അതെയോ? ഓ ഹോ ഹോ.
1: അപ്പൊ ഗ്രാമം
0: നമ്മളന്ന് സംസാരിച്ചത് അല്ലേ?
1: അതെ.
0: അപ്പൊ എന്തായാലും ഇപ്പൊ ഒരു വീട്ടിലേക്കാൻ രണ്ടുപേർക്കും കിട്ടി.
1: ഓ, ഒന്ന് കൂടുതൽ ശ്രമിച്ചു നോക്കിയാ. കിട്ടിയപ്പോ
0: കിട്ടിയപ്പോൾ ഒരു ആവേശം.
1: ശരി,
0: ആവട്ടെ, നമുക്കൊരു ആഗ്രഹം കൊണ്ടല്ലേ അല്ലേ?
1: പഴയ പാട്ടിനോടാണ് താല്പര്യം.
0: അതെ, പിന്നെ ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം.
0: ആ, ഭാര്യമാർ സൂക്ഷിക്കുക. ഇതിപ്പോ അങ്ങനെ മുമ്പിൽ പറയുന്ന കാര്യം വാക്കൊന്നല്ലല്ലോ അല്ലേ?
1: അല്ലല്ലല്ല.
0: യേശുദാസും പീലിയിലെയും പാടിയ പാട്ട് അല്ലേ? ശ്രീകുമാരൻ തമ്പിയുടെ രചന, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. ഓ, മുമ്പ് നമ്മളെ പരിപാടികളിലൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ?
1: രാവിലെ തുറക്കും, ഉച്ചക്ക് തുറക്കും.
0: ഇനിയിപ്പോ ഗാനം
1: കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ഉള്ളതിനെ കൊണ്ട് അങ്ങനെ തുറക്കല്ല.
0: ആ, വൈകിട്ട് അല്ലേ? ആ, 10 മണിക്ക് നമുക്ക് ഇതുപോലെ ആൾക്കാർ പ്രിയ ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന രഞ്ജിനി ഉണ്ട്. കുട്ടികളൊക്കെ 10 മണിയാകുമ്പോ ഗോ ടു ബെഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഓണാക്കാം. എന്തായാലും സന്തോഷം കേട്ടോ. മക്കളൊക്കെ വരുമ്പോ ഞങ്ങൾ സ്നേഹാന്വേഷണം പറയൂ.
1: ഓ, പറയാ പറയാ.
0: ഈ പാട്ട് കേൾക്കാം
1: കേട്ടോ.
0: അതെ അല്ലേ? ഓക്കെ, അവരോട് പറയൂ. അപ്പൊ പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓ ശരി,
0: ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ നമസ്കാരം.
1: നമസ്കാരം.
0: അതെ, എവിടെ നിന്നാണ്, ഒന്ന് പരിചയപ്പെടുത്താമോ?
1: ആ ആയിക്കോട്ടെ, നമ്മളെ പിന്നെ കൊയിലാണ്ടി ചെറിയമങ്ങാട് വേലുവളത്തിൽ മല്ലികാ കൃഷ്ണൻ.
0: ആ ഹാ ഹാ ഹാ ഹാ, സന്തോഷം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: ആ ഇങ്ങനെ പോകുന്നു, ഭർത്താവ് മരണപ്പെട്ടു പോയി.
0: അതെയോ, എത്രയായി?
1: നല്ലൊരു
0: ഭർത്താവേന്.
1: അപ്പോ
0: ചേച്ചിക്ക് വേറെ കുട്ടികളൊക്കെ ഇല്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്? ഞാൻ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്.
1: അപ്പം പിന്നെ സംസാരിക്കും തന്നെ ആളെ മനസ്സങ്ങോട്ടേക്ക് അറിയും, ആൾക്കാരെങ്ങനത്തെ ആൾക്കാരാണെന്നുള്ള ഒരു മനസ്സറിയും. എന്റെ ക്ഷേത്രത്തിൽ ഇവിടെ തറവാട് ക്ഷേത്രത്തില് വിളക്കെത്തിക്കുന്ന ആളാണ്. നല്ല മനുഷ്യനാണ്.
0: അപ്പൊ എന്തായാലും അങ്ങനെയുള്ള ആൾക്കാരുടെ ഓർമ്മ നമ്മളിൽ നിന്ന് ഒരിക്കലും മാറിപ്പോവില്ല അല്ലേ? അപ്പൊ അത് എപ്പോഴും നമ്മുടെ കൂടെ
1: ഉണ്ടാവും.
0: നമ്മൾ അതുകൊണ്ടല്ലേ ഇപ്പൊ ചേച്ചി സംസാരിക്കുമ്പോ ആ കാര്യം ഓർക്കാനും പറയാനും ഒക്കെ ഇടയായത്. നല്ല പ്രവൃത്തികളും അവരോടൊപ്പം ഉണ്ടായിരുന്ന നല്ല മുഹൂർത്തങ്ങളൊക്കെ ഓർമ്മിക്കുക എന്നുള്ളതാണല്ലോ ഇനി ബാക്കി ജീവിക്കുന്നവർക്ക് ചെയ്യാനുള്ള കാര്യം. പഴയ ഒത്തിരി ഒരുമിച്ചുണ്ടായിരുന്നതിന്റെ ഒരു ഓർമ്മകളും അതിന്റെ ഒരു എന്താ പറയാ സന്തോഷവും ഒക്കെ നമ്മളിൽ അതൊക്കെ ഒരു ബാക്കിയാവുന്നു എന്ന് വേണം ഇനിയിപ്പോ ആശ്വസിക്കാൻ. ഏത് പാട്ടാ ചേച്ചി കേൾക്കണ്ടേ? അതെ അല്ലേ? ഓക്കെ, നമുക്ക് ആ പാട്ട് കേൾക്കാട്ടോ. ഓക്കെ
1: ഓക്കെ.
2: മംഗലി നീ ഓർമ്മിക്കുമോ?

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം ഇതാ പരിപാടിയിലേക്ക് സ്വാഗതം. എവിടുന്നാണ്?
1: നരക്കോട് ബാർബർ ഷോപ്പിൽ നിന്ന് സുരേഷാണ്.
0: നരക്കോട്?
1: നരക്കോട് മേപ്പേനടുത്തുള്ള സ്ഥലം. നരക്കോട് ബാർബർ ഷോപ്പിൽ നിന്ന്.
0: ഓക്കെ. അപ്പോൾ ഉച്ച ഈ നേരത്തെ ആരെങ്കിലും കസ്റ്റമേഴ്സ് ഉണ്ടോ?
1: ഓ,
0: ഈ സമയത്ത് ആരെങ്കിലും ഉണ്ടോ ഷോപ്പിൽ? ആരെങ്കിലും ഉണ്ടോ?
1: ഇല്ല, ഷോപ്പിൽ ഇപ്പം ആരില്ല.
0: അതെ, ഇപ്പൊ കൊറേയായിട്ട് നമുക്ക് അങ്ങനെ വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ഇപ്പൊ നമ്മള് വാട്സപ്പിലൂടെ ആക്കിയല്ലോ, അങ്ങോട്ട് വിളിക്കുന്ന രീതി ആക്കിയല്ലോ. ഇങ്ങോട്ട് വിളിക്കുമ്പോ എന്താ പറഞ്ഞ ഏതാ? അതെ അതെ അതെ, നമുക്ക് ചില
1: ബുദ്ധിമുട്ട് സുഖമുള്ള പരിപാടിയാണല്ലോ.
0: സുരേഷ് താമസിക്കുന്ന ഉത്സാഹ സന്തോഷത്തോടെ ഇരിക്കുന്നു. അതല്ല, വീട് അടുത്ത് തന്നെയാണോ?
1: വീട് കീഴേരി.
0: വരുമ്പോ, ജോലിക്ക് വരുമ്പോ ഭക്ഷണം കൊണ്ടുവരുമോ?
1: ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട്.
0: കൊറേ കാലായി ഇവിടെ നരക്കോളി ജംഗ്ഷൻ.
1: ജംഗ്ഷനില് കൊറേ, ഒരു 44 കൊല്ലായി.
0: അതെ അല്ലേ? ഓ, ഇത്രയും പഴയ ആളാണ്. അപ്പൊ അവിടുത്തെ ഒരു പ്രാദേശിക ചരിത്രത്തിന്റെ സൂക്ഷിപ്പുകാരൻ കൂടിയാണ്. അല്ല, എല്ലാതരം മനുഷ്യരും വരുന്ന, ഇപ്പൊ ഈ ബാർബർ ഷോപ്പിൽ നിന്ന് നമ്മൾ പറയുമ്പോഴും അതൊരു ഒരു എല്ലാവരും വരുന്ന ഒരു ചായക്കടയൊക്കെ പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ. ചായക്കട എല്ലാവർക്കും ചായ വന്ന് കുടിക്കണമെന്നുണ്ടാവില്ല, പക്ഷെ ബാർബർ ഷോപ്പ് പോലത്തെ ഷോപ്പിലെ മിക്കവാറും എല്ലാവർക്കും തന്നെ വരേണ്ട ഒരു സാഹചര്യമുള്ള കട കൂടിയാണല്ലോ.
1: അല്ലേ,
0: നിങ്ങൾ തുടങ്ങുമ്പോ വേറെ കടകൾ ഉണ്ടായിരുന്നോ ആ സമയത്ത് അവിടെ? സുരേഷ് തുടങ്ങുമ്പോഴൊരു കട ഉണ്ടായിരുന്നോ? അത് ഇപ്പഴല്ല, ഞാൻ പറഞ്ഞ 44 കൊല്ലം മുമ്പ് തുടങ്ങുമ്പോ.
1: ഇല്ല, ആദ്യം ഞാൻ വേറൊരാൾ മാത്രമേ
0: ഉണ്ടായിരുന്നു,
1: മരണപ്പെട്ടു. അപ്പൊ അന്നേരം പിന്നെ ഞാൻ തന്നെയായിരുന്നു. പിന്നെ ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ കൂടി കൂടി വരും.
0: അതെ, പിന്നെ എല്ലായിടത്തും അതുപോലെ സലൂണുകളും പുതിയ തരം സൗകര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട പാട്ട് കഥ ഇതുവരെ എന്നുള്ള സിനിമയിലെ മഴവില്ലിൻ മലർ തേടി, അതല്ലേ?
1: അതെ അതെ.
0: ഓക്കെ,
1: എന്തുവരെയോ.
0: പിന്നെന്താ?
1: മഴവില്ലിൻ മലത്തേരി മണിവാനിൽ അതിത്തേരി ഒരു രാഗം സമോ അനുരാഗവിളീതി. മഴവില്ലിൻ മലത്തേരി മണിവാനിൽ അതിത്തേരി.

0: ഓക്കെ സുരേഷ്,
1: ശരി മതി. ഇനി
0: ആ ഓക്കെ, നമുക്ക് ഇനി നമുക്ക് ബാക്കി ദാസേട്ടനും ചിത്ര ചേച്ചിയും ചേർന്ന് പാടട്ടെ അല്ലേ?
1: ഓക്കെ സർ.
0: എന്തായാലും പാടാൻ സമയം കണ്ടെത്തിയ താല്പര്യം കാണിച്ചതിലൊക്കെ സന്തോഷം കേട്ടോ.
1: ഓക്കെ സർ,
0: ഓക്കെ ഓക്കെ, വെൽക്കം.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം.
1: ഓ നമസ്കാരം സർ.
0: നമസ്കാരം.
1: ഇത് ആദ്യമായിട്ട് കിട്ട ആദ്യമായിട്ട് ഇങ്ങനെ എന്തോ ഒരു എന്താ പറയണ്ടെന്ന് അറിയാത്തൊരവസ്ഥ.
0: അത് പത്മിനി ചേച്ചിയാണോ?
1: ഓ
0: എവിടെയാ സ്ഥലം?
1: ഞാന് ഇപ്പൊ ഉള്ളത് കോഴിക്കോടാ സർ.
0: ആണോ?
1: ശരിക്കുള്ള സ്ഥലം വടകരയാണ്. ഇപ്പൊ ഒരു താൽക്കാലികമായിട്ട് ഇവിടെ
0: താമസിക്കുന്നു. ഞങ്ങളുടെ പരിപാടിയിൽ സ്ഥിരം ശ്രോതാവാണെന്ന് അറിഞ്ഞതിൽ സന്തോഷം.
1: ഓ നല്ല ശ്രോതാവ. രാവിലെ തുറന്നാ പിന്നെ രാത്രി 10 മണി കഴിഞ്ഞു
0: അടക്കണ്ടു.
1: പ്രത്യേകിച്ച് സാറിന്റെ അവതരണം.

0: ഓ,
1: വല്ലാത്തൊരു
0: അപ്പൊ അത്, അപ്പൊ അങ്ങനെ അതൊരു പ്രശംസയായിട്ടാണ് ഇപ്പൊ എനിക്ക് തരുന്നത്.
1: ഓ,
0: ആയിക്കോട്ടെ,
1: അർഹിക്കുന്നതാ.
0: ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോ വേറെന്താ വിശേഷം? ഇവിടെ താമസ സൗകര്യങ്ങളൊക്കെ കോഴിക്കോട് ഇഷ്ടപ്പെട്ടോ? ആദ്യമായിട്ടാണോ അതിനു മുമ്പ് വന്നിട്ടുണ്ടോ?
1: ഇവിടെ
0: മുമ്പുണ്ടായിരുന്നോ?
1: മോനുണ്ട് സാർ ഇവിടെ,
0: ആ
1: പിന്നെ പുതിയ ഇവിടെ കോംപ്ലക്സിൽ വർക്ക് ചെയ്യാം.
0: ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ അതിന്റെ
1: അപ്പോ
0: സൗകര്യത്തിന് വേണ്ടി അല്ലേ?
1: അവിടെ അവന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറിയതാ. അപ്പോ ഒരു ഇതില് അവൻ ഗ്ലോക്കോമയില് സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര കൊല്ലത്തെ ഒരു കോഴ്സാ.
0: ഓ, അതിനു വേണ്ടി വന്നാ അല്ലേ?
1: അതിനു വേണ്ടി വന്നതാ.
0: ഓക്കെ.
1: അപ്പോ ശരിക്കുള്ള പ്രോപ്പർ വടകരല്ല, ആയഞ്ചേരിയാണ് സ്ഥലം. അപ്പൊ അവിടെ ഈ ഇതിനൊന്നും റേഞ്ച് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ. റേഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ട് എവിടെയെങ്കിലും വീട്ടിന്റെ ഓരോ മൂലയിൽ കൊണ്ടാച്ചിട്ടാന്ന് പാട്ടൊക്കെ കേൾക്കുക.
0: അത്രയ്ക്കും റേഡിയോയോട് സ്നേഹമുണ്ടെന്ന് അർത്ഥം.
1: റേഡിയോയുടെ സ്നേഹം പണ്ട് മുതലേ ഉണ്ട്, ആ ചെറുപ്പം മുതലേ ഉണ്ട്.
0: അതെ, അങ്ങനെയുള്ള ചേച്ചി ഇവിടെ വന്ന് താമസിക്കാനും ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനൊക്കെ ഒരു അവസരം ഉണ്ടായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം.
1: ഞാനൊരു റിട്ടയേർഡ് ടീച്ചറും കൂടിയാണ്.
0: അതെയോ? ഓഹോ. അപ്പോൾ തീർച്ചയായും ഇതുപോലെ ഈ ഇതുപോലെ പുതിയ വിവരങ്ങളും വാർത്തകളും
1: നല്ല പരിപാടികൾ നമുക്ക് എന്താ പറയാ, വിജ്ഞാനത്തിലും വിനോദത്തിലും ഒക്കെ
0: പറ്റിയാണ്.
1: ഒരു മാധ്യമല്ലേ സാർ?
0: വളരെ സന്തോഷം അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നില്ല
1: കേട്ടോ.
0: ഞാൻ സ്വീകരിച്ചു സ്വീകരിച്ചു. ഏത് പാട്ടാ ചേച്ചിക്ക് വേണ്ടേ?
1: പാട്ട് ഞാൻ ഇത് ഇത്ര പെട്ടെന്ന് ഞാൻ വിളിക്കുന്ന ഓർത്തില്ല സാർ.
0: എന്നാലും ഒരു പാട്ടിൽ എത്തണ്ടേ നമ്മള്.
1: പാട്ട് ഇപ്പൊ ഏതാ, കുറി വരച്ചാലും കുരിശ് വരച്ചാലും.
0: ആ, കുറി വരച്ചാലും അല്ലേ?
1: ആ
0: പാട്ടാണ് വേണ്ടേ. അത് നമ്മുടെ മൗനം എന്നുള്ള സിനിമയിലുള്ള പാട്ടല്ലേ? ഓക്കെ. ആ, കുമ്പിട്ട് നിസ്കരിച്ചാലും അല്ലേ കാണുന്നതെന്ന്. ആ, എം ഡി രാജേന്ദ്രന്റെ രചനയാണ്, സംഗീതം അദ്ദേഹം തന്നെയാണ്. മൗനം സിനിമയിലെ യേശുദാസ് പാടിയ പാട്ട് അല്ലേ? ആ, അപ്പൊ ഞാൻ പാട്ട് കൊടുക്കാം. അപ്പൊ വീട്ടുകാരോടും പ്രത്യേകിച്ച് മകനോടൊക്കെ ഞങ്ങൾ സ്നേഹാന്വേഷണം പറയൂ.
1: ഓ, ഞങ്ങള് രണ്ടു മൂന്ന് പേരെ ഇവിടെ ഉള്ളു, മകനും ഭർത്താവും ഞാൻ.
0: ഓക്കെ, അപ്പൊ താങ്ക് യു.
1: താങ്ക്സ്.
0: ഓക്കെ.

ഗാനോത്സവം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1-2 മുതൽ 2 മണിവരെ. നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, അവതരണ സഹായം ശ്രീകല സന്തോഷ്, സാങ്കേതിക സഹായം സുബൈർ കെ, ബിജു വി പി.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
2: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
4: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
5: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
6: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
7: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലെ.
1: This is Akashvani and I am Valsa Williams with the midday news.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം ഒന്നാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, ലിജിൻ കുന്നിലേത്ത്, ലൈസ അഗസ്റ്റിൻ, രഘു ചന്ദ്രിക, ബിൻസിലാൽ ചിതറ, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, എ ജെ സലീം, അനീഷ് നായർ, കലവൂർ ബിസി, പി എം ലാൽ, എ കെ സുജിത്, ജയദേവ് കോട്ടയം, സുഷമ അനിൽ,

0: മോളെ മോളെ ചിത്ര, എഴുന്നേക്ക്. നേരം എത്രയായി? വേഗം എഴുന്നേറ്റ് കുളിച്ച് റെഡിയാകാൻ നോക്ക്.
1: എന്താ അമ്മ ഇത്? അവധിയായിട്ടും എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നെ?
0: അവധിയാണെന്ന് വെച്ച് സൂര്യൻ ഉച്ചയിലെത്തുന്നവരെ പെൺകുട്ടികൾ കിടന്ന് ഉറങ്ങേ. മതി മതി, എഴുന്നേക്ക്, കുളിച്ച് ആ കുഴുമ്പിൽ ഭഗവതി ക്ഷേത്രം വരെ ഒന്ന് പോയിട്ട് വാ. നിന്റെ പേരിൽ ഒരു അർച്ചനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. വേഗം പോയി പ്രസാദം വാങ്ങി വാ. എഴുന്നേക്ക്.
1: അമ്പലത്തിലൊക്കെ അമ്മ തന്നെ പോയാ മതി, ഞാൻ ഇത്രയും കൂടി ഉറങ്ങട്ടെ.
0: ഡേ, എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട ചിത്ര. നിന്റെ ഒരു നല്ല കാര്യത്തിനു വേണ്ടിയാ അമ്പലത്തിൽ വഴിപാട് കഴിപ്പിക്കുന്നത്. എന്നെ പെണ്ണു കാണാനല്ലല്ലോ ഇന്ന് ആൾക്കാർ വരുന്നത്. വേഗം ചെല്ലേ.
1: അത് വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്. വേണമെങ്കിൽ അവർ അമ്മയെ കണ്ടോട്ടെ, അച്ഛൻ എന്തായാലും ഹാപ്പി ആയിരിക്കും.
0: ഈ പെണ്ണ് എന്നെ കൊണ്ട് നീ രാവിലെ തന്നെ പറയിപ്പിക്കല്ലേ.
2: എന്താ കമല ഇത്? അവൾ ഇത്തിരി നേരം കൂടി ഉറങ്ങിക്കോട്ടെ. അമ്പലത്തിൽ നിന്നുള്ള പ്രസാദമൊക്കെ ഞാൻ പോയി വാങ്ങിച്ചോളാം.
0: അയ്യ, മോക്ക് പറ്റിയ അച്ഛൻ ദേ വന്നിരിക്കുന്നു. ഗോവിന്ദട്ടാ, ഇന്നൊരു നല്ല ചടങ്ങ് നടക്കാനിരിക്കുമ്പോ അവക്ക് ഇത്തിരി നേരത്തെ എഴുന്നേറ്റ് ഒന്ന് റെഡി ആയാൽ എന്താ?
2: എന്റെ കമല, ആഴ്ചയിൽ 6 ദിവസം ടൗണിൽ പോയി ജോലി ചെയ്യുന്ന അവക്ക് ആകെ കിട്ടുന്ന അവധിയാ ഞായറാഴ്ച. ഇത്തിരി നേരം കൂടുതൽ അവൾ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ എന്താ?
0: പക്ഷേ അതിന് ഇന്ന്
2: പെണ്ണ് കാണാൻ വരുന്നതല്ലേ. അവര് വരണമെങ്കിൽ 11 മണി കഴിയും.
0: ഇങ്ങനെ ഓരോ ശീലം പഠിപ്പിച്ചാ അതിന്റെ ഭവിഷ്യത്ത് പിന്നെ മനസ്സിലാവും. വേറൊരു വീട്ടിൽ പോയി കുടുംബം നടത്തുമ്പോ അവിടൊന്നും ചിട്ട ഇങ്ങനെ ആയിരിക്കത്തില്ല ഗോവിന്ദട്ടാ. പിന്നെ അതിന്റെ പേരിലായിരിക്കും ഓരോ വഴക്കും വക്കാണും. പത്രമൊക്കെ വിശദമായിട്ട് വായിക്കുന്നത് കാണാമല്ലോ, ഇത്തരം വാർത്തകളൊന്നും കണ്ണിൽപ്പെടാറില്ലേ.
2: ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റി നേഴ്സറിയിൽ പോകുന്ന കുട്ടികൾ പോലും സംസാരിക്കുന്ന കാലമാണിതെന്ന് ഓർക്കണം. ഇതൊക്കെ വല്ലവരും കേട്ടാലുണ്ടല്ലോ.
0: അതൊക്കെ എനിക്കറിയാം. എന്തോന്നാണ്, പൊളിറ്റിക്കൽ കറണ്ടോ, അങ്ങനെ ഏതാണ്ടൊക്കെയാണല്ലോ.
2: കറണ്ടല്ല, പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന് വെച്ചാൽ.
1: ഹലോ, ഞാൻ എഴുന്നേറ്റു. ഇനിയെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഈ വാഗ്വാദവും നടത്തുവോ?
2: എന്തിന്? നീ ഉറങ്ങിക്കോ മോളെ, നിന്റെ അമ്മയ്ക്ക്.
1: എങ്ങനെ ഉറങ്ങാനാച്ചാ? നിങ്ങൾ രണ്ടുപേരും ഈ മുറിയുടെ മുന്നിൽ നിന്നല്ലേ ഇങ്ങനെ ഗോഗുവ വിളിക്കുന്നത്, അപ്പൊ ഞാൻ എങ്ങനെ ഉറങ്ങും?
2: ആ, അത് ശരിയാ. പക്ഷേ തെറ്റ് നിന്റെ അമ്മയുടെ അടുത്ത.
0: കണക്കായി പോയി, എന്തായാലും എഴുന്നേറ്റല്ലോ, എനിക്കത് മതി.
1: എന്റെ ഉറക്കമോ കളഞ്ഞു. വേഗം ചായതാ.
0: പല്ല് തേച്ചിട്ട് വാ, ചായയൊക്കെ റെഡിയാ.
1: എന്റെ ഉറക്കം കളഞ്ഞ് എഴുന്നേപ്പിച്ചു വിട്ടോണ്ടല്ലേ, ഇന്ന് ഞാൻ പല്ല് തേക്കാതെ ചായ കുടിക്കുള്ളൂ. ബിസ്ക്കറ്റും വേണം.
0: ഛേ, വൃത്തികെട്ട പെണ്ണ്.

0: കമലേ,
1: ഓ,
0: ദാ പടിക്കൽ ഒരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. മിക്കവാറും അത് അവര് തന്നെ ആയിരിക്കും. ഞാൻ നോക്കട്ടെ.
2: അയ്യോ, അവരെത്തിയോ?
3: ആ, മണി 11 കഴിഞ്ഞല്ലോ.
2: മോളെ ചിത്ര, നീ റെഡിയല്ലേ? ആ, ഞാൻ ദാ അടുക്കള ചെന്ന് ചായക്ക് വെള്ളം തിളപ്പിക്കാം.
4: അച്ഛനും അമ്മയും എന്തിനാ ഇത്ര വെപ്രാളം കാണിക്കുന്നേ? അതാ എനിക്ക് മനസ്സിലാകാത്തത്. ഇങ്ങോട്ട് വന്നവരാണെങ്കിലേ അവരിങ്ങോട്ട് തന്നെ വന്നോളൂ.
2: ആ, ഞങ്ങൾക്ക് ഇത്തിരി ധൃതിയും വെപ്രാളവും ഒക്കെ ഉണ്ട്. 28 വയസ്സായിട്ടും ഇപ്പോഴാ നീ കല്യാണത്തിന് സമ്മതിച്ചത്. അതിന് തന്നെ എന്തൊക്കെ പ്രാർത്ഥനയും വഴിപാടും നടത്തി. ബ്രോക്കർ സുര പറഞ്ഞിട്ട് വരുന്ന കൂട്ടരാ. നല്ല പയ്യനാന്നാ സുര പറഞ്ഞത്. അപ്പോ നമ്മളും അതിനനുസരിച്ച് നിൽക്കണ്ടേ?
4: എന്റെ അമ്മേ, ഏതേലും ബ്രോക്കർ അവര് കൊണ്ടുവരുന്ന പയ്യനോ പെണ്ണോ കൊള്ളില്ലാന്ന് സമ്മതിക്കുവോ? എല്ലാം നല്ല പവൻമാർക്ക് ഉരുപ്പടിയാണെന്നേ പറയുള്ളൂ.
2: നമ്മളോട് ഏതായാലും സുര അമ്മാതിരി പറ്റിപ്പൊന്നും കാണിക്കൂല. നീ ഇനി നിന്റെ പുരോഗമനവാദവും

0: കോത്താനോ ഒന്നും എഴുന്നള്ളിച്ച് കൊളവാക്കാതിരുന്നാ മതി.
1: അതിലൊരു ഗ്യാരണ്ടി ഇല്ല. കല്യാണത്തിന് ഞാൻ സമ്മതിച്ചു എന്ന് വെച്ച് എനിക്ക് എന്റെ പോളിസിയിലൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല. കണ്ടീഷൻസ് എല്ലാം അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ?
0: ഓ ഉണ്ട്. നീ ഒന്ന് പതുക്കെ പറ. അവരുമ്മറത്തെത്തിന്നാ തോന്നുന്നത്. ദേ ബ്രോക്കർ സൂര്യ അകത്തോട്ട് തന്നെ കയറി വരുന്നുണ്ട്.
2: കമലേച്ചി, എല്ലാം സെറ്റല്ലേ? യോ ചിത്രക്കുട്ടി, ഒരുക്കമൊന്നും കഴിഞ്ഞില്ലേ?
0: എല്ലാം റെഡിയാണ്. ചായ തിളപ്പിച്ചാ മാത്രം മതി.
2: ചായ അല്ലല്ലോ മുഖ്യം, ചിത്രക്കുട്ടിയല്ലേ. ചമയം ഇത്തിരി കൂടി ആവാമായിരുന്നു. ആ മുടി ഒന്ന് പിന്നിട്ട് ഒരു പൊട്ടും വച്ച്.
1: അതെ, പിന്നിട്ട മുടിയില് രണ്ടു മുഴം പൂവൊക്കെ വെച്ച് പിന്നെ കവിളത്ത് കുറച്ച് നാണമൊക്കെ വരുത്തി കാലിന്റെ തള്ള വിരല് കൊണ്ട് നിലത്തൊരു കളവും ഒക്കെ വരച്ച് ഞാൻ നിൽക്കാം. പോരെ,
0: ഉണ്ടാതിരിക്കടി.
2: പോട്ടെ ചേച്ചി, ചിത്രക്കുട്ടി എന്നെ ഒന്ന് കളിയാക്കിയതല്ലേ. ഞാൻ അത്ര ഒന്നും കാര്യമാക്കുന്നില്ല. ഒരു പെണ്ണ് കാണൽ ചടങ്ങിന്റെ പാരമ്പര്യ രീതി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം.
1: കല്യാണാലോചന കൊണ്ടുവന്നോട്ടെന്നും ചോദിച്ച് അന്ന് സുരേങ്ങൾ വന്നപ്പോഴേ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞതാണ് എന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന്. എന്നിട്ടിപ്പോ പാരമ്പര്യമെന്നും പഞ്ചാംഗമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ. ദേ ഞാനായിട്ട് മാത്രമേ നിൽക്കുള്ളൂ.
2: മോള് പഞ്ചാംഗത്തിന്റെ കാര്യം ഓർമ്മിപ്പിച്ചത് നന്നായി. കാര്യങ്ങളൊക്കെ ഒത്തു വരുവാണെങ്കിൽ പറ്റിയ തീയതിയും ഇന്ന് തന്നെ തിരയാമല്ലോ. ചേച്ചി, ആ പഞ്ചാംഗം മുക്കൊന്ന് എടുത്തു വച്ചേക്ക്. ഞാനേ ഉമ്മർത്തേക്കൊന്ന് ചെല്ലട്ടെ.
0: ശരി ശരി, സൂര ചെന്നാട്ടെ. എടി ചിത്രേ, നിന്റെ അധിക പ്രസംഗം ഒന്ന് അടക്കി വെച്ചേക്കുവോ അല്പനേരത്തിന്. ഈ ചടങ്ങൊന്ന് ഭംഗിയായി കഴിഞ്ഞോട്ടെ, എന്റെ അപേക്ഷയാണ്.
1: തൽക്കാലത്തേക്ക് ഗ്രാൻഡഡ്.
3: കമല,
0: എന്തോ
3: അകത്ത് തന്നെ നിൽക്കാതെ നീ ഉമ്മറത്തേക്ക് വാ. അവരവിടെ തിരക്കുന്നു.
0: വന്നു. നമസ്കാരം.
3: ഇതാണ് കമല, അതായത് എന്റെ വാമഭാഗം.
2: അങ്ങനെ പറഞ്ഞാല് ഇപ്പോഴത്തെ ആൾക്കാർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഭാര്യ അന്ന് തെളിച്ച് പറയണം.
4: ഞാൻ ഇത്തിരി പഴയ ആളാണ്, അതിനാൽ മനസ്സിലാവും. ഞാൻ സോമശേഖരൻ, ഇത് ചന്ദ്രു. ചന്ദ്രുവിനാണ് പറ്റിയ ഒരാളെ അന്വേഷിക്കുന്നത്.
2: സോമൻ ചേട്ടനും മകനും നമ്മുടെ നാട്ടിൽ പുതിയ ആൾക്കാരാ. ഇങ്ങോട്ടേക്ക് താമസം മാറ്റിയിട്ട് അധികമായിട്ടില്ല.
5: ഓ, അങ്ങനെയാണോ? നേരത്തെ എവിടെയായിരുന്നു?
4: മലയാളികൾ തന്നെയാണെങ്കിലും ഞങ്ങൾ ബാംഗ്ലൂരിലാണ് സ്ഥിരതാമസം. റിട്ടയർ ആയപ്പോ നാട്ടിലൊരിടത്ത് വീട് വെച്ച് മാറാമെന്ന് കരുതി. അങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത്.
0: അപ്പോ ബാംഗ്ലൂരിൽ?
4: ബാംഗ്ലൂരിലെ വീട് അവിടെയുണ്ട്. ചന്ദ്രുവിന്റെ കമ്പനി അവിടെയാണല്ലോ. ഞാനും ഭാര്യയും അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ.
2: ആളുടേത് പരസ്യങ്ങളൊക്കെ ചെയ്യുന്ന കമ്പനിയാ കമല ചേച്ചി. നമ്മുടെ ചിത്രക്കുട്ടി ജോലി ചെയ്യുന്നത് ഓൺലൈൻ ന്യൂസിലല്ലേ. അപ്പോ ആ വഴിയും ഒരു സാമ്യം വരും. അതുകൊണ്ടുകൂടിയാ.
3: ഓ, മീഡിയ ഫീൽഡ് അല്ലേ. അതേതായാലും നന്നായി. ചന്ദ്രു എന്താ ഒന്നും മിണ്ടാത്തത്?
6: ഏ, ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുക. സാഹചര്യം വരുമ്പോ മിണ്ടാം, അതല്ലേ നല്ലത്.
2: ചന്ദ്രുവിന് മിണ്ടാനുള്ള ആൾ പുറത്തേക്ക് വരതേ ഉള്ളൂ. കമല ചേച്ചി, വൈകണ്ട, ചായ എടുത്തോളൂ. അല്ലേ ഗോവിന്ദേട്ടാ?
0: ശരി ശരി, ഞാൻ ചായ എടുക്കാം. നിങ്ങൾ സംസാരിച്ചിരിക്കേ.
3: ബാംഗ്ലൂർ എന്ന് പറയുമ്പം സിറ്റിക്കകത്താണോ അതോ? എനിക്കവിടെ അത്ര പരിചയം പോരാ.
4: ഞാൻ ജോലി ചെയ്തിരുന്നത് HALലാണ്, അതായത് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ്. അതിന്റെ ഓഫീസ് സിറ്റിയിൽ തന്നെയാ. കബൺ പാർക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? അതിനടുത്തായിട്ട് വരും.
3: ഓ, കേട്ടിട്ടുണ്ട്. 10.5 ഏക്കർ വരുന്ന ഒരു പാർക്കല്ലേ അത്? ഏതോ സായിപ്പ് ആയിരുന്നില്ലേ അതിന്റെ എഞ്ചിനീയർ?
4: ആ, അത് തന്നെ.
2: സായിപ്പിന്റെ കാര്യമൊക്കെ പിന്നെ പറയാം. ആ, ദാ ചായയും ബിസ്ക്കറ്റും ഒക്കെ എത്തിയിട്ടുണ്ട്. ചിത്രക്കുട്ടി, ചായ അതെ ടീപ്പോയിലേക്ക് വച്ചേക്ക്. ചിത്രമോളെ, ഇതാണ് ചന്ദ്രു, ഇത് സോമൻ ചേട്ടൻ.
3: നിങ്ങൾ ചായ എടുക്കുക.

0: ഒരു ജീപ്പിന്റെ ശബ്ദമാണല്ലോ.
1: പെണ്ണ് കാണൽ ചടങ്ങിന്റെ വിവരം ബന്ധുക്കളോട് പറഞ്ഞിരുന്നോ ഗോവിന്ദേട്ടൻ? കറക്റ്റ് സമയത്ത് വന്നല്ലോ.
2: അത് ബന്ധുക്കളല്ല, പോലീസ് ജീപ്പാണ് സുരേങ്കുൾ.
1: പോലീസോ? അവരിങ്ങോട്ടാണല്ലോ വരുന്നത്.
2: സംശയിക്കണ്ട, ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. ഞാനാ അവരെ വിളിച്ചത്.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം ഒന്നാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ കമല, ലൈസ അഗസ്റ്റിൻ, ചിത്ര, ദേവിപ്രിയ വി, ഗോവിന്ദൻ, രഘു ചന്ദ്രിക, ബ്രോക്കർ സുര, എ കെ സുജിത്, സോമശേഖരൻ, പി എം ലാൽ, ചന്ദ്രു, ലിജിൻ കുന്നിലേത്ത്. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ രണ്ടാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: 106 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസലുകൾ കേൾക്കാം. ഹരിഹരൻ പാടിയത്.
1: जहाँ जिंदगी का हर कदम मोहब्बत में आवारा भटकने लगता है, गजल मुमताज राशिद साहब की है।

0: ഹരിഹരൻ പാടിയ ഗസലുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: മഹഫിൽ ശബാബ് പർ ആ ചുക്കി ഹൈ അബ് കുച്ച് സാക്രി ഔർ ശരാബ് കി ബാതേ ഹോ ജായേ. ഇസ് ഗസൽ കെ ഷായർ ഹൈ ഇബ്രാഹിം അഷ്ക് സാഹബ്.

ഹരിഹരൻ പാടിയ ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഗസലുകൾ സമാപിച്ചു. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4:44 44:10. 438.6 m 684 kHz കോഴിക്കോട് നിലയത്തിൻ്റെ സായാഹ്ന പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം. ലോകകപ്പിന്റെ ആദ്യ നോക്കൌട്ട് ഘട്ടം അവസാനത്തിലേക്ക് അടുക്കുകയാണ്. ഇതുവരെ കണ്ട ഏറ്റവും വലിയ പാഠം ഇതാണ്: വൻകരകൾ തമ്മിലുള്ള ഫുട്ബോൾ മികവിന്റെ അകലം ഓരോ വർഷവും കുറയുകയാണ്. ആഫ്രിക്കയിൽ നിന്നുള്ള സാമ്പത്തിക ശേഷി കുറഞ്ഞ ചെറു രാജ്യങ്ങൾ, ഫുട്ബോൾ ചരിത്രത്തിൽ വലിയ പാരമ്പര്യമില്ലാത്ത രാജ്യങ്ങൾ, ഇവരാരും ഇപ്പോൾ വലിയ യൂറോപ്യൻ, തെക്കേ അമേരിക്കൻ ടീമുകളെ ഭയപ്പെടുന്നില്ല. ലോകമെമ്പാടുമുള്ള അക്കാദമികൾ, ശാസ്ത്രീയ പരിശീലനം, ആഗോള ലീഗുകളിലെ അനുഭവം, ഇവയെല്ലാം ലോക ഫുട്ബോളിന്റെ സന്തുലിതാവസ്ഥ മാറ്റുകയാണ്. അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിന് കോംഗോയെ തോൽപ്പിക്കാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ബെൽജിയത്തിന് സെനഗലിനെ മറികടക്കാൻ അധിക സമയം വേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ നോക്കൌട്ട് മത്സരവും ഒരു ഫൈനലിന്റെ തീവ്രത കൈവരിക്കുന്നത്. ഇന്ന് സ്പെയിൻ, പോർച്ചുഗൽ, സ്വിറ്റ്സർലൻഡ് എന്നീ യൂറോപ്യൻ ശക്തികൾ മൈതാനത്തിറങ്ങുമ്പോൾ അവരുടെ എതിരാളികൾ വെറും മത്സരം കളിക്കാനല്ല എത്തുന്നത്, ചരിത്രമെഴുതാനാണ്. ആദ്യം ഇന്നലെ നടന്ന മത്സരങ്ങളിലേക്ക്. ഈ ലോകകപ്പിൽ ഇംഗ്ലണ്ടിന്റെ പ്രകടനം കാണുമ്പോൾ ഒരു വൈരുദ്ധ്യം വ്യക്തമാണ്. അന്തിമ ഫലങ്ങൾ അവർക്ക് അനുകൂലമാകുന്നുണ്ട്, പക്ഷേ പ്രകടനങ്ങൾ പലപ്പോഴും ആരാധകർക്ക് തൃപ്തി നൽകുന്നില്ല. ഡി ആർ കോംഗോയ്ക്കെതിരായ മത്സരവും അതിന് മറ്റൊരു ഉദാഹരണമായി. ഗ്രൂപ്പ് ഘട്ടത്തിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ കോംഗോ നോക്കൌട്ട് മത്സരത്തിലും അതേ നിർഭയത്വത്തോടെയാണ് ഇറങ്ങിയത്. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇംഗ്ലണ്ടിന്റെ പന്തടക്കത്തെ അവർ ഭയപ്പെട്ടില്ല, മറിച്ച് ഓരോ ആക്രമണങ്ങളിലും ഇംഗ്ലണ്ടിന്റെ പ്രതിരോധത്തെ പരീക്ഷിച്ചു. ആ ധൈര്യത്തിനുള്ള പ്രതിഫലം ലഭിച്ചത് 7th minute തന്നെ. വേഗമേറിയ ഒരു മുന്നേറ്റത്തിനൊടുവിൽ കോംഗോയുടെ ആക്രമണം ഇംഗ്ലീഷ് പ്രതിരോധത്തെ പിളർത്തി. പന്ത് ലഭിച്ച ബ്രയാൻ സിപെങ്ക യാതൊരു പിഴവും വരുത്താതെ വലയിലേക്കെത്തിച്ചു. ലോകകപ്പിലെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നിന്റെ സൂചനകൾ അപ്പോൾ തന്നെ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു. ഇംഗ്ലണ്ടിന്റെ മുഖത്ത് ആശങ്ക പ്രകടമായിരുന്നു. പന്തടക്കത്തിലും പാസിംഗിലും അവർ മുന്നിലായിരുന്നെങ്കിലും പെനൽറ്റി ബോക്സിനുള്ളിൽ പഴയ പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിച്ചു. ഗോൾ മുഖത്ത് വ്യക്തമായ അവസരങ്ങൾ സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കോംഗോയുടെ പ്രതിരോധ നിര അതിശയകരമായ അച്ചടക്കമാണ് കാണിച്ചതും. 3 center backs 2 wing backs ചേർന്ന് രൂപപ്പെടുത്തിയ പ്രതിരോധ ഭിത്തി ഇംഗ്ലണ്ടിന്റെ മുന്നേറ്റങ്ങളെ വീണ്ടും വീണ്ടും തടഞ്ഞു. 2nd period ആണ് മത്സരത്തിന്റെ താളം മാറിയത്. ഇംഗ്ലണ്ട്

ആക്രമണാത്മകമായി മുന്നേറി. ഫുൾ ബാക്കുമാരെ മുന്നോട്ടു കയറ്റുകയും മധ്യനിരയിൽ കൂടുതൽ കൂട്ടുകെട്ടുകൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഒടുവിൽ അവരുടെ രക്ഷകനായി എത്തിയത് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ തന്നെ. കടുത്ത സമ്മർദ്ദത്തിനിടെ ലഭിച്ച അവസരം കൃത്യമായി വിനിയോഗിച്ച് സമനില കണ്ടെത്തിയ കെയ്ൻ ഇംഗ്ലണ്ടിന് ആത്മവിശ്വാസം തിരികെ നൽകി. അതോടെ മത്സരം ഇരു ടീമുകൾക്കും തുറന്ന പോരാട്ടമായി. കോംഗോ തിരിച്ചടികൾ തുടർന്നെങ്കിലും ഇംഗ്ലണ്ടിന്റെ ആക്രമണങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. അവസാനം മത്സരം അധിക സമയത്തിലേക്ക് നീളുമെന്ന് എല്ലാവരും കരുതിയ നിമിഷത്തിലാണ് കെയ്ൻ വീണ്ടും അവതരിച്ചത്. നിർണായക നിമിഷങ്ങളിൽ ലോകോത്തര സ്ട്രൈക്കർമാർ എന്തുകൊണ്ടാണ് വിലമതിക്കപ്പെടുന്നതെന്ന് തെളിയിക്കുന്ന ഫിനിഷ്. 86-ാം മിനുട്ടിലെ ആ ഗോൾ ഇംഗ്ലണ്ടിന്റെ 2-1 വിജയവും പ്രീ ക്വാർട്ടറിലേക്കുള്ള ടിക്കറ്റും സമ്മാനിച്ചു. എന്നാൽ ഈ മത്സരം ഇംഗ്ലണ്ടിനു മുന്നിൽ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. മത്സരത്തിന്റെ നിയന്ത്രണം കൈവശമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവസാന നിമിഷം വരെ അവർ സമ്മർദ്ദത്തിലാകുന്നത്? വലിയ ടീമുകളെ നേരിടുമ്പോൾ ഇത്രയും അവസരങ്ങൾ അവർ ഇനിയും അനുവദിച്ചാൽ എന്താകും ഫലം? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലെങ്കിൽ അടുത്ത എതിരാളിയായ മെക്സിക്കോ അതിന്റെ വില ഈടാക്കും. മത്സരം തോറ്റെങ്കിലും അഭിമാനത്തോടെ മടങ്ങാൻ കഴിയുന്ന ടീമാണ് DR കോംഗോ. ഈ ലോകകപ്പിൽ ആഫ്രിക്കൻ ഫുട്ബോൾ എത്രത്തോളം വളർന്നുവെന്നതിന്റെ മറ്റൊരു ശക്തമായ തെളിവായി അവരുടെ പ്രകടനം. ഇന്നലെ നടന്ന 3 മത്സരങ്ങളിൽ നാടകീയതയുടെ കാര്യത്തിൽ 1-ാം സ്ഥാനം സെനഗൽ ബെൽജിയം മത്സരത്തിനാണ്. സ്കോർലൈൻ മാത്രം നോക്കിയാൽ ബെൽജിയം ജയിച്ചുവെന്ന് പറയാം. പക്ഷേ ഈ മത്സരം കണ്ടവർക്കറിയാം, പരാജയപ്പെട്ട ടീം അതിലേറെ കയ്യടി വാങ്ങിയ രാത്രിയായിരുന്നു അത്. ഫൈനൽ വിസിലിന് തൊട്ടുമുൻപ് വരെ ഈ മത്സരം സെനഗലിന് സ്വന്തമായിരുന്നു. കളിയുടെ തുടക്കം മുതൽ അവർ ബെൽജിയത്തെ ഞെട്ടിച്ചു. യൂറോപ്യൻ ടീമിനെതിരെ പ്രതിരോധിച്ച് പന്തിനായി കാത്തുനിൽക്കുന്ന സമീപനമല്ല സെനഗൽ സ്വീകരിച്ചത്. മറിച്ച് ഉയർന്ന പ്രസിംഗും അതിവേഗ ആക്രമണങ്ങളുമാണ് അവർ തിരഞ്ഞെടുത്തത്. അതിന്റെ ഫലം വളരെ വേഗം ലഭിച്ചു. 24-ാം മിനുട്ടിൽ പ്രതിരോധത്തിലെ പിഴവ് മുതലെടുത്ത് ഹബീബ് ദിയാറ നേടിയ ആദ്യ ഗോൾ സെനഗലിന്റെ മധ്യനിര മത്സരത്തിന്റെ വേഗം നിയന്ത്രിച്ചു. ഓരോ നേർക്കുനേർ പോരാട്ടങ്ങളിലും അവർ മുൻതൂക്കം നേടി. 51-ാം മിനുട്ടിൽ ഇസ്മായില സാർ 2-ാം ഗോളും നേടിയതോടെ സെനഗൽ 2-0 മുന്നിൽ. അതോടെ ബെൽജിയം വൻ പ്രതിസന്ധിയിലായി. 2-ാം പകുതിയിലും ബെൽജിയത്തിന് കാര്യമായ മാറ്റമുണ്ടായില്ല. അപ്പോഴാണ് പരിശീലകൻ തന്റെ ഏറ്റവും വലിയ ആയുധം പുറത്തെടുത്തത്, റൊമേലു ലുക്കാക്കു. പരിക്ക് കാരണം മുഴുവൻ ഫിറ്റ്നസ് വീണ്ടെടുത്തിരുന്നില്ലെങ്കിലും മത്സരത്തിന്റെ ഗതി മാറ്റാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു. ലുക്കാക്കു ഇറങ്ങിയതോടെ ബെൽജിയത്തിന്റെ ആക്രമണ രീതി മാറി. ബോക്സിനുള്ളിൽ കൂടുതൽ ലക്ഷ്യബോധമുണ്ടായി. വിങ്ങുകളിൽ നിന്ന് കൂടുതൽ ക്രോസുകൾ എത്തിത്തുടങ്ങി. സമ്മർദ്ദം വർദ്ധിച്ചു. 86-ാം മിനുട്ടിൽ ലുക്കാക്കുവിലൂടെ ബെൽജിയത്തിന്റെ ആദ്യ ഗോളും വന്നു. അത് മത്സരത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിമറിച്ചു. സെനഗൽ ആദ്യമായി പ്രതിരോധത്തിലേക്ക് പിന്മാറി. മത്സരം അവസാനിക്കാനിരിക്കെ ബെൽജിയം വീണ്ടും പ്രഹരിച്ചു. ഈ തവണ യൂരി ടൈലമാൻസിന്റെ ഊഴം. സ്കോർ 2-2. വിജയത്തിന്റെ വക്കിൽ നിന്ന് സെനഗൽ എക്സ്ട്രാ ടൈമിലേക്ക് പിന്തള്ളപ്പെട്ടു. മനസ്സു തളർന്നെങ്കിലും അവർ അവസാനം വരെ പോരാടി. എന്നാൽ അധിക സമയത്തിന്റെ അവസാനം ലഭിച്ച പെനാൽറ്റി ബെൽജിയത്തിന് രക്ഷയായി. ആ കിക്കും ടൈലമാൻസ് നഷ്ടപ്പെടുത്തിയില്ല. ബെൽജിയം 3-2 മുന്നിൽ. ശേഷിക്കുന്ന മിനിറ്റുകളിൽ സെനഗൽ അവസാന ആക്രമണങ്ങളും നടത്തിയെങ്കിലും സമനില ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ ബെൽജിയം ആശ്വാസത്തോടെ ആഘോഷിച്ചപ്പോൾ സെനഗൽ നിരാശയോടെ മൈതാനം വിട്ടു. ഈ ലോകകപ്പിന്റെ തുടക്കം മുതൽ ഒരു ചോദ്യം പലരും ഉയർത്തിയിരുന്നു. ആതിഥേയരായ അമേരിക്ക ഒരു ഫുട്ബോൾ രാഷ്ട്രമാണോ? അവർക്ക് ഈ ലോകകപ്പിൽ മുന്നോട്ടു പോകാൻ കഴിയുമോ? ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ തന്നെ പരാഗ്വേക്കെതിരെ മികച്ച ജയം നേടി അമേരിക്ക അതിന് മറുപടി നൽകി. ഇപ്പോഴിതാ നോക്കൌട്ടിലെ ആദ്യ മത്സരത്തിൽ ബോസ്നിയക്കെതിരെ അമേരിക്ക നൽകിയ മറുപടി വളരെ പക്വമായിരുന്നു. ആവേശത്തേക്കാൾ അച്ചടക്കത്തിനാണ് അവർ പ്രാധാന്യം നൽകിയത്. കളിയുടെ ആദ്യ മിനിറ്റുകളിൽ തന്നെ ബോസ്നിയ പന്ത് കൈവശം വച്ച് മത്സരം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. പരിചയസമ്പന്നരായ അവരുടെ മധ്യനിര ക്ഷമയോടെ പാസുകൾ കൈമാറി അമേരിക്കയുടെ പ്രതിരോധത്തിൽ വിടവു തേടി. എന്നാൽ അമേരിക്ക തിടുക്കപ്പെട്ടില്ല. പരിശീലകൻ തയ്യാറാക്കിയ മിഡ് ബ്ലോക്ക് പ്രതിരോധം കൃത്യമായി പ്രവർത്തിച്ചു. പന്ത് നഷ്ടപ്പെട്ട ഉടനെ കൗണ്ടർ പ്രസിംഗ്, പിന്നെ അതിവേഗ ട്രാൻസിഷൻ, അതായിരുന്നു ആതിഥേയരുടെ പദ്ധതി. അതിനുള്ള പ്രതിഫലവും ആദ്യ പകുതിയിൽ തന്നെ കിട്ടി. ഹാഫ് ടൈമിന് തൊട്ടു മുൻപ് മധ്യനിരയിൽ പന്ത് തിരിച്ചുപിടിച്ച അമേരിക്ക അതിവേഗ മുന്നേറ്റം നടത്തി. അവസാന പാസ് സ്വീകരിച്ച ഫോളറിൻ ബലോഗുൺ കൃത്യതയാർന്ന ഫിനിഷിലൂടെ അമേരിക്കയെ മുന്നിലെത്തിച്ചു. ആ ഗോൾ മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റി.

0: സമനില തേടി ബോസ്നിയ മുന്നോട്ടു കയറിയതോടെ അവരുടെ പ്രതിരോധത്തിൽ കൂടുതൽ ഇടങ്ങൾ രൂപപ്പെട്ടു. 64 മിനിറ്റിൽ അപ്രതീക്ഷിതമായി ബലോഗുൻ ചുവപ്പു കാർഡ് കണ്ട് പുറത്തായത് അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ ആതിഥേയർ അപ്പോഴും സമചിത്തത കൈവിട്ടില്ല. 82 മിനിറ്റിൽ അവരുടെ രണ്ടാം ഗോളും വന്നു. ഇത്തവണ സ്കോർ ചെയ്തത് മാലിക് ടിൽമാൻ. രണ്ട് ഗോളിന്റെ ലീഡ് നേടിയ ശേഷം അമേരിക്ക മത്സരം നിയന്ത്രണത്തിലാക്കി. അവർ അനാവശ്യമായ സാഹസികത കാട്ടിയില്ല. പന്ത് കൈവശം വയ്ക്കേണ്ടപ്പോൾ അതും ചെയ്തു, വേഗം കുറയ്ക്കേണ്ടപ്പോൾ അതും ചെയ്തു. നോക്കൌട്ട് മത്സരങ്ങളിൽ വിജയിക്കുന്ന ടീമുകളുടെ ഗുണം അവർ കാണിച്ചു. എപ്പോൾ ആക്രമിക്കണം, എപ്പോൾ കളിയുടെ വേഗം നിയന്ത്രിക്കണം എന്ന ബോധം. അരമണിക്കൂറിലേറെ 10 പേരായി കളിക്കേണ്ടി വന്നിട്ടും നേടിയ ഈ ജയം അമേരിക്കയ്ക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. അടുത്ത റൗണ്ടിൽ ബെൽജിയത്തിനെതിരെയാണ് അവരുടെ മത്സരം. ഇന്നത്തെ നോക്കൌട്ട് മത്സരങ്ങളിൽ ഏറ്റവും വലിയ ഫേവറിറ്റായി ഇറങ്ങുന്നത് സ്പെയിനാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ പന്തടക്കത്തിലും പാസിംഗിലും പഴയ സ്പാനിഷ് ശൈലിയുടെ പതിപ്പു തന്നെയാണ് അവതരിപ്പിച്ചത്. കേപ്പ് വെർദെക്കെതിരെ അപ്രതീക്ഷിത സമനില വഴങ്ങേണ്ടി വന്നെങ്കിലും പിന്നീട് സൗദി അറേബ്യക്കെതിരെയും ഉറുഗ്വേക്കെതിരെയും അവർ ജയം നേടി. എന്നാൽ നോക്കൌട്ട് മത്സരങ്ങളിൽ വെറും പന്തടക്കം മാത്രം മതിയാകില്ല. കാരണം എതിരു നിൽക്കുന്നത് ഈ ലോകകപ്പിലെ ഏറ്റവും സംഘടിത ടീമുകളിലൊന്നായ ഓസ്ട്രിയയാണ്. കോച്ച് റാൽഫ് റാഗ്നിക്കിന്റെ കീഴിൽ ഓസ്ട്രിയയുടെ കളി വ്യക്തമായ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഉയർന്ന പ്രസിംഗ്, പന്ത് തിരിച്ചുപിടിക്കൽ, അതിവേഗത്തിലുള്ള ആക്രമണം. സ്പെയിൻ സമാധാനത്തോടെ കളി നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ ആ താളം തകർക്കുക എന്നതായിരിക്കും ഓസ്ട്രിയയുടെ ലക്ഷ്യം. മധ്യനിരയിലെ പോരാട്ടം അതിനാൽ നിർണായകമാകും. പെഡ്രിക്കും സ്പാനിഷ് മധ്യനിരയ്ക്കും പന്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചാൽ മത്സരം സ്പെയിനിലേക്ക് ചായും. ലമീൻ യമാലും കൂട്ടരും ഫോമിലാവുകയാണെങ്കിൽ ഗോളടിക്കുക എന്നത് അനായാസമാവുകയും ചെയ്യും. മറിച്ചാണെങ്കിൽ ഓസ്ട്രിയ ഈ ലോകകപ്പിലെ മറ്റൊരു വലിയ അട്ടിമറി സൃഷ്ടിച്ചേക്കാം. ഇന്നത്തെ ഏറ്റവും സന്തുലിതമായ മത്സരമെന്ന വിശേഷണം പോർച്ചുഗൽ ക്രൊയേഷ്യ പോരാട്ടത്തിനാണ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ കോംഗോക്കെതിരെ സമനില വഴങ്ങിയ പോർച്ചുഗൽ പിന്നീട് ആക്രമണ ഫുട്ബോളിലൂടെയാണ് മുന്നേറിയത്. ടീമിലെ ഏറ്റവും വലിയ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണെങ്കിലും അദ്ദേഹത്തെ മാത്രമായി ആശ്രയിക്കേണ്ട അവസ്ഥ അവർക്കില്ല. ബ്രൂണോ ഫെർണാണ്ടസ്, വിറ്റീഞ്ഞ, ന്യൂനോ മെൻഡസ് തുടങ്ങിയവരെല്ലാം ക്ലബ് സീസണിൽ മികച്ച പ്രകടനം കഴിഞ്ഞു വരുന്നവർ തന്നെ. എന്നാൽ ഇവരെല്ലാം ഒരു ടീമായി ഒത്തിണങ്ങുമോ എന്നതാണ് കോച്ച് റോബർട്ടോ മാർട്ടിനസിന് മുന്നിലുള്ള ചോദ്യം. ക്രൊയേഷ്യയുടെ ഏറ്റവും വലിയ ആയുധം അവരുടെ അനുഭവ സമ്പത്താണ്. അടുത്ത തലമുറ ടീമായി മാറുന്ന പ്രക്രിയയിലാണെങ്കിലും വലിയ മത്സരങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ രാജ്യത്തിനറിയാം. അതിന് ചുക്കാൻ പിടിക്കുന്നത് 40-കാരൻ മിഡ്ഫീൽഡർ ലൂക്ക മോഡ്രിച്ച് തന്നെ. ക്രൊയേഷ്യയുടെ പ്രതിരോധ മികവും മധ്യനിരയിലെ നിയന്ത്രണവും ഏതു ടീമിനെയും അസ്വസ്ഥമാക്കാൻ പോന്നതാണ്. ഈ മത്സരത്തിൽ ആദ്യ ഗോൾ അത്യന്തം നിർണായകമാകും. പോർച്ചുഗൽ ആദ്യം ലീഡ് നേടിയാൽ അവരുടെ വേഗമേറിയ ആക്രമണങ്ങൾക്ക് കൂടുതൽ ഇടം ലഭിക്കും. പക്ഷേ ക്രൊയേഷ്യ ആദ്യം മുന്നിലെത്തിയാൽ മത്സരം അവരുടെ വരുതിയിലേക്ക് മാറിയേക്കാം. ആഫ്രിക്കൻ ഫുട്ബോൾ പുതിയ ഉയരങ്ങളിലെത്തിയ ലോകകപ്പാണിത്. മത്സരിച്ച 10 രാജ്യങ്ങളിൽ 9 നോക്കൌട്ടിലേക്ക് യോഗ്യത നേടിയതു തന്നെ അതിനു തെളിവ്. ഇതുവരെ കളിച്ചവരിൽ മൊറോക്കോ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. ദക്ഷിണാഫ്രിക്കയും ഐവറി കോസ്റ്റും സെനഗലും ഡിആർ കോംഗോയും മികച്ച പോരാട്ടത്തിനു ശേഷം പുറത്തായി. മൊറോക്കോയുടെ വഴി പിന്തുടരാനുള്ള അടുത്ത ഊഴം അൾജീരിയയ്ക്കാണ്. വർഷങ്ങളായി വലിയ ടൂർണമെന്റുകളിൽ സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്ന സ്വിറ്റ്സർലൻഡാണ് അവർക്ക് എതിരാളി. പ്രതിരോധത്തിലെ അച്ചടക്കവും സെറ്റ് പീസുകളിലെ മികവും എതിരാളികളെ എന്നും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അൾജീരിയയുടെ ശക്തി മറ്റൊന്നാണ്. വേഗം, ധൈര്യം, സാങ്കേതിക മികവുള്ള വിങ്ങർമാർ. മത്സരം ഓപ്പൺ പ്ലേ, അത് അൾജീരിയയ്ക്ക് ഗുണം ചെയ്യും. എന്നാൽ നിയന്ത്രിതവും തന്ത്രപരവുമായ കളിയിലേക്ക് മത്സരം നീങ്ങിയാൽ സ്വിസ്സുകാർക്ക് മുൻതൂക്കം ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഏറ്റവും പ്രവചനാതീതമായ മത്സരവും ഇതായിരിക്കും. ഈ മത്സരങ്ങളുടെ വിശേഷങ്ങളുമായി നാളെ വീണ്ടും.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം തയ്യാറാക്കിയത് ഫുട്ബോൾ ഗവേഷകൻ മുഹമ്മദ് ദാവൂദ്.
2: പോലീസ്?
3: മിസ് സീമ,
2: അതെ,
3: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം.

0: നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
1: എന്തിന്? പക്ഷെ ഞാൻ
0: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ്?
0: 100,000 തന്നാൽ വിട്ടേക്കാം.
1: ഇത്രയും പൈസയോ?
0: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീ ആ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
0: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
1: ഹായ്.
3: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ FM-ൽ 9:40.
5: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
4: വാട്സ്ആപ്പ് നമ്പർ 9400024440.
5: 9400024440.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
6: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

ഇന്ന് 5 മണിക്ക് കെ പി സിന്ധുവും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ട് കേൾക്കാം. 7:35 വനിതാവേദി, തുടർന്ന് 8 മണിക്ക് ദിൽ സെ ദിൽ തക്. രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം.

0: द्वारा जनहित में जारी।
1: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
3: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

ഇന്ന് രാത്രി 10:30 ഐ സി സി വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ ലണ്ടനിലെ ഓവൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന രണ്ടാം സെമി

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം രാജാ ഹിന്ദുസ്ഥാനി എന്ന ചിത്രത്തിനു വേണ്ടി സുരേഷ് വാദ്കർ, ബേല എന്നിവർ പാടിയത്.

ഇതോടെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ബ്രഹ്മാനന്ദൻ പാടിയത്, രചന മലയത്ത് അപ്പുണ്ണി, സംഗീതം കെ രാഘവൻ.

ലളിതഗാനം ഇനി രാത്രി 11 മണിക്ക് കേൾക്കാം. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ സുഹൃത്തമായി നിന്നിരുന്നു.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
2: കയർ വ്യവസായത്തിന്റെ സുഗമമായ നടത്തിപ്പിനും വളർച്ചയ്ക്കുമായി കേന്ദ്ര സർക്കാർ ചെറുകിട വ്യവസായ മന്ത്രാലയത്തിനു കീഴിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് കയർ ഉദ്യമി യോജന. ഇതൊരു വായ്പാധിഷ്ഠിത സബ്സിഡി പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്കും മറ്റ് ദുർബല വിഭാഗത്തിൽപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ നടത്തിപ്പ് ചുമതല കയർ ബോർഡിനാണ്. സംസ്ഥാന അടിസ്ഥാനത്തിലാവട്ടെ, കയർ ബോർഡിൻ്റെ പ്രാദേശിക ഓഫീസുകൾ, കയർ പ്രോജക്റ്റ് ഓഫീസുകൾ, ബാങ്കുകൾ എന്നിവയാണ് പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത്. കയറിൻ്റെയും അനുബന്ധ വസ്തുക്കളുടെയും ഉത്പാദന സംസ്കരണ ഘട്ടങ്ങൾ ആധുനികവൽക്കരിക്കുന്നതുവഴി ഈ മേഖലയാകെ ആധുനികവൽക്കരിക്കുക, ചകിരിച്ചോറിൻ്റെ ഉപയോഗത്തിലൂടെ വരുമാനമുണ്ടാക്കുക, ചകിരിനാർ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുക, പാഴ്വസ്തുക്കളിൽ നിന്ന് ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങൾ ഉരുത്തിരിച്ചെടുക്കുക എന്നിവയാണ് ഈ പദ്ധതിയിൽ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതുവഴി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ സ്കീമുകളുടെ ചെലവ് പരമാവധി 10 ലക്ഷം രൂപ വരെ കോമ്പസിറ്റ് വായ്പയായി ആണ് ധനകാര്യ സ്ഥാപനങ്ങൾ നൽകേണ്ടത്. ഗുണഭോക്താവിൻ്റെ വിഹിതം 5%, 55% ബാങ്ക് വായ്പ, 40% സർക്കാർ സബ്സിഡി എന്നിങ്ങനെയാണ് നൽകുന്നത്. 18 വയസ്സിന് മുകളിൽ പ്രായമായ വ്യക്തികൾ, കമ്പനികൾ, സ്വയം സഹായ സംഘങ്ങൾ, സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, കയർ സഹകരണ യൂണിറ്റുകൾ, സംഘടിത ബാധ്യതയുള്ള ഗ്രൂപ്പുകൾ, ചാരിറ്റബിൾ സംഘടനകൾ എന്നിവയ്ക്കെല്ലാം ഈ പദ്ധതിയിൽ ചേരാം. വ്യക്തികളുടെ വരുമാനം ധനസഹായം ലഭിക്കുന്നതിന് തടസ്സമല്ല. ചകിരിനാര്, ചകിരി നൂൽ എന്നിവ പോലെയുള്ള കയർ ഉൽപ്പന്നങ്ങൾക്ക് മാത്രം

0: മാത്രമേ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അപേക്ഷയോടൊപ്പം ഇനി പറയുന്ന രേഖകൾ സമർപ്പിക്കണം. യൂണിറ്റ് ആരംഭിക്കുന്ന സ്ഥലത്തിൻ്റെ രേഖകൾ, കയർ വ്യവസായത്തിലുള്ള പരിചയ സർട്ടിഫിക്കറ്റ്, കയർ ബോർഡിൽ നിന്ന് ലഭിച്ച പരിശീലന സർട്ടിഫിക്കറ്റ്, വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഉപകരണങ്ങളുടെ പ്രൊഫോമ ഇൻവോയ്സ്, ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന MSME EM പാർട്ട് 2 എക്നോളജ്മെൻറ്റ്, ചാർട്ടേഡ് എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്ത വർക്ക് ഷെഡിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും, ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ റിപ്പോർട്ട്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ്. കയർ ഉദ്യമി യോജനയെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങളാണ് ഈ പരിപാടിയിലൂടെ പ്രക്ഷേപണം ചെയ്തത്. രചന മാധ്യമപ്രവർത്തകനായ അനിരു അശോകൻ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം, എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: be justified under any circumstances and called for united global action to eliminate the menace. Addressing the UN General Assembly during the adoption of the 9th review of the United Nations Global Counter-Terrorism Strategy, India's permanent representative to the UN, Ambassador Harish Parvathaneni, said, "A terrorist is a terrorist," and emphasized that the counter-terrorism efforts should not be weakened by false equivalences or politicized narratives.
1: India has been a victim of cross-border terrorism for decades. Our people have paid a terrible price, and this experience has shaped India's zero-tolerance approach. Irrespective of any grievance, political cause, or strategic calculation, terrorism in all its forms and manifestations must be condemned unequivocally. India has worked to strengthen the global focus on terror financing. We have supported capacity building, South-South cooperation, and strengthening of multilateral frameworks. India believes that counter-terrorism should not be hollowed out by false equivalences or politicized narratives.
0: Governor of Bihar, Lieutenant General retired Sayyed Atta Hasnain, and Minister of State for External Affairs Pavitra Margarita will visit Iran tomorrow to attend the funeral ceremony of the late Supreme Leader of Iran, Grand Ayatollah Sayyed Ali Khamenei. The southwest monsoon today has further advanced into entire Delhi, some more parts of Gujarat, remaining parts of Uttar Pradesh, most parts of Madhya Pradesh, Haryana, Punjab, and some parts of Rajasthan. And that is the end of this news bulletin.
2: ആകാശവാണി കോഴിക്കോട്. കണ്ണൂർ ജില്ലാ വൃത്താന്തം.
3: ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ജില്ലയിൽ ആരംഭിച്ചു. എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് ആരംഭിച്ചത്. കണ്ണൂർ ജില്ലയിലാകെ 4100 എന്യൂമറേറ്റർമാരാണുള്ളത്. ജില്ലയെ താലൂക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലങ്ങളിൽ 16 ചാർജുകളായി തിരിച്ചാണ് എന്യൂമറേറ്റർമാരെ വിന്യസിച്ചിട്ടുള്ളത്. തലശ്ശേരി താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ എന്യൂമറേറ്റർമാരുള്ളത്, 818. ഇതിനു പുറമെ ജില്ലയിൽ 670 സൂപ്പർവൈസർമാരുമുണ്ട്. ആദ്യത്തെ 3 ദിവസം എന്യൂമറേറ്റർമാരുടെ കൂടെ സൂപ്പർവൈസർമാരും ഫീൽഡിലുണ്ടാകും. സെൽഫ് എന്യൂമറേഷൻ മുഖേന വിവരം നൽകിയവർക്ക് ലഭിച്ച H-ൽ തുടങ്ങുന്ന 11 SEID നമ്പർ എന്യൂമറേറ്റർമാർക്ക് നൽകിയാൽ വീണ്ടും വിവരശേഖരണം നടത്തേണ്ടതില്ല. സെൽഫ് എന്യൂമറേഷൻ മുഖേന നൽകിയ വിവരങ്ങളിൽ തിരുത്തുണ്ടെങ്കിൽ അത് എന്യൂമറേറ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തി തിരുത്താനും സാധിക്കും. വീടുകളിലെത്തുന്ന എന്യൂമറേറ്ററുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകി സെൻസസ് പ്രവർത്തനങ്ങളുമായി എല്ലാവരും പൂർണ്ണമായി സഹകരിക്കണമെന്ന് ജില്ലയുടെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് അറിയിച്ചു. സെൻസസിന്റെ 2nd ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് ആരംഭിക്കുക. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം വൈദ്യുതി പരിസ്ഥിതി പാർലമെന്ററി കാര്യമന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. ജില്ലയിൽ 1573 ബൂത്തുകൾ തുള്ളിമരുന്ന് നൽകുന്നതിനായി സജ്ജീകരിച്ചിരുന്നു. റെയിൽവേയുമായി ബന്ധപ്പെട്ട നിസ്സാര കാര്യങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ റെയിൽവേ പാലക്കാട് ഡിവിഷൻ ഓഫീസുമായി ബന്ധപ്പെടേണ്ട അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്ന് കെ സുധാകരൻ MP ആവശ്യപ്പെട്ടു. കണ്ണൂർ കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഡിസ്ട്രിക്ട് ലെവൽ കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ദിശയുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു MP. റെയിൽവേ പാളത്തിനരികിൽ താമസിക്കുന്നവർക്ക് നിർമ്മാണ പ്രവൃത്തി നടത്തണമെങ്കിൽ റെയിൽവേയുടെ എതിർപ്പില്ലാ രേഖ വേണം. എന്നാൽ പലപ്പോഴും ഇത് ലഭിക്കാൻ വൈകുന്ന അവസ്ഥയുണ്ട്. ഇക്കാര്യത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥർ തന്നെ പരിഹാരം കാണണമെന്ന് MP ആവശ്യപ്പെട്ടു. റെയിൽവേയുടെ ഒരു എക്സ്റ്റൻഷൻ ഓഫീസ് എന്ന രീതിയിൽ താൽക്കാലിക സംവിധാനം കണ്ണൂരിൽ സാധ്യമാകുമോ എന്നത് പരിശോധിക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ADM PN പുരുഷോത്തമൻ റെയിൽവേ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. കൊളച്ചേരി ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി ഉന്നതിയിൽ കുടിവെള്ള പദ്ധതിക്കായി സ്ഥലം കണ്ടെത്തിയെങ്കിലും വില തീരുമാനമാകാത്ത പശ്ചാത്തലത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എന്നിവർ ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിക്കാൻ ദിശായോഗത്തിൽ തീരുമാനമായി. മുദ്രാ ലോൺ അപേക്ഷകൾ അംഗീകരിക്കുന്നതിൽ കാലതാമസം വരുന്ന കാര്യവും യോഗത്തിൽ ചർച്ചയായി. 25 ലക്ഷം വരെയുള്ള ലോണുകൾ 15 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണമെന്ന് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ദിശായോഗത്തിൽ അറിയിച്ചു. കാലവർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റോഡരികിലെ മരങ്ങളുടെ ബലക്ഷമത പരിശോധിക്കാൻ ഫീൽഡ് പരിശോധന നടത്തി ബലക്ഷയം നേരിടുന്നവ മുറിച്ചു മാറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് ജില്ലാ വികസന സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടു. കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി പൊളിച്ച റോഡുകൾ ഉടൻ പൂർവ്വസ്ഥിതിയിലാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ജില്ലാ കലക്ടർ പി വിഷ്ണുരാജിന്റെ അധ്യക്ഷതയിലായിരുന്നു

0: ജില്ലാ വികസന സമിതി യോഗം. എംഎൽഎമാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് വേഗത്തിലാക്കാൻ നടപടികൾ സ്വീകരിക്കണം. കാലവർഷക്കെടുതികൾ കാരണം വൈദ്യുതി വിതരണത്തിലുണ്ടാവുന്ന തടസ്സങ്ങൾ നീക്കി വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. പാപ്പിനിശ്ശേരി താഴേച്ചൊവ്വ ദേശീയപാതയിലെ റോഡ് ടാറിംഗ് യാത്രാ വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ രാത്രി സമയത്ത് ക്രമീകരിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ പൊതുജനങ്ങളെ മുൻകൂട്ടി അറിയിക്കണമെന്നും ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു. പാപ്പിനിശ്ശേരി താഴേച്ചൊവ്വ ദേശീയപാത ബൈപ്പാസിലെ ജേർണലിസ്റ്റ് കോളനി മുതൽ കീഴ്ത്തള്ളി വരെയുള്ള 4 കിലോമീറ്റർ ഭാഗത്ത് ഇരുവശങ്ങളിലും സർവീസ് റോഡ് നിർമ്മിക്കാൻ നടപടി വേണമെന്ന് അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എംഎൽഎ യോഗത്തിൽ ആവശ്യപ്പെട്ടു. മലമ്പനി വിരുദ്ധ മാസാചരണത്തിന്റെ ഭാഗമായി ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ദേശീയ ആരോഗ്യ ദൌത്യം കണ്ണൂരിന്റെയും ആഭിമുഖ്യത്തിൽ തലായി ഹാർബറിൽ ജില്ലാതല ബോധവൽക്കരണ പരിപാടി നടത്തി. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ആരോഗ്യ ദൌത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അബൂബക്കർ ദിനാചരണ സന്ദേശം നൽകി. മലമ്പനി ഉൾപ്പെടെ കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുമായി സംഘടിപ്പിച്ച പരിപാടിയിൽ രോഗപ്രതിരോധ മാർഗങ്ങൾ, കൊതുകുകളുടെ ഉറവിട നശീകരണം, വ്യക്തി പരിസര ശുചിത്വം, കൊതുക് വലയുടെ ഉപയോഗം എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണവും നടത്തി.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ഇന്ന് വൈകുന്നേരം 6:40 രാത്രി 8:40 9:30 ചലച്ചിത്രഗാനങ്ങൾ, 6:50 വയലും വീടും, 7:20 കമ്പോള വിലനിലവാരവും കാലാവസ്ഥാ അറിയിപ്പുകളും, 7:35 വനിതാവേദി, 8 മണിക്ക് ദിൽ സേ ദിൽ തക്, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, രാത്രി 10:30 മുതൽ ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ ലണ്ടനിലെ ഓവൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന 2 സെമിഫൈനൽ മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. നാളത്തെ പ്രധാന പരിപാടികൾ: രാവിലെ 6 മണിക്ക് വചനാമൃതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഇബ്രാഹിം തിക്കോടി. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലിയിൽ ബോധേശ്വരന്റെ കവിത കേരളഗാനം, ആലപിക്കുന്നത് കെ ഗിരിജാ വർമ്മ. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം, നഗരമേ നന്ദി. തുടർന്ന് ആരോഗ്യം അമൂല്യത്തിൽ ഡോക്ടർ രമ്യ ടിആർ പങ്കെടുക്കുന്നു. പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ, 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, പട്ടുനൂൽ പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ, 7:45 ഗാന്ധിമാർഗം, 7:50 രാഗപരാഗം, 7:55 ഇളയനില, 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ, 9 മണിക്ക് സുവർണ മലരുകൾ, 9:30 ഇശൽമാല, 10 മണിക്ക് സ്പോൺസേഡ് പരിപാടി NHM റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡുവറ്റ്സ്, 1 മണിക്ക് ഗാനോത്സവം, 2:15 തുടർനാടകം, 2:30 ഗസൽ. വൈകുന്നേരം 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം, 5 മണിക്ക് AVA കോയയും സംഘവും അവതരിപ്പിക്കുന്ന ദഫ് മുട്ട്, 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ, 6 മണിക്കും രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം, 6:15 അറിയിപ്പുകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും പരിപാടിയിൽ വനമഹോത്സവം, ജി സജിനി നടത്തുന്ന പ്രഭാഷണം, 7:20 കമ്പോള വിലനിലവാരവും കാലാവസ്ഥാ അറിയിപ്പുകളും, 7:35 യുവവാണി, രാത്രി 8 മണിക്കും 8:40 ചലച്ചിത്രഗാനങ്ങൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സാഹിത്യരംഗത്തിൽ ആകാശവാണിയുടെ 90 വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ലെഗസി 2026

മിനി ലിറ്ററേച്ചർ ഫെസ്റ്റിൽ കവിതയുടെ കാൽപ്പാടുകൾ എന്ന വിഷയത്തെക്കുറിച്ച് കെ വി സജയ് ചെയ്ത പ്രഭാഷണം. രാത്രി 10 മണിക്ക് ടി എച്ച് സുബ്രഹ്മണ്യന്റെ വയലിൻ കച്ചേരി. മൃദംഗം ട്രിവാൻഡ്രം വി സുരേന്ദ്രൻ, ഘടം കണ്ണൻ തൃപ്പൂണിത്തുറ. രാത്രി 11 മണിക്ക് ലളിതഗാനം കേൾക്കാം. ഇതോടെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ സമാപിച്ചു.

0: ദേശേഭ്യഃ ഭാഗേഭ്യഃ തീർത്ഥയാത്രിണഃ പവിത്രയാത്രയാം ഭാഗഗ്രഹണായ ജമ്മുനഗരം ആഗച്ഛന്തഃ സന്തി. കേന്ദ്രീയ ഗ്രാമീണ വികാസ കൃഷി കൃഷക കല്യാണ മന്ത്രി ശിവരാജ സിംഗ് ചൗഹാനഃ അവദത് യത് വികസിത ഭാരത റോജ്ഗാർ ഇത്യസ്യ തഥാ ആജീവിക മിഷൻ ഇത്യസ്യ പ്രത്യാഭൂതിഃ വി ബി ജി രാംജി അധിനിയമഃ വിംശതിഃ പഞ്ചവിംശതിഃ ആജീവിക സുനിശ്ചിതതായാഃ ഗ്രാമീണാജീവികായാഃ സുദൃഢീകരണസ്യ തഥാ ച ദേശസ്യ ഗ്രാമാണാം വികാസസ്യ ഗതിം വർദ്ധയിതും പ്രമുഖം പദക്ഷേപഃ അസ്തി. അദ്യ നൈരുത്യ പ്രാവൃട്കാല സമ്പൂർണേ ദില്ലീനഗരെ ഗുജറാത്തസ്യ കേഷുചിത് ഭാഗേഷു ഉത്തരപ്രദേശസ്യ ശേഷഭാഗേഷു മധ്യപ്രദേശസ്യ അധികാംശ ഭാഗേഷു ഹരിയാണ പഞ്ചാബ് പ്രദേശയോ രാജസ്ഥാനസ്യ കേഷുചിത് ഭാഗേഷു ച അഗ്രേ പ്രവർദ്ധിതഃ. രാഷ്ട്രീയ രാജധാന്യാം നിമ്നവൃഷ്ട്യാ ഉഷ്ണ ആർദ്രസ്ഥിത്യാം ന്യൂനതാ ആഗതാ. ഫിഫ വിശ്വകപ്പ് ക്രീഡായാം അമേരിക്കദേശ ദ്വ്യധികദ്വിസഹസ്രതമവർഷാനന്തരം പ്രഥമവാരം നോക്കൌട്ട് ചരണെ വിജയം പഞ്ജീകൃതവാൻ. ബോസ്നിയ ഹർജെഗോവിനദേശൗ ദ്വേശൂന്യേന പരാജിതവാൻ. ബെൽജിയം ദേശ അപി സെനെഗൽ ദേശസ്യ ഉപരി അതിരിക്ത സമയസ്യ വിജയേന റൗണ്ട് ഓഫ് 16 ഇത്യസ്മിൻ പ്രവിഷ്ടവാൻ. ഇതി വാർത്താഹ.
1: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: Less premium, more bonus, most suitable for your loved ones. RPL Life, nothing better than this.
3: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഊർജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും കരാറുകളിൽ ഒപ്പുവച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയത്തിൽ ഏറ്റവും കൃത്യമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യ ഭേരി പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ബോധവൽക്കരണ ശില്പശാല മന്ത്രി റോജി എം ജോൺ നാളെ ഉദ്ഘാടനം ചെയ്യും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിനും ഓസ്ട്രിയയും ഇന്ന് ഇറങ്ങും. വാർത്തകൾ വിശദമായി. ഊർജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായ്ച്ചി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ഒരു റിപ്പോർട്ട്.
5: ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെയും ഇന്ത്യ ജപ്പാൻ പ്രധാനമന്ത്രിമാർ അഭിസംബോധന ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ വിജയത്തിന് നിരവധി മികച്ച ഉദാഹരണങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജപ്പാന്റെ വൈദഗ്ധ്യവും നിക്ഷേപവും ഇന്ത്യയുടെ വേഗതയും വ്യാപ്തിയും ഒത്തുചേരുമ്പോൾ ലോകത്തിന് മുഴുവൻ നേട്ടമുണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഊർജ്ജ മേഖലയുടെ സുരക്ഷയ്ക്കും വികസനത്തിനും G7 ഉച്ചകോടിയിൽ അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ പവർ ഏഷ്യ സംരംഭത്തിലൂടെ സാധിക്കുമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായ്ച്ചി പറഞ്ഞു. ഹരിയാനയിലെ ഖാർഘോഡയിൽ മാരുതി സുസുക്കിയുടെ നാലാമത്തെ വാഹന നിർമ്മാണ കേന്ദ്രം ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഈ പഠനം കേന്ദ്രതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ESA നിർണയം സംബന്ധിച്ച് സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വിഷയത്തിൽ സംസ്ഥാനം സമർപ്പിച്ച കണക്കുകൾ കൃത്യമാണെന്ന് യോഗം വിലയിരുത്തി. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം നാളെ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ആസ്പിരേഷൻ ജില്ലാ പദ്ധതിക്ക് കീഴിലാണ് സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന സംബന്ധിച്ച് പുറത്തുവന്ന പ്രഖ്യാപനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ അദാനി പോർട്സിനെ അറിയിച്ചു. സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ കൺസെഷൻ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത്. കരാറിലെ വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും കർശനമായി പരിശോധിച്ച ശേഷം ഓഹരി വിൽപ്പന വിഷയത്തിൽ തുടർ നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പകർച്ചപ്പനിയെ പ്രതിരോധിക്കും.

0: ആരോഗ്യഭേരി സമഗ്ര കർമ്മ പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി ഈ മാസം മുതൽ സെപ്റ്റംബർ വരെ തീവ്രഘട്ടമായി കണക്കാക്കി പ്രത്യേക ബോധവൽക്കരണം നടപ്പാക്കും. ശില്പശാലയുടെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ നാളെ നിർവഹിക്കും. ഒരു വർഷം നീളുന്ന പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും പങ്കാളിത്തം ഉറപ്പാക്കി നടപ്പിലാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. പാലക്കാട് ചിറ്റൂർപ്പുഴ പദ്ധതി പ്രദേശത്ത് ഒന്നാം വിളയ്ക്ക് പറമ്പിക്കുളം ആളിയാർ കുടിശ്ശിക ജലം നേടിയെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് കത്ത് നൽകും. പാലക്കാട് ജില്ലാ കളക്ടർ കെ സുധീരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
1: ജില്ലയിൽ മഴ തീരെ ഇല്ലാത്ത സാഹചര്യത്തിൽ ആളിയാറിൽ നിന്നുള്ള ജലലഭ്യത ഉറപ്പാക്കിയാൽ മാത്രമേ ചിറ്റൂർ മേഖലയിൽ കൃഷിയിറക്കാൻ കഴിയൂ. 16,500 ഹെക്ടർ സ്ഥലത്തെ നെൽകൃഷിയാണ് മഴ ലഭിക്കാത്തതിനാൽ പ്രതിസന്ധി നേരിടുന്നത്. കുടിശ്ശിക ജലം ലഭിച്ചാൽ ഒന്നാം വിള ഇറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശത്തെ കർഷകർ. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ മുഖേന കത്ത് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്.
0: തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ ട്രാക്കിലേക്ക് വീണ പൈലിംഗ് യന്ത്രം മാറ്റുവാനുള്ള ശ്രമം അവസാനഘട്ടത്തിൽ. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന് മുകളിലേക്കാണ് പൈലിംഗ് യന്ത്രം മറിഞ്ഞത്. ആളപായമില്ല. സംഭവത്തെ തുടർന്ന് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചു. അതേസമയം ട്രെയിൻ സർവീസുകൾക്ക് തടസ്സമില്ലെന്ന് റെയിൽവേ അറിയിച്ചു. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിലെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സിബിഐക്ക് അനുമതി നൽകിയതായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. INDUC സംസ്ഥാന പ്രസിഡന്റും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനുമായ ആർ ചന്ദ്രശേഖരൻ, മുൻ മാനേജിംഗ് ഡയറക്ടർ കെ രതീഷ് എന്നിവർ കേസിൽ വിചാരണ നേരിടേണ്ടി വരും. ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഹർജി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വകുപ്പുതല ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. ഓണക്കാലത്തെ കൃത്രിമ വിലക്കയറ്റം തടയാൻ ദിവസേന വിപണി നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവശ്യ സാധനങ്ങളുടെ വിലയിൽ അസ്വാഭാവിക വർധന കണ്ടെത്തിയാൽ ഇടപെടുന്നതിന് റവന്യൂ പോലീസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധന ശക്തമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂരും കാസർഗോഡും നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട്ടിലെ KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ടു. സാധാരണക്കാരന്റെ യാത്രാ ആവശ്യങ്ങൾക്കപ്പുറം വിനോദസഞ്ചാര രംഗത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നതിന്റെ തെളിവാണ് ഇത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: മിതമായ നിരക്കിൽ മികച്ച സൗകര്യങ്ങൾ കൂടി എല്ലാവർക്കും കൂടി വിനോദസഞ്ചാര യാത്രകൾ സാധ്യമാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് KSRTC ബഡ്ജറ്റ് സെൽ തുടങ്ങിയത്. വ്യത്യസ്തങ്ങളായ പാക്കേജുകൾ, തീർത്ഥാടന ടൂറിസം, ഇന്റർസ്റ്റേറ്റ് പാക്കേജുകൾ എന്നിങ്ങനെ ടൂറിസത്തിന്റെ സമസ്ത മേഖലകളിലും ഇന്ന് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെൽ മുൻപന്തിയിൽ നിൽക്കുന്നു. മനോഹരമായ വയനാട്ടിലെ മലയോര മേഖലയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ KSRTC ബഡ്ജറ്റ് ടൂറിസം നൽകിയ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. പദ്ധതിയുടെ ഭാഗമായി മാനന്തവാടി ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച ന്യൂ ലിവറി മോഡൽ ബസിന്റെ സർവീസ് ഉദ്ഘാടനം ഉഷാ വിജയൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു.
0: ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിൻ ഓസ്ട്രിയയുമായി ഏറ്റുമുട്ടും. ഇന്ന് രാത്രി 12:30 മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സ്പെയിൻ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. 28 വർഷത്തിനുശേഷം ആദ്യമായി ലോകകപ്പിന് യോഗ്യത നേടിയ ഓസ്ട്രിയ ചരിത്ര നേട്ടമാണ് ലക്ഷ്യമിടുന്നത്. നാളെ രാവിലെ 4:30 മത്സരത്തിൽ പോർച്ചുഗൽ ക്രൊയേഷ്യയെ നേരിടും. സുസ്ഥിര ജൈവ ഇന്ധന ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും തോട്ടവിള ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിനും ലക്ഷ്യമിട്ട് CSIR NIST തിരുവനന്തപുരവും ഹൈദരാബാദ് ആസ്ഥാനമായുള്ള 3 കസിൻ ലാബ്

0: ധാരണാപത്രം ഒപ്പുവെച്ചു. പഴങ്ങളുടെ പൾപ്പിൽ നിന്നും ജ്യൂസുകളിൽ നിന്നും എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്കാണ് ഇരു സ്ഥാപനങ്ങളും കൈകോർക്കുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ ലഭ്യമാകുന്ന വിവിധ സീസണൽ പഴങ്ങളിൽ നിന്ന് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ സാങ്കേതികവും വാണിജ്യപരവുമായ സാധ്യതകൾ വിലയിരുത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സാഹിത്യകാരൻ ഒ.വി. വിജയന്റെ 96-ാമത് ജന്മവാർഷിക ദിനം പാലക്കാട് തസ്രാക്കിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തസ്രാക്ക് ഒരു ചിത്രകലാകാവ്യം എന്ന ആഘോഷ പരിപാടി ജില്ലാ കളക്ടർ സുധീർ കെ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 579 പോയിന്റ് ഉയർന്ന് 77,502-ലും നിഫ്റ്റി 170 പോയിന്റ് നേട്ടത്തിൽ 24,176-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ ഇന്ന് രാവിലെ വർധനവുണ്ടായെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1,680 രൂപ കൂടി 1,06,000 രൂപയായിരുന്നു ഇന്നത്തെ സ്വർണ്ണവില. എന്നാൽ 10 മണിയോടെ പവന് 560 രൂപ താഴ്ന്ന് 1,05,440 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 13,180 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും കരാറുകളിൽ ഒപ്പുവെച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയത്തിൽ ഏറ്റവും കൃത്യമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യ ഭേരി പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ബോധവൽക്കരണ ശില്പശാല മന്ത്രി റോജി M. ജോൺ നാളെ ഉദ്ഘാടനം ചെയ്യും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിനും ഓസ്ട്രിയയും ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം തുമ്പോളി കടപ്പുറം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ONV കുറുപ്പ്, സലിൽ ചൗധരി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. മാനസികമായും ശാരീരികമായുമുള്ള പോസിറ്റീവ് അവസ്ഥയാണ് ഉത്സാഹം. ഉത്സാഹം നമ്മുടെ കാര്യശേഷിയെ പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. തീക്ഷ്ണതയോടും ഉത്സാഹത്തോടും കൂടി ഓരോ ദിവസത്തെയും സ്വാഗതം ചെയ്യുക. നാം പുരോഗതി നേടുന്നതിന് ഇന്നലെ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ തന്നെ കുറെ കൂടി മെച്ചമായ രീതിയിൽ ഇന്ന് ചെയ്യാൻ ശ്രമിക്കാം. ആരോഗ്യത്തിന്റെയും ഊർജത്തിന്റെയും സഹനശക്തിയുടെയും ശക്തമായ നിക്ഷേപങ്ങൾ നിങ്ങളിൽ മുൻകൂട്ടി കരുതി വച്ചിട്ടുണ്ടെന്ന് കരുതുക. നിങ്ങളുടെ വിശ്വാസം യാഥാർത്ഥ്യമായി തീരും. ഈ ഒരു ചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി എങ്ങനെ വിജയകരമായി ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെ പോലെ ഒരു ചോദ്യം ചോദിക്കാം. ചോദ്യം ഇതാണ്, കൽപ്പക എന്നത് ഏത് വിളയുടെ ഇനമാണ്? ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. നമ്മുടെ നാട്ടിൽ പല വിദേശ ഫലങ്ങളും വിളയുന്നുണ്ട്. എന്നാൽ പരക്കെ കൃഷി ചെയ്ത് വിളവെടുക്കുന്ന ഒരു വിദേശ ഫലമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. കള്ളിമുൾ ചെടിയുടെ വർഗത്തിൽപ്പെടുന്ന ഈ ചെടി കാണാനും കൗതുകമല്ലേ. അതിന്റെ പൂക്കൾ നിശാഗന്ധി പൂക്കളോട് സാമ്യമുള്ളതും ഭംഗിയും മണവുമുള്ളതാണ്. പഴം കാണാൻ എത്ര കൗതുകരമാണല്ലേ. നാലഞ്ചിതളുകളാൽ സുരക്ഷിതമായ കവചം സൃഷ്ടിച്ച് അതിനകത്ത് അപൂർവമായ രുചിയോടെ ഇരിക്കുന്ന ഒരു ഫലം. അത് കഴിക്കാനും നല്ല രുചികരമാണ്, ശരിയല്ലേ? ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്കും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇത്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി എങ്ങനെ വിജയകരമായി ചെയ്യാം എന്ന് പറഞ്ഞു തരികയാണ് മിത്രാനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റായ ശ്രീമതി മഞ്ജു തോമസ്. ശ്രീമതി മഞ്ജു തോമസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: മഞ്ജു മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു
1: മേഡം. ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു എക്സോട്ടിക് ഫ്രൂട്ട് ആണ്, പക്ഷെ ഇപ്പം ആൾക്കാരെല്ലാം സുപരിചിതം ആയി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫലത്തിനെ കുറിച്ചൊന്ന് പറയാം.

0: എവിടുന്നാണ് ഇത് വന്നത്? ഇതിന്റെ ഒരു ഒറിജിൻ എവിടാണ്?
1: സമീപകാലത്തായിട്ട് കേരളത്തിൽ പ്രചാരമേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫലവർഗ വിളയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു എക്സോട്ടിക് ഫ്രൂട്ടാണ്, ഇതൊരു വിദേശി ഇനം ഫലവർഗമാണ്. സെൻട്രൽ അമേരിക്ക അതുപോലെ സൗത്ത് അമേരിക്ക തുടങ്ങിയ പ്രദേശങ്ങളാണ് ഇതിന്റെ ജന്മനാടായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇത് നമ്മുടെ കേരളത്തിലെ മാർക്കറ്റിൽ ഇന്ന് നല്ല ഡിമാൻഡുള്ള ഒരു ഫലവർഗമാണ്. കർഷകർക്ക് നല്ല വരുമാനം ലഭിക്കുന്ന ഒരു വിളയാണ്. നമ്മുടെ കാലാവസ്ഥയിൽ തെറ്റില്ലാതെ കർഷകർക്ക് കൃഷി ചെയ്യാനും പറ്റുന്ന ഒരു വിളയായിട്ടാണ് കണ്ടിട്ടുള്ളത്.
0: ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ സംബന്ധിച്ച് പറയാറുണ്ട് ഇതൊരു നല്ല പോഷക സമ്പന്നമായ ഒരു ഫ്രൂട്ടാണ്, എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന്.
1: ഡ്രാഗൺ ഫ്രൂട്ടിനെ സംബന്ധിച്ച് പറയുമ്പോഴ് കാഴ്ചയിലും അതുപോലെ രുചിയിലും ഗുണത്തിലും പോഷക സമ്പുഷ്ടതയിലുമൊക്കെ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു ഫലവർഗ വിളയാണ്. ഇതിന്റെ ന്യൂട്രിയൻ കോമ്പോസിഷനെ കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് അന്നജമുണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്, അതുകൂടാതെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. പിന്നെ മിനറൽ ന്യൂട്രിയൻസിനെ സംബന്ധിച്ച് പറയുമ്പോൾ കാൽസ്യം, മഗ്നീഷ്യം, അയൺ തുടങ്ങിയ മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഊർജം അടങ്ങിയിട്ടുണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വളരെയധികം പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഫലവർഗ വിളയാണ്. പ്രമേഹ രോഗികൾക്കൊക്കെ താരതമ്യേന സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫലവർഗ വിളയാണ്. ഇതിനകത്ത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ്. അപ്പം വളരെ സേഫായിട്ട് പ്രമേഹ രോഗികൾക്കും മറ്റും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫലം തന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ട്.
0: മാഡം സൂചിപ്പിച്ച് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ നമുക്കിത് നല്ലപോലെ തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതിന് വേണ്ടിയുള്ള ഒരു കാലാവസ്ഥ, ഐഡിയൽ ക്ലൈമറ്റ് എന്ന് പറയുമ്പം അതെന്തുവാണ്?
1: ഈ ഡ്രാഗൺ ഫ്രൂട്ട് കാക്ടേസിയ എന്ന സസ്യ കുടുംബത്തിലെ അംഗമാണ്. അതായത് കള്ളിമുൾച്ചെടികളൊക്കെ ഉൾപ്പെടുന്ന ഒരു കള്ളിമുൾച്ചെടി പോലെയൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. കള്ളിമുൾച്ചെടികൾ ഉൾപ്പെടുന്ന കാക്ടേസി എന്ന സസ്യ കുടുംബത്തിലെ ഒരു അംഗമാണ്. ഇതിന് അനുയോജ്യമായ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു വരണ്ട ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ്. കേരളത്തിലെ കാലാവസ്ഥയെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കൊരു ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് ആണ്. നമ്മുടെ അന്തരീക്ഷത്തിൽ ഈർപ്പമുണ്ട്. അപ്പൊ ആ ഒരു അന്തരീക്ഷത്തിലെ ഒരു ഹ്യൂമിഡിറ്റി കാരണം ഡ്രാഗൺ ഫ്രൂട്ടിന് നമ്മളിവിടെ കൃഷി ചെയ്യുമ്പോൾ കുമിൾ രോഗങ്ങൾ ഇച്ചിരി കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. എങ്കിൽ പോലും അത് നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട് കഴിയും. തെറ്റില്ലാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ കാലാവസ്ഥയിൽ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറേയേറെ വർഷമായിട്ടുള്ള നമ്മുടെ അനുഭവം.
0: പിന്നെ കാക്ടസ് ഒരു ഹാർഡി പ്ലാന്റ് ആണല്ലേ നമ്മൾ പറയാറുള്ളത്. അപ്പം ചെറിയ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള കഴിവ് ഇങ്ങനത്തെ സസ്യങ്ങൾക്കുണ്ട്.
1: ഒരു ഹാർഡി പ്ലാന്റ് തന്നെയാണ്. എങ്കിൽ പോലും ന്യൂട്രിയൻ മാനേജ്മെന്റ് അതുപോലെ കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ അതൊക്കെ തന്നെ അത്യാവശ്യം ശാസ്ത്രീയമായിട്ട് തന്നെ ചെയ്തെങ്കിൽ മാത്രമേ ഇതൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ക്രോപ്പായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ.
0: അപ്പൊ ഒരു നല്ലൊരു പ്രോഫിറ്റബിൾ ക്രോപ്പായിട്ട് നമുക്കത് വിളവെടുക്കണമെങ്കിൽ ആദ്യം നമ്മൾക്ക് നടാൻ വേണ്ടി ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ഒരു സൂട്ടബിൾ അല്ലെങ്കിൽ അനുയോജ്യമായ സ്ഥലം ഏതായിരിക്കും ഇതിന് വേണ്ടി?
1: ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോംസ്റ്റഡ് ക്രോപ്പായിട്ടൊക്കെ കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല സൂര്യപ്രകാശ ലഭ്യതയുള്ള സ്ഥലങ്ങൾ വേണം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്കായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാൻ.
0: തണല് പാടില്ല.
1: നല്ല സൂര്യപ്രകാശ ലഭ്യത അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ നല്ല നീർവാർച്ചയുള്ള മണ്ണ്, വെൽ ഡ്രെയിൻഡ് സോയിൽ ആയിരിക്കണം.
0: വെള്ളം
1: യാതൊരു കാരണവശാലും കെട്ടി നിൽക്കരുത്. ഈ രണ്ട് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ നടീൽ വസ്തു തിരഞ്ഞെടുക്കുന്നതിലാണ്. ഇപ്പൊ ഡ്രാഗൺ ഫ്രൂട്ടിനെ സംബന്ധിച്ചിടത്തോളം നല്ല വിളവ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചെടികൾ വിളവെടുപ്പിന് ശേഷം അങ്ങനെയുള്ള ചെടികളിൽ നിന്നും ശേഖരിക്കുന്ന മൂത്ത തണ്ടുകളാണ് നമ്മൾ നടീൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം വിളവെടുപ്പിന് ശേഷം ഇങ്ങനെയുള്ള മൂത്ത തണ്ടുകൾ മുറിച്ചെടുത്ത് ഇത് നമുക്ക് പോളി ബാഗുകളിലോ മറ്റോ നട്ട് വേര് പിടിപ്പിച്ച് നമുക്ക് കൃഷിക്കായിട്ട് ഉപയോഗിക്കാം.
0: എത്ര നീളമുള്ള തണ്ട്?
1: തണ്ടുകൾ നമുക്ക് ഏകദേശം ഒരു 1 അടി 1.5 അടിയൊക്കെ നീളമുള്ള തണ്ടുകൾ ഉപയോഗിക്കാം. പക്ഷേ ഈ തണ്ടുകൾ പോളി ബാഗുകളിൽ നടുന്നതിന് മുമ്പ് ഒരു 3-4 ദിവസം തണലത്തിട്ട് ഒന്ന് വാടാനായിട്ട് അനുവദിച്ചതിന് ശേഷം വേണം ഇത് നടാനായിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ തണ്ടുകൾ നടുമ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു കമ്പോ മറ്റോ താങ്ങുകാലായിട്ട് വെച്ച് കെട്ടിക്കൊടുക്കണം. തണ്ട് വളരുന്നതിനനുസരിച്ച് ഈ താങ്ങുകാലിലോട്ട് ഇത് കെട്ടിക്കെട്ടി വെച്ചു കൊടുക്കണം. ഇങ്ങനെ നമ്മൾ പോളിബാഗുകളിൽ നട്ട തൈകൾ വേര് പിടിച്ച് ഏകദേശം 1.5-2 അടി പൊക്കമായി കഴിഞ്ഞാൽ ഇത് നമുക്ക് കൃഷിയിടങ്ങളിലേക്ക് മാറ്റി
0: നടാൻ സാധിക്കും. പോളിബാഗിൽ നമ്മൾ ആദ്യം ഒരു തൈ നട്ടിട്ട് വേരൊക്കെ പിടിച്ച് കഴിയുമ്പോൾ കൃഷി സ്ഥലത്തിലോട്ട് മാറ്റി.

0: അവിടെ നമ്മൾ എങ്ങനെ ഒരു ലാൻഡ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ സ്ഥലമൊക്കെ എങ്ങനെ റെഡിയാക്കുന്നത്?
1: ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുയോജ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്തിക്കഴിഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്കായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനൊരു താങ്ങുകാൽ ആവശ്യമാണ്. തിരഞ്ഞെടുത്ത സ്ഥലത്ത് ഒരു 3 മീറ്റർ ഇടയകലം നൽകി താങ്ങുകാലുകൾ കുഴിച്ചിടണം. ഇതിനായിട്ട് നമുക്ക് കോൺക്രീറ്റ് തൂണുകൾ അല്ലെങ്കിൽ കൽത്തൂണുകൾ ഉപയോഗിക്കാം. ഏകദേശം ഒരു 5.5-6 അടി പൊക്കമുള്ള കൽത്തൂണുകൾ അല്ലെങ്കിൽ കോൺക്രീറ്റ് തൂണുകൾ ഒരു 3 മീറ്റർ ഇടയകലം നൽകി നമ്മുടെ തിരഞ്ഞെടുത്ത കൃഷിസ്ഥലത്ത് നമ്മൾ കുഴിച്ചിടുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വേണം നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് തൈകൾ ട്രാൻസ്പ്ലാന്റ്
0: ചെയ്യാനായിട്ട് അനുയോജ്യം.
1: തൈകൾ ഒരു 2-3 വർഷം കൊണ്ട് തന്നെ ധാരാളം ബ്രാഞ്ചസ് ഉണ്ടാവും അല്ലെങ്കിൽ ശിഖരങ്ങൾ പൊട്ടും. അപ്പോഴത്തേക്ക് ഈ ചെടി വളരെ ഹെവി ആകും. നമ്മൾ സാധാരണ കമ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെല്ലാം കൂടെ മറിഞ്ഞു വീഴും, പിന്നെ ചിലപ്പോൾ ചെതുക്കിച്ച് പോകും മവയിലും മഴയും ഒക്കെ അടിച്ച്. അപ്പം കുറച്ച് ഡ്യൂറബിൾ ആയിട്ടുള്ള കൽത്തൂണുകൾ അല്ലെങ്കിൽ കോൺക്രീറ്റ് തൂണുകളാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കൽത്തൂണുകൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് തൈകൾ ഇളക്കി നടുന്നതിനായിട്ട് ഒരു തൂണിന് നമുക്കൊരു 4 തൈകൾ വരെ അതിൽ കയറ്റി വിടാം. അതിനു ചുറ്റും നടാനായിട്ട് പറ്റും. അപ്പൊ ഈ തൈകൾ നടുന്നതിനായിട്ട് ഒരു 60 സെന്റിമീറ്റർ അതായത് ഒരു 2 അടി നീളവും വീതിയും താഴ്ചയുമുള്ള കുഴികൾ എടുക്കുക. കുഴി തൂണിൽ നിന്ന് ഏകദേശം 1.5 അടി മാറ്റി നമുക്ക് കുഴികൾ എടുക്കാം. ഈ കുഴിയിൽ നമ്മൾ മേൽമണ്ണും ജൈവ വളങ്ങൾ അത് പ്രത്യേകിച്ച് കോഴിക്കാരം അതുപോലെ എല്ലുപൊടി തുടങ്ങിയ ജൈവ വളങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ച് നിറച്ചതിന് ശേഷം ഈ കുഴികളിലാണ് നമ്മൾ വേര് പിടിപ്പിച്ച തൈകൾ നടുന്നത്. ഈ തൈകൾ നട്ട് താങ്ങുകാലിനോട് ചേർത്ത് കെട്ടി വെച്ചു കൊടുക്കുക.
0: ഇതില് വളപ്രയോഗമൊക്കെ ഈ നമ്മൾ ജൈവവളം ആദ്യം ചെയ്തത് അത് തന്നെ ധാരാളമായിരിക്കും അടിവളമായിട്ടല്ലേ?
1: അടിവളം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ വളപ്രയോഗം വളരെ അത്യാവശ്യമാണ്. ജൈവ വളങ്ങൾ ചെയ്താൽ മതി. നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ജൈവ വളങ്ങൾ നല്ല സമൃദ്ധമായിട്ട് ചെയ്താൽ മറ്റ് രാസവളങ്ങളുടെ ആവശ്യമില്ല. വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ പോലും വർഷത്തിൽ 1-2 പ്രാവശ്യം എല്ലുപൊടിയും അതുപോലെ കോഴിക്കാരവും കൂടെ കൂട്ടി യോജിപ്പിച്ച് തടങ്ങൾ തുറന്നിട്ട് ആ തടങ്ങളിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് വിളവ് ലഭിക്കുന്നുണ്ട്. ഇതൊരു 5-5.5 അടി പൊക്കത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനെ തൂക്കിയിട്ട് വളർത്തണം. എങ്കിൽ മാത്രമേ ഈ തണ്ടിൽ ഈ ചെടികളിൽ പുഷ്പങ്ങൾ ഉണ്ടാകത്തുള്ളൂ, ഫ്ലവേഴ്സ് ഉണ്ടാകത്തുള്ളൂ, എങ്കിൽ മാത്രമേ ഫ്രൂട്ട് സെറ്റ് നടക്കത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ തൂക്കിയിടുന്നതിനായിട്ട് നമുക്ക് ഈ താങ്ങുകാലിൽ ഒന്നുകിൽ ടയറുകൾ അല്ലെങ്കിൽ കമ്പി വളയങ്ങൾ സജ്ജീകരിക്കണം. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടയറാണെങ്കിലും കമ്പി വളയങ്ങളാണെങ്കിലും നല്ല ബലത്തെ നിൽക്കുന്ന നല്ല വെയിറ്റ് താങ്ങുന്ന രീതിയിൽ വേണം നമ്മളത് സജ്ജീകരിക്കാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2-3 വർഷം കൊണ്ട് തന്നെ ഈ ചെടി നന്നായിട്ട് ശിഖരങ്ങൾ ഉണ്ടാവുകയും ഇതിന് നല്ല വെയിറ്റ് വരികയും ചെയ്യും. അപ്പൊ ആ വെയിറ്റ് താങ്ങുകാലും അതുപോലെ മുകളിൽ കൊടുക്കുന്ന വളയവും ഒക്കെ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ വേണം നമ്മളത് സജ്ജീകരിക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ മറിഞ്ഞു വീഴും, പിന്നീട് നമുക്കിത് ബുദ്ധിമുട്ടാകും. ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷത്തിൽ നമുക്ക് 5 പ്രാവശ്യം വരെ നമുക്ക് ഇതിന് ഫ്രൂട്ടിങ് ഉണ്ടാകും. ആ ഒരു ഫ്രൂട്ടിങ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയായ രീതിയിൽ ക്രോപ്പ് മാനേജ് ചെയ്യണം. അത് വളരെ അത്യാവശ്യമാണ്.
0: ഈ മാനേജ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു നല്ലപോലെ നോക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വല്ലതും ഉണ്ടോ?
1: അതിനകത്ത് പറയുമ്പോഴേ നമ്മൾ നേരത്തെ പറഞ്ഞു തൂക്കിയിട്ട് വളർത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിനകത്ത് ഫ്ലവറിംഗ് ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഫ്ലവേഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കർഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മഴക്കാലത്തൊക്കെ ഈ പൂക്കൾ ഉണ്ടായിട്ട് അത് 1-2 ദിവസം കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് മഞ്ഞളിച്ച് വാടി ഫ്രൂട്ട് സെറ്റിലോട്ട് പോകാതെ കാ പിടിക്കാതെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു പൂവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ല വലിപ്പമുള്ള പൂക്കളാണ്, നല്ല ഭംഗിയുള്ള പൂക്കളാണ്, നിശാഗന്ധിയുടെ മണമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ ക്യൂൻ ഓഫ് ദ നൈറ്റ് എന്നാണ് വിളിക്കുന്നത്, രാത്രിയുടെ രാജ്ഞി എന്നാണ് വിളിക്കുന്നത്. നല്ല മനോഹരമായ പൂക്കളാണ്. പക്ഷേ ഈ പൂക്കളിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു 2 ദിവസം, ഇത് രാത്രിയിലാണ് വിടരുന്നത്, 2 ദിവസം മാത്രമേ ഇത് വിടർന്ന് നിൽക്കത്തുള്ളൂ. ആ 2 ദിവസം മാത്രമേ ഇതിന് ആയുസ്സുള്ളൂ. 2 ദിവസത്തിനുള്ളിൽ ഇതിനകത്ത് പോളിനേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പൂക്കള് ക്രമേണ മഞ്ഞളിച്ചങ്ങ് നശിച്ചു പോകും. അപ്പം പോളിനേഷൻ നടന്നാൽ മാത്രമേ ഫ്രൂട്ട് സെറ്റിലേക്ക് പോകത്തുള്ളൂ. അപ്പം ഈ നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ഈ പൂ വിടർന്നു കഴിഞ്ഞാൽ ഇതിനകത്തെ പോളൻ ഗ്രെയിൻസ് മുഴുവനും തന്നെ ശക്തമായിട്ട് മഴ പെയ്യുമ്പോൾ ഇത് ഒലിച്ച് പോകും, അവിടെ പോളിനേഷൻ തടസ്സപ്പെടും. അതുകൊണ്ടാണ് നല്ല മഴയുള്ള സമയത്ത് വിടരുന്ന പൂക്കൾ ഫ്രൂട്ട് സെറ്റിലോട്ട് പോകാതെ ഇത് നശിച്ചു പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് കർഷകർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് ഫ്ലവർ ബെഡ് വരുമ്പോൾ ഈ നേർത്ത പോളിത്തീൻ കവർ വെച്ച് ഈ ഫ്ലവർ ബെഡ് മൂടിയിടുക. അതിനുശേഷം ഈ പൂക്കൾ തുറക്കുമ്പോൾ നമ്മൾ കുട്ടികൾ കളറിങ്ങിന് ഉപയോഗിക്കുന്ന ബ്രഷ് അല്ലെങ്കിൽ സ്ത്രീകൾ മേക്കപ്പിന് ഉപയോഗിക്കുന്ന ബ്രഷ്

0: ബ്രഷ് ഉപയോഗിച്ച് ഈ പോളൻ ഗ്രെയിൻസ് പൂമ്പൊടി കളക്ട് ചെയ്തിട്ട് അത് ചെടികളുടെ ഈ സ്റ്റിഗ്മയിൽ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോളിനേഷൻ ഉറപ്പാക്കാനായിട്ട് പറ്റും. ഈ മഴക്കാലത്ത് പ്രോപ്പറായിട്ട് ഫ്രൂട്ട് സെറ്റിംഗ് നടക്കുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാനായിട്ട് പറ്റും.
1: ഒരു പ്രാവശ്യം നമ്മുടെ ഈ ഫ്രൂട്ട്സ് വന്നു കഴിഞ്ഞാൽ അത് മെച്യൂർ ആവാൻ വേണ്ടി എത്ര സമയം ശരാശരി എടുക്കും?
0: നോർമലി ഒരു 30 ദിവസം കൊണ്ട് നമുക്ക് ഫ്രൂട്ട്സ് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും.
1: അപ്പൊ ഇതില് രോഗങ്ങളോ കീടങ്ങളോ ഇതൊക്കെ കാണാറുണ്ടോ?
0: ഡ്രാഗൺ ഫ്രൂട്ടിൽ വരുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഉണ്ടാകുന്ന ഒരു കാര്യം ഉറുമ്പിന്റെ ആക്രമണമാണ്. അപ്പൊ ഉറുമ്പിനെ നിയന്ത്രിക്കാനായിട്ട് ഇന്നിപ്പോഴ് നമുക്ക് വിപണിയിൽ പല ജൈവ രീതിയിലുള്ള ഉറുമ്പ് നാശിനികൾ കിട്ടുന്നുണ്ട്, സ്പ്രേകളും മറ്റും കിട്ടുന്നുണ്ട്, അത് ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ പെപ്പർമിന്റ് ഓയിൽ, അത് വേണമെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യാം. പെപ്പർമിന്റ് ഓയിലിനകത്ത് അല്പം ഡിഷ് വാഷ് ലിക്വിഡും ചേർത്ത് വെള്ളത്തിൽ ഡിഷ് വാഷിന്റെ ലിക്വിഡ് ഇത് നേർപ്പിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്ത് ഉറുമ്പല്ലാതെ തന്നെ ചില പ്രശ്നങ്ങൾ കാണാറുള്ളത് മുഞ്ഞകളുടെ ആക്രമണം ഉണ്ടാകാറുണ്ട്, അതുപോലെ മീലി മൂട്ടകൾ മീലി ബഗ്സിന്റെ ആക്രമണം ഉണ്ടാകാറുണ്ട്. അപ്പൊ മുഞ്ഞകളുടെയും മീലി ബഗ്സിന്റെ ഒക്കെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വേപ്പധിഷ്ഠിത ജൈവ കീടനാശിനികൾ അതല്ലെങ്കിൽ മരച്ചീനി അധിഷ്ഠിത ജൈവ കീടനാശിനികൾ നന്മ ശ്രേയ തുടങ്ങിയവയൊക്കെ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ അതിരാവിലെ സമയത്തോ വെയിൽ താഴ്ന്നു നിൽക്കുന്ന സമയങ്ങളിൽ ഈ കീടങ്ങൾ ഇരിക്കുന്ന ഭാഗങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്പ്രേ ചെയ്താൽ നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് ഇതിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റും. ഹ്യൂമിഡിറ്റി ഉള്ളത് കൊണ്ടാകണം. നമ്മുടെ കാലാവസ്ഥയിൽ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുമ്പോൾ പലപ്പോഴും കുമിൾ രോഗങ്ങൾ കാണാറുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ രോഗബാധയേറ്റ ഭാഗങ്ങൾ നീക്കം ചെയ്ത് നശിപ്പിച്ച് ിന് ശേഷം നമുക്ക് കോപ്രോക്സിക്ലോറൈഡ് പോലുള്ള കുമിൾനാശിനികൾ ഏതെങ്കിലും 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള തോതിൽ നേർപ്പിച്ച് 1-2 പ്രാവശ്യം സ്പ്രേ ചെയ്ത് നമുക്കിതിനെ വളരെ ഇഫക്റ്റീവായിട്ട് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും.
1: നമ്മൾ മേളിയുന്നത് താഴോട്ട് വിടുമ്പോൾ അത് വളർന്നു വളർന്ന് താഴോട്ട് മണ്ണിലോട്ട് വരത്തില്ല, അത് നമ്മളത് വെട്ടി വിടണോ?
0: ആ സമയം നമുക്ക് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ഒത്തിരി താഴേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് കട്ടിങ്സ് എടുത്ത് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കാനും മറ്റുമായിട്ട് ഉപയോഗപ്പെടുത്താം.
1: ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി ചെയ്താൽ ഒരു ലാഭകരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമല്ലേ? മാർക്കറ്റ് വിലയും ഉണ്ട്.
0: ഇന്നിപ്പോഴത്തെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഡ്രാഗൺ ഫ്രൂട്ടിന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് അല്പമുണ്ട്. നേരത്തെ പറഞ്ഞപോലെ കൽത്തൂണുകൾ അല്ലെങ്കിൽ കോൺക്രീറ്റ് പില്ലറുകൾ അതിന്റെ നടിയിൽ വസ്തു ഫീൽഡ് പ്ലാന്റിങ് അങ്ങനെ വരുമ്പോഴും കുറച്ച് ഇനീഷ്യൽ എക്സ്പെൻസസ് കുറച്ചുണ്ട്. പക്ഷേ മുന്നോട്ട് പോകെ വൺസ് അത് ഫീൽഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൃഷി മാനേജ് ചെയ്യുന്നതിന് വലിയ ഒരു ചെലവില്ല. ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാലും അമിതമായിട്ടുള്ള ചെലവില്ലാതെ തന്നെ നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഡ്രാഗൺ ഫ്രൂട്ടിന് വിപണിയിൽ 150 രൂപ മുതൽ 200 രൂപ വരെ കിലോയ്ക്ക് വില ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു വേറൊരു വശം എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ധാരാളം കർഷകർ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലേക്ക് വരുന്നുണ്ട്. എങ്കിൽ പോലും ഇതിന്റെ ഡിമാൻഡ് കുറയത്തില്ല എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. കാരണം ഇത് പ്രോസസ്സിങ്ങിനും വാല്യൂ അഡീഷനും ഒക്കെ ധാരാളം സാധ്യതകളുള്ള ഒരു ഫ്രൂട്ടാണ്. ഇത് ഫ്രഷ് ഫ്രൂട്ട് ആയിട്ടല്ലാതെ തന്നെ ജ്യൂസ് ആയിട്ടും സ്ക്വാഷ് ആയിട്ടും ജാം ആയിട്ടും സാലഡുകളിലും അങ്ങനെ ധാരാളം പ്രോസസ്ഡും വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഒക്കെ ആയിട്ട് മാറ്റാനായിട്ട് സാധ്യതകളുള്ള ഒരു ഫലവർഗമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇപ്പോഴുള്ള ഒരു മാർക്കറ്റ് ഡിമാൻഡ് തുടർന്നും നിലനിൽക്കുമെന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്.
1: ഡ്രാഗൺ ഫ്രൂട്ട് മിക്കവാറും ജൈവമെന്ന് നമുക്ക് പറയാൻ സാധിക്കും.
0: നിലവിലത്തെ സാഹചര്യത്തിൽ ഏകദേശം ഒരു 90-95% പൂർണ്ണമായിട്ടും ജൈവ രീതിയിൽ തന്നെയൊക്കെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നത്.
1: ഷെൽഫ് ലൈഫും കുറച്ചുണ്ട്, നമുക്കൊരു മാർക്കറ്റിലൊക്കെ കൊണ്ടുപോകാം.
0: ഡ്രാഗൺ ഫ്രൂട്ടിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഏകദേശം 1 ആഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രൂട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇനി റെഫ്രിജറേറ്റഡ് കണ്ടീഷനിൽ അല്ലെങ്കിൽ ശീതീകരിച്ച സംഭരണികളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ദീർഘകാലം 4-5 ആഴ്ച വരെയൊക്കെ നമുക്ക് കേടുകൂടാതെ ഇത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും.
1: ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പരിശീലനമൊക്കെ നിങ്ങൾ നൽകി വരുന്നുണ്ടോ?
0: ഞങ്ങളുടെ വെള്ളനാടുള്ള മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ നല്ല ഒരു ഡെമോൺസ്ട്രേഷൻ യൂണിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കർഷകർക്ക് അത് കണ്ട് മനസ്സിലാക്കി പഠിക്കത്തക്ക രീതിയിൽ, പിന്നെ നമ്മൾ KVK നഴ്സറിയിൽ നിന്ന് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിനെ സംബന്ധിച്ചുള്ള ലഘുലേഖകൾ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ ആവശ്യമുള്ള കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. കർഷകർ ആവശ്യപ്പെട്ടാൽ അവർക്ക് പരിശീലനം ലഭ്യമാക്കാനും KVK സന്നദ്ധമാണ്. അവർക്ക് വേണ്ടുന്ന അഡ്വൈസറി സർവീസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷിയെ സംബന്ധിച്ചുള്ള എല്ലാവിധ സാങ്കേതിക സഹായങ്ങളും KVK നിന്ന് കർഷകർക്ക് ലഭ്യമാണ്.

0: ഡ്രാഗൺ ഫ്രൂട്ട്സിനെ കുറിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി. കർഷകർക്ക് ഇത് ലാഭകരമാവുമെന്ന് വിശ്വസിക്കുന്നു. വളരെ നന്ദി.
1: താങ്ക് യു. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി രീതികളെ പറ്റിയും വളപ്രയോഗത്തെ പറ്റിയും ഒക്കെ മനസ്സിലാക്കിയില്ലേ? നമുക്കും ഇനി ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് കൃഷി ചെയ്ത് പരീക്ഷിച്ചാലോ? ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി രീതികളും മറ്റു ഗുണങ്ങളെയും കുറിച്ച് ഇതുവരെ പറഞ്ഞു തന്നത് മിത്രാനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റായ ശ്രീമതി മഞ്ജു തോമസ് ആണ്. മഞ്ജു തോമസുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ശ്രീമതി മഞ്ജു തോമസിന്റെ ഫോൺ നമ്പർ 9447856216. ഇനി ഒരു ഗാനം കേൾക്കാം.

0: തേനും സമം ചേർത്ത് പതിവായി സേവിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് നല്ലതാണ്. ഇഞ്ചിനീരിൽ ചുണ്ണാമ്പ് തെളി ചേർത്ത് പുറമേ പുരട്ടുന്നത് കാലിലുണ്ടാകുന്ന ആണിരോഗത്തിന് ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. ചെവിവേദനയ്ക്ക് ഇഞ്ചിനീര് നല്ലതുപോലെ അരച്ചെടുത്ത് അരിച്ച് അല്പം ചൂടാക്കി രണ്ടോ മൂന്നോ തുള്ളി ചെവിയിൽ ഇറ്റിക്കുന്നത് നീർവീഴ്ച മൂലമുണ്ടാകുന്ന ചെവിവേദനയ്ക്ക് എളുപ്പം ശമനമുണ്ടാക്കും.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിളപരിപാലന നിർദ്ദേശങ്ങൾ ഇപ്പോൾ കേൾക്കാം. ഞാറുനട്ട പാടങ്ങളിൽ 20 ദിവസം കഴിയുമ്പോൾ ഒന്നാം മേൽവളം ചേർക്കാം. മിഥുനം ആദ്യം നട്ട നെല്ലിന് രണ്ടാമത്തെ വളം ചേർക്കലും ഈ മാസത്തിൽ നടത്തേണ്ടി വരും. രണ്ടാമത്തെ വളപ്രയോഗത്തിൽ ഇനങ്ങളുടെ മൂപ്പനുസരിച്ച് ശുപാർശ ചെയ്തിട്ടുള്ള തോതിൽ യൂറിയയും പൊട്ടാഷും ചേർക്കണം. കൊയ്യുന്നതിന് 60 ദിവസം മുൻപെങ്കിലും രണ്ടാമത്തെ വളം ചേർക്കൽ നടത്തിയിരിക്കണം. നെല്ലിന്റെ പോളരോഗത്തിനുള്ള സംരക്ഷണ നടപടികൾ സ്വീകരിക്കണം. രോഗഹേതുവായ കുമിളിന് മണ്ണിൽ വർഷങ്ങളോളം ജീവിക്കാൻ സാധിക്കും. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പെട്ടെന്ന് കാണുന്ന രോഗലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് തൊട്ടുമുകളിലായി ഇലപ്പോളകളിൽ കറുത്ത പാടുകൾ കാണാം. ചിലപ്പോൾ തിളച്ച വെള്ളം വീണ് പൊള്ളിയതുപോലെ ചാരനിറം കലർന്ന ഇളം പച്ച പാടുകളായും കാണപ്പെടാറുണ്ട്. ഈ പാടുകൾ ക്രമേണ തണ്ട് മുഴുവൻ വ്യാപിച്ച് ഇലകളിലേക്കും പടരാം. അങ്ങനെ വന്നാൽ പോളകളും ഇലകളും അഴുകി വിള മൊത്തമായും നശിക്കാൻ ഇടയുണ്ട്. കതിര് വന്ന പ്രായത്തിലാണ് രോഗബാധയെങ്കിൽ കതിര് വരാതിരിക്കുകയോ അല്ലെങ്കിൽ വന്നതിൽ മണികൾ പതിരാവുകയോ ചെയ്യും. കുമിഴ് മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ്. നെൽപ്പാടങ്ങളിൽ നിരന്തരം പരിശോധന നടത്തണം. തുടക്കത്തിൽ തന്നെ രോഗലക്ഷണം കണ്ടുതുടങ്ങുമ്പോൾ നിയന്ത്രിക്കാനായി കാർബൺ ഡൈസിം 1 ഏക്കറിന് 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയും വേണം. തുടർച്ചയായ മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷസ്ഥിതിയും തുടരുന്നതിനാൽ നെല്ലിൽ ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണാൻ ഇടയുണ്ട്. അതിനാൽ 1 ഏക്കർ പാടശേഖരത്തിൽ 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളായി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തിവയ്ക്കുക. ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണുകയാണെങ്കിൽ 2 മില്ലി ഫ്ലൂ ബെൻഡാമൈഡ് 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 3 മില്ലി കുളാൻഡ്രോ നിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. തെങ്ങിൻ തടങ്ങളിൽ പച്ചില വളച്ചെടിയായ പയർ, ഡേഞ്ച തുടങ്ങിയവയുടെ വിത്തുകൾ വിതയ്ക്കാം. 1.5 മീറ്റർ മുതൽ 2 മീറ്റർ ചുറ്റളവുള്ള ഒരു തെങ്ങിൻ തടത്തിൽ 50 ഗ്രാം വിത്തുപാകാം. 2.5-3 മാസങ്ങൾക്ക് ശേഷം ഇവ തടത്തിൽ മണ്ണിനൊപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. തുടർച്ചയായ മഴയും വെള്ളക്കെട്ട് മൂലവും തെങ്ങിൽ കൂമ്പുചീയൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങൾ ഇട്ട മാംഗോസെപ് സാഷേ 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. മഴ പെയ്യുമ്പോൾ മരുന്ന് കുറേശ്ശെയായി കൂമ്പിലേക്ക് ഒലിച്ചിറങ്ങുന്നത് വഴി ഈ രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാം. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
2: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന സൗകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ് ഇത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു.
0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാനുണ്ട്. ചോദ്യം ഇതായിരുന്നു, കൽപ്പക എന്നത് ഏത് വിളയുടെ ഇനമാണ്?

0: ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.
0: ഇഞ്ചിയുടെ നീരിൽ തേൻ ചേർത്ത് കുറേശ്ശെ സേവിക്കുന്നത് രുചി വർദ്ധിക്കുന്നതിനും സർവോപരി ആഹാരത്തിന്റെ ദഹനക്രമം ശരിപ്പെടുന്നതിനും നല്ലതാണ്. ഇഞ്ചി നീരിൽ തേൻ ചേർത്ത് സേവിക്കുന്നത് ചുമ കുറയുന്നതിനും സഹായിക്കുന്നു. ഇഞ്ചി, മലർ, കൂവളം വേര് ഇവ സമം ചേർത്ത് കഷായമാക്കി സേവിച്ചാൽ ഛർദിയും ഇക്കിളും മാറികിട്ടും. ദഹന വ്യവസ്ഥയിൽ ഇഞ്ചിക്കുള്ള പ്രാധാന്യത്തെയാണ് ഇത് കാണിക്കുന്നത്. ഇഞ്ചി നന്നായി അരച്ചത് 4 ഗ്രാം എടുത്ത് നല്ലെണ്ണയിൽ ചേർത്ത് സേവിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് ഉത്തമമാണ്. ഇഞ്ചി, തഴുതാമ, മുരിങ്ങയില, വെളുത്തുള്ളി ഇവയുടെ നീരും

0: ഉത്തരം മരച്ചീനി. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
1: വയലും വീടും സമാപിക്കുന്നു.

0: പോലീസ്?
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ആകാശവാണി കോഴിക്കോട്. കമ്പോള വിലനിലവാര ബുള്ളറ്റിൻ തയ്യാറാക്കിയത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം. വെളിച്ചെണ്ണ കിൻഡലിന് കോഴിക്കോട് 23,600 രൂപ, വടകര 23,970 രൂപ, മാനന്തവാടി 26,800 രൂപ. കൊപ്ര കിൻഡലിന് കോഴിക്കോട് എടുത്തപടി 13,200 രൂപ, വടകര 15,500 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് കോഴിക്കോട് റോട്ടറി 3,700 രൂപ. നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 22,000 രൂപ, പൊന്നാനി 15,500 രൂപ, കോഴിക്കോട് 15,980 രൂപ, മഞ്ചേരി കിൻഡലിന് 3,800 രൂപ, മാനന്തവാടി കിൻഡലിന് 5,600 രൂപ. കയർ കിൻഡലിന് കോഴിക്കോട് ബേപ്പൂർ 6,000 രൂപ, കൊയിലാണ്ടി 9,000 രൂപ. റബ്ബർ കിൻഡലിന് കോഴിക്കോട് 26,100 രൂപ, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 3,000 രൂപ, മാനന്തവാടി 3,600 രൂപ. പുൽത്തൈലം കിലോഗ്രാമിന് മാനന്തവാടി 1,700 രൂപ. അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,750 രൂപ, പൊന്നാനി 4,000 രൂപ, കോഴിക്കോട് കിൻഡലിന് 7,500 രൂപ, മഞ്ചേരി കിൻഡലിന് 7,500 രൂപ. കൊട്ടപ്പാക്ക് കിൻഡലിന് കോഴിക്കോട് പഴയത് 36,000 രൂപ, പുതിയത് 36,000 രൂപ. പുകയില മീനമ്പാളയം കിൻഡലിന് പാലക്കാട് 21,000 രൂപ, കോഴിക്കോട് 8,300 രൂപ, മാനന്തവാടി 38,000 രൂപ. കുരുമുളക് കിൻഡലിന് മഞ്ചേരി നാടൻ 67,000 രൂപ, കോഴിക്കോട് നാടൻ 67,500 രൂപ, കോഴിക്കോട് ചേട്ടൻ 68,000 രൂപ, കോഴിക്കോട് വയനാടൻ 67,000 രൂപ, മാനന്തവാടി ചേട്ടൻ 69,500 രൂപ, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് കിൻഡലിന് പാലക്കാട് 28,500 രൂപ, കോഴിക്കോട് 26,000 രൂപ, മാനന്തവാടി 22,500 രൂപ. ഇഞ്ചി കിൻഡലിന് കോഴിക്കോട് പുതിയത് 18,000 രൂപ, മാനന്തവാടി പുതിയത് 14,000 രൂപ. പച്ചക്കപ്പ കിൻഡലിന് കോഴിക്കോട് 2,500 രൂപ, മാനന്തവാടി 2,000 രൂപ. ഉണക്കക്കപ്പ കിൻഡലിന് കോഴിക്കോട് 2,700 രൂപ. ശർക്കര കിൻഡലിന് പാലക്കാട് 4,200 രൂപ, കോഴിക്കോട് 5,200 രൂപ, മാനന്തവാടി 4,900 രൂപ. നിലക്കടല കിൻഡലിന് പാലക്കാട് 17,000 രൂപ, ചിറ്റൂർ 16,500 രൂപ, കോഴിക്കോട് 12,500 രൂപ. കോഴിമുട്ട കിൻഡലിന് കോഴിമുട്ട 100 കോഴിക്കോട് ലഗോൺ 720 രൂപ, മാനന്തവാടി 730 രൂപ. വെറ്റില 100 എണ്ണത്തിന് തിരൂർ 40 രൂപ. കൈതച്ചക്ക കിൻഡലിന് കോഴിക്കോട് 7,500 രൂപ, മാനന്തവാടി 6,900 രൂപ. പഞ്ചസാര കിൻഡലിന് പാലക്കാട് 4,460 രൂപ, കോഴിക്കോട് 4,400 രൂപ, മാനന്തവാടി 4,550 രൂപ. മഞ്ഞൾ കിൻഡലിന് കോഴിക്കോട് 16,000 രൂപ, മാനന്തവാടി 16,000 രൂപ. നേന്ത്രക്കായ കിൻഡലിന് പാലക്കാട് 3,600 രൂപ, മഞ്ചേരി 2,200 രൂപ, കോഴിക്കോട് 4,300 രൂപ, മാനന്തവാടി 3,200 രൂപ. അരി കോഴിക്കോട് കിൻഡലിന് മീഡിയം ജീരകശാല 18,300 രൂപ, പാലക്കാടൻ മട്ട 4,600 രൂപ, ബോധന 3,750 രൂപ. അരി മാനന്തവാടി കിൻഡലിന് ഗന്ധകശാല 18,700 രൂപ, മട്ട 4,600 രൂപ, കുറുവ 4,500 രൂപ. അരി പാലക്കാട് കിൻഡലിന് മട്ട 4,500 രൂപ, പൊന്നി 3,800.

0: ₹1,800, പാലക്കാടൻ ജയ 4,200, AP1 4,200, ബോധന 3,700. അരി ചിറ്റൂർ കിൻഡലിന് മട്ട 4,600, AST 3,900, പൊന്മണി 4,000, വെള്ളപ്പൊന്നി 5,000. കടല കിൻഡലിന് കോഴിക്കോട് 7,000, മാനന്തവാടി 6,800. നെല്ല് കിൻഡലിന് മാനന്തവാടി മട്ട 2,550. ഇതോടെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു. ഇനി കാലാവസ്ഥ അറിയിപ്പുകൾ. ക്ഷമിക്കണം, ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരത്ത് നിന്നും
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ മുഖ്യ ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധം, AI തുടങ്ങിയ മേഖലകളിൽ കരാറുകൾ കൈമാറി ഇന്ത്യയും ജപ്പാൻ. ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് BBG റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്നും ഒരു വർഷത്തിനുള്ളിൽ ഇത് 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിലും ചരക്ക് ഗതാഗതത്തിലും ജൂൺ മാസത്തിൽ വലിയ തോതിൽ വർധന രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം പുലർച്ചെ 4:30. വാർത്തകൾ വിശദമായി. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ സുപ്രധാന ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാപ്പനീസ് പ്രധാനമന്ത്രി സനായെ തകായ്ച്ചിക്കൊപ്പം ന്യൂഡൽഹിയിൽ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം സംയുക്ത വാർത്താസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്രമായ ഇൻഡോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ജപ്പാനും മുൻഗണന നൽകുന്നതായും ശ്രീ മോദി പറഞ്ഞു. ജപ്പാന്റെ കൃത്യതയാർന്ന സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ശേഷിയും ഒരുമിക്കുന്നത് ആഗോളതലത്തിൽ AI വികസനത്തിന് വേഗത കൂട്ടുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: भारत और जापान दोनों इकोनॉमिक सिक्योरिटी और एनर्जी सिक्योरिटी का महत्व अच्छी तरह समझते हैं. इसी दिशा में आज हमने इकोनॉमिक सिक्योरिटी के लिए एक ज्वाइंट रोड मैप तैयार किया है. एनर्जी सिक्योरिटी के क्षेत्र में भी इंडिया जापान बायोगैस इनिशिएटिव के माध्यम से हमें भारत में 1,000 बायोगैस और ऑर्गेनिक फर्टिलाइजर प्लांट्स लगाने में सहायता मिलेगी.
1: പ്രതിരോധ മേഖലയിലെ ആദ്യ സംയുക്ത വികസന പദ്ധതിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഊർജ്ജ സുരക്ഷ, പ്രതിരോധം, സാമ്പത്തികം, ഫാർമസ്യൂട്ടിക്കൽസ്, AI തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ജപ്പാനും കരാറുകൾ കൈമാറി. ഇന്ത്യ ജപ്പാൻ ബയോഗ്യാസ് സംരംഭത്തിനും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്തു. തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിനും ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പാണ് BBG റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ആന്ധ്രാപ്രദേശിലെ മുക്കാവരിപ്പള്ളി ഗ്രാമത്തിൽ BBG റാംജി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
3: വികസിത് ഭാരത് ജി റാം ജി യോജന പൂരെ 125 ദിന മജ്ദൂർ കോ റോജ്ഗാർ മിലേഗാ ഓർ റോജ്ഗാർ ദേനേ കി ബാത് പ്രധാനമന്ത്രി ഏസേ നീ കരേ പെഹലേ സാലി വികസിത് ഭാരത് ജി റാം ജി യോജന മേ കേന്ദ്രനെ ജോ അപ്ന പൈസ ദിയ ഹേ വോ ഹേ 95,600 കരോഡ് രൂപയ ഓർ രാജ്യോ കാ 40% ഷെയർ മിലേഗാ तो एक साल में ही खर्च होंगे 151,282 करोड़ रुपया.
1: രാജ്യത്തിന്റെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി പ്രതിവർഷം 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിലും വിതരണത്തിലും സർക്കാർ സുതാര്യത ഉറപ്പാക്കിയതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനം ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും

0: കരാറിലെ വ്യവസ്ഥകൾ പരിശോധിച്ചതിന് ശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് കൈമാറുന്നതിനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ അറിവോടെയല്ല ഈ തീരുമാനമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞെങ്കിലും സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചതായാണ് അദാനി പോർട്ടിന്റെ അധികൃതർ പറയുന്നത്. ഇതിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്ന് 6 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലാണ് രോഗബാധ. 97 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,276 പേരാണ് പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എയർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് അണ്ടർ സ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജൂൺ മാസത്തിലെ ചരക്ക് ഗതാഗതത്തിൽ മുൻ വർഷത്തേക്കാൾ 4% വളർച്ച കൈവരിച്ച് ഇന്ത്യൻ റെയിൽവേ. കഴിഞ്ഞ മാസം 142 ദശലക്ഷം ടണ്ണിലധികം ചരക്കാണ് റെയിൽവേ കൈകാര്യം ചെയ്തത്. യാത്രാ ഗതാഗതത്തിലും കഴിഞ്ഞ മാസം വൻ വളർച്ച രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ വർഷം ജൂണിൽ 62.37 കോടി യാത്രക്കാർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇക്കുറി 63.81 കോടിയോളം പേരാണ് ട്രെയിനുകളിൽ യാത്ര ചെയ്തത്. അമൃത് ഭാരത് സർവീസുകളുടെ എണ്ണം 72 ആയും വന്ദേ ഭാരത് സർവീസുകൾ 164 ആയും വർദ്ധിച്ചെന്നും മന്ത്രാലയം അറിയിച്ചു. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. അന്തരിച്ച ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും ബീഹാർ ഗവർണർ സയ്യിദ് അതാ ഹസ്നൈനും നാളെ ഇറാനിലെത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം കണക്കിലെടുത്താണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബംഗളൂരുവിലെ കരിങ്കൽ ക്വാറിയിൽ കൂറ്റൻ പാറക്കല്ല് ഇടിഞ്ഞു വീണ് 7 തൊഴിലാളികൾ മരിച്ചു. ബീഹാർ, മധ്യപ്രദേശ്, വടക്കൻ കർണാടക സ്വദേശികളാണ് മരിച്ചത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്വാറി ഉടമകൾക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30 പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ചും നേർക്കുനേർ വരുന്ന മത്സരം കൂടിയാണിത്. രാവിലെ 8:30 സ്വിറ്റ്സർലൻഡ് അൾജീരിയ നോക്കൌട്ട്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2nd സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11:00 മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരും കാസർഗോഡും നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫ്രാൻസിന്റെ ഔട്ട് ഹെയ്റോ മേഖലകളിലെ 2,200 ഏക്കറിലധികം ഭൂമിയിൽ പടർന്നുപിടിച്ച കാട്ടുതീയിൽ വ്യാപക നാശനഷ്ടം. അയൽ രാജ്യമായ മാർസേയിലും തീപിടുത്തമുണ്ടായി. ഉയർന്ന താപനിലയാണ് തീപിടുത്തങ്ങൾക്ക് കാരണം. വരും ദിവസങ്ങളിൽ താപനില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. എൽനിനോ പ്രതിഭാസം ന്യൂസിലൻഡിൽ വരും മാസങ്ങളിൽ വരണ്ട കാലാവസ്ഥയ്ക്കും കാട്ടുതീയ്ക്കും കാരണമാകുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. 20 ചൈനീസ് സൈനിക വിമാനങ്ങൾ തായ്വാന്റെ വ്യോമയാന അതിർത്തി ലംഘിച്ചതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം. തായ്വാൻ തീരത്തിന് സമീപം ഇന്ന് രാവിലെ 6 ചൈനീസ് നാവിക കപ്പലുകളുടെ സാന്നിധ്യവും കണ്ടെത്തി. തായ്വാനെതിരെ സൈനിക നടപടി ചൈന ശക്തമാക്കുന്നതിന്റെ ഭാഗമാണിതെന്ന് സൂചനകളുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലെത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലെ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചകളിൽ ഫ്രഞ്ച് ധനമന്ത്രിക്കൊപ്പം ശ്രീമതി നിർമ്മല സീതാരാമൻ പങ്കെടുക്കും. കൽക്കരി മേഖലയിലെ വ്യാവസായിക പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് സുപ്രധാന നീക്കവുമായി കേന്ദ്ര കൽക്കരി മന്ത്രാലയം. കൽക്കരി ബ്ലോക്കുകൾ അനുവദിക്കുന്നതിന് പെർഫോമൻസ് ബാങ്ക് ഗ്യാരണ്ടികൾക്ക് പകരം ഇൻഷുറൻസ് സെക്യൂരിറ്റി ബോണ്ടുകൾ ഉപയോഗിക്കാൻ മന്ത്രാലയം അനുമതി നൽകി. 2026 കൽക്കരി ബ്ലോക്ക് അലോക്കേഷൻ ഭേദഗതി നിയമപ്രകാരമാണ് അനുമതി. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരത്തിനായുള്ള നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. 5 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികൾക്ക് പുരസ്കാരത്തിനായി അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. വൈദ്യുതി അധിഷ്ഠിത ഗതാഗത സംവിധാനമായ ഇ മൊബിലിറ്റിയിലൂടെ രാജ്യത്ത് സുസ്ഥിര വ്യാവസായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. വികസിത ഭാരതത്തിനായി ഇലക്ട്രിക് മൊബിലിറ്റി എന്ന വിഷയത്തിൽ നടന്ന ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും.

0: സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ മുഖ്യ ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധം, AI തുടങ്ങി വിവിധ മേഖലകളിൽ കരാറുകൾ കൈമാറി ഇന്ത്യയും ജപ്പാനും. ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് VDG റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്നും ഒരു വർഷത്തിനുള്ളിൽ ഇത് 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിലും ചരക്ക് ഗതാഗതത്തിലും ജൂൺ മാസത്തിൽ വലിയ തോതിൽ വർധന രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രേലിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം പുലർച്ചെ 4:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കോഴിക്കോട്. വനിതാ വേദി.

0: പുരാവസ്തു ഗവേഷകയായ ഡോക്ടർ ബീന തോമസ് തരകനുമായുള്ള അഭിമുഖ സംഭാഷണം കേൾക്കാം. ബീന തോമസ് തരകനുമായി സംസാരിക്കുന്നത് ഐശ്വര്യ.
1: ഹെറിറ്റേജ് വാക്ക് എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് പൈതൃക കേന്ദ്രങ്ങളിലൂടെ അതിന്റെ കഥകൾ അറിയുക, ആ നാടിന്റെ ചരിത്രത്തിലേക്ക് കടക്കുക ഉള്ള പ്രവർത്തനങ്ങളൊക്കെ ഇവിടെയുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ഒപ്പം നടത്തി വരുന്നു ശ്രീമതി ബീന. ഒപ്പം യുനെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങളിലേക്കുള്ള ഒരു പട്ടിക തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള ഇടയ്ക്കൽ ഗുഹയും പത്മനാഭപുരം കൊട്ടാരവും, അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠനം നടത്തിയിട്ടുള്ള ആളാണ്. നമുക്ക് ആ അനുഭവങ്ങളൊക്കെ ഇന്ന് കേൾക്കാം. നമസ്കാരം.
2: താങ്ക് യു.
1: ആർക്കിയോളജി എന്ന് പറയുമ്പോൾ സ്ത്രീകൾ അധികം കടന്നു ചെല്ലാത്ത, പഠിക്കാനാണെങ്കിലും ജോലി ചെയ്യാനാണെങ്കിലും, കാരണം ഒരുപാട് യാത്രകൾ ആവശ്യമുള്ള ഒരു ജോലിയാണ്. അതുപോലെ പുരാവസ്തു ഗവേഷണം എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുഴിച്ചെടുക്കുക എന്നുള്ള ഒരു ധാരണയാണ് ഉള്ളത്. എന്താണ് ആർക്കിയോളജി എന്ന് പറയുന്ന ശാസ്ത്രശാഖ എന്ന് പറയാമോ?
2: ആർക്കിയോളജി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പുരാവസ്തു ഗവേഷണം എന്ന് പറയുന്നത്, നമ്മൾ ഹിസ്റ്ററിനേക്കാളും കുറേ പുറകെ പോകുന്നതാണ്. ജനറലി ഇപ്പോൾ വെരി സിമ്പിളായിട്ട് നമ്മൾ പറയുമ്പോൾ ഹിസ്റ്ററി എന്ന് വെച്ചാൽ വായിക്കാൻ പറ്റാവുന്ന എഴുതി വെച്ച സ്ക്രിപ്റ്റുകൾ, അപ്പോഴാണ് നമ്മൾ ചരിത്രം തുടങ്ങുന്നത്. പക്ഷേ പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഈ എഴുത്ത് വരുന്നേക്കാളും മുന്നുള്ളതാണ്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് എഴുതിയതൊന്നും കിട്ടുന്നില്ല. അപ്പം നമുക്ക് അതിൻ്റെ അവശിഷ്ടങ്ങളായിട്ട് കിട്ടുന്ന സാധനങ്ങൾ, അതിന് നമ്മൾ ഇംഗ്ലീഷിൽ മറ്റീരിയൽ റിമെയിൻസ് എന്ന് പറയും. പോട്ടറി ആവാം, അല്ലെങ്കിൽ ആനിമൽ ബോൺസ് ആവാം, അവർ ഉപയോഗിച്ചിരുന്ന പല കാര്യങ്ങളിൽ, ലൈക്ക് ഓർണമെൻറ്റ്സിൻ്റെ ബാക്കിയായിരിക്കാം, ബീഡ്സ് യൂസ് ചെയ്തിരുന്ന ഇംപ്ലിമെൻറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പണ്ടത്തെ കുടിലുകളുടെ സ്ട്രക്ചറൽ റിമെയിൻസ് ആയിരിക്കാം. പക്ഷേ അതിൽ നിന്ന് നമ്മൾ ഗവേഷണം ചെയ്ത് ആ ഒരു പഠനത്തിനെയാണ് പുരാവസ്തു ഗവേഷണം എന്ന് പറയുന്നത്. ലിഖിതങ്ങൾ കിട്ടുന്നുണ്ട്, ഫോർ ഇൻസ്റ്റൻസ് ഹരപ്പൻ സ്ക്രിപ്റ്റ്, ഇൻഡസ് വാലി സിവിലൈസേഷനിലെ സ്ക്രിപ്റ്റ്. പക്ഷെ അത് ഇതുവരെ ഡിസൈഫർ ചെയ്തിട്ടില്ല,
1: അത് വായിക്കാൻ
2: പറ്റിയിട്ടില്ല. അത് കാരണം നമ്മൾ അതിനെ ആക്ച്വലി പ്രീ ഹിസ്റ്ററി എന്നല്ല, പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറയും. അതിനേട്ടിലും പഴയതായിട്ടാണ് പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്നത്. നമ്മളെ കല്ലായുധങ്ങളൊക്കെ ഉപയോഗിച്ചായിരുന്ന സമയമുണ്ടല്ലോ, പേലിയോലിത്തേക്ക്, മെസോലിത്തേക്ക്, ന്യൂലിത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫേസസ് ഉണ്ട്. ആ കാലഘട്ടത്തിനെ നമ്മൾ പ്രീ ഹിസ്റ്ററി എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് സിവിലൈസേഷണൽ പ്രോട്ടോ ഹിസ്റ്ററി. നല്ല പോലെ നമുക്ക് കൊച്ചു കുടിലുകൾ മാത്രമല്ല, വലിയ സ്ട്രക്ചറുകളും കിട്ടും. അതിനനുസരിച്ചിട്ടുള്ള പോട്ടറി, നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അവരുടെ ആർട്ടിഫാക്ട്സ്, അവർ ചെയ്തേക്കുന്ന ഓർണമെൻറ്റ്സ് ആയാലും അല്ലെങ്കിൽ ടോയ്സ് ആണെന്ന് വെച്ചാലും, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഈ ഫേസസാണ് ആർക്കിയോളജിയിൽ മെയിനായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്.
1: ചരിത്രത്തോട് നമുക്ക് എല്ലാവർക്കും പഠിക്കുമ്പോൾ ഒരു ഇഷ്ടമുണ്ടാവും. എന്നാൽ ഇഷ്ടമുള്ളവരും ആർക്കിയോളജി എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് കടക്കാൻ സാധ്യത വളരെ കുറവാണെന്ന് തോന്നുന്നു.
2: ആർക്കിയോളജി എന്ന് വെച്ചാൽ നമുക്ക് ക്ലാസ് റൂമിലിരുന്ന് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് അല്ല. അപ്പം അതിൽ നമ്മൾ യാത്ര ഇൻവോൾവ് ആണ്. മിക്കവാറും ഇങ്ങനത്തെ സ്റ്റഡി ചെയ്യാൻ പോണ സൈറ്റുകൾ കുഗ്രാമങ്ങളിലായിരിക്കും. എൻ്റെ വർക്ക് ഏരിയ ഗുജറാത്തായിരുന്നു, രാജസ്ഥാനായിരുന്നു, മധ്യപ്രദേശായിരുന്നു. പക്ഷെ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ കേരളയുടെ പോലെയല്ല, കേരളയിലെ ഗ്രാമങ്ങൾ കാണാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇങ്ങനത്തെ സ്റ്റേറ്റ്സിൽ കുറേ ഉൾപ്രദേശങ്ങളിൽ പോയിട്ടൊക്കെയാണ് നമ്മൾ എക്സ്കവേഷൻ എക്സ്പ്ലോറേഷൻ ഒക്കെ ചെയ്യുന്നത്, ഈ പഴയ പുരാതനമായിട്ടുള്ള സൈറ്റ്സ് കണ്ടുപിടിക്കാനൊക്കെ ആയി പോണത്. അപ്പം ഇതൊക്കെ എന്ന് വെച്ചാൽ ചിലപ്പോൾ 2 മാസം 3 മാസം ഒക്കെ നമ്മൾ ക്യാമ്പൊക്കെ ചെയ്തിട്ട് ടെൻറ്റൊക്കെ കെട്ടിയിട്ട്

0: അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ് സ്കൂളിലോ പോസ്റ്റ് ഓഫീസിലോ ഒക്കെ താമസിച്ചിട്ടൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത്. അത് സാധാരണ പേരൻസിനൊക്കെ കുറച്ച് മടിയുണ്ടാവും പെൺകുട്ടികളെ അങ്ങനെ അയക്കാനായിട്ട്. പിന്നെ ചരിത്രത്തിനോടുള്ള ഇൻട്രസ്റ്റ് കാണണം, ശരിക്കും പാഷനറ്റ് ആയിരിക്കണം. എന്താന്ന് വെച്ചാൽ
1: ഇപ്പോഴെങ്ങനെയാ അതിലൊരു മാറ്റം
0: പിന്നെ
1: വന്നിട്ടുണ്ടോ?
0: പിന്നെ ഇപ്പോൾ കുറേ മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയും പെൺകുട്ടികളാണ് പ്രോഗ്രഷനിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. കുറേയും കൂടിയും പെൺകുട്ടികൾ ഇങ്ങനത്തെ സബ്ജക്ട്സ് എടുക്കുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. ആൻഡ് ദേ ആർ ഡൂയിങ് ഗ്രേറ്റ് വർക്ക്.
1: അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുമുണ്ട്.
0: ഡെഫിനറ്റ്ലി
1: പഠനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഗ്രാമങ്ങളിൽ പോയി താമസിച്ചു എന്ന് പറഞ്ഞു. 10-20 വർഷം മുൻപുള്ള ഒരു സമയമാണ്, അതിന്റെ ഒരു അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു?
0: നമ്മളെല്ലാവരും സിറ്റിയിൽ ജനിച്ച് വളരുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഒരു കുഗ്രാമം, വെൻ ഐ മീൻ സേ കുഗ്രാമം എന്ന് വെച്ചാൽ, അഗൈൻ കേരളയിലെ സിറ്റുവേഷൻ അല്ല, ഞാൻ ജനിച്ച് വളർന്നത് ഗുജറാത്തിലാണ്. അപ്പോൾ ഗുജറാത്തിലത്തെ ചെറിയ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ സിറ്റുവേഷനും അവരുടെ സിറ്റുവേഷനുമായിട്ടുള്ള ആ അകൽച്ച ശരിക്കും മനസ്സിലാക്കേണ്ടത് നമ്മൾ അങ്ങനെയാണ്. ഇപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, സാനിറ്റേഷൻ, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, അതൊന്നും ഇല്ലാത്തൊരു സ്കൂൾസ്,
1: നമ്മൾ പരിചയിച്ചു വന്ന
0: ഒരു സൗകര്യവും ഇല്ല. അവിടെ കുട്ടികൾക്ക് വായിക്കാനോ പഠിക്കാനോ ഇല്ല.
1: ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ പറ്റിയിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ?
0: നമ്മളിപ്പോൾ 2-3 മാസമൊക്കെ ഒരു സൈറ്റിൽ നിൽക്കുമ്പോൾ അവരായിട്ട് ഭയങ്കര ക്ലോസ് റിലേഷൻഷിപ്പ് വരും. നമ്മൾ ഈ എക്സ്കവേഷൻ ചെയ്യുമ്പോൾ ഫിസിക്കലായിട്ട് കുഴിക്കുക, കോരുക, അതൊക്കെ ചെയ്യുന്നത് ഈ വില്ലേജിലത്തെ ആൾക്കാരെ നമ്മൾ കോൺട്രാക്ട് ബേസിസിൽ എംപ്ലോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്.
1: പുരുഷന്മാരാണോ?
0: പുരുഷന്മാരും കളയ്ക്കും, ലേഡീസ് അത്
1: കോരിയെടുക്കും.
0: അങ്ങനത്തെ ഒരു ഇക്വേഷനാണ്. അപ്പോൾ ഈ ഗ്രാമങ്ങളിൽ നിന്ന് കുറേ പെൺകുട്ടികളും ആൺകുട്ടികളും പ്രായമുള്ളവരും ചെറുപ്പക്കാരും ഒക്കെ വരും ജോലി ചെയ്യാനായിട്ട്. ഗ്രാമങ്ങളിൽ നിന്നും കുറേ പോയിട്ടായിരിക്കും ആക്ച്വൽ സൈറ്റ് ഡിഗ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സാധാരണ നോർമലി രാവിലെ 6 മണിക്ക് തുടങ്ങും. സൂര്യോദയം കഴിയുമ്പോൾ ഉടനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നടന്ന് സൈറ്റിൽ വരെ പോയിട്ട് അവിടെ സൂര്യൻ അസ്തമിക്കണ സമയം വരയ്ക്ക് ഉള്ള വർക്കാണ് ചെയ്യണം. നടുവിൽ ഇപ്പോൾ ഗുജറാത്തൊക്കെ ആകുമ്പോൾ ഭയങ്കര വെയിലല്ലേ ഉച്ചയ്ക്കൊക്കെ. അപ്പോൾ നടുവിൽ ഒരു 2 മണിക്കൂറിൻ്റെ ബ്രേക്ക് ഉണ്ടാവും. അതേതെങ്കിലും മരത്തിൻ്റെ അടിയിൽ റെസ്റ്റ് ചെയ്ത് വീണ്ടും തുടങ്ങും. അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നല്ല ബോണ്ടിങ് ആയിരിക്കും ഇവരായിട്ട്. അവർക്ക് തോന്നണത് നിങ്ങൾ നന്നായി പഠിച്ചു വന്ന ആൾക്കാരാണ്, അപ്പോൾ നിങ്ങൾക്കല്ലാതിൻ്റെയും ഉത്തരം അറിയണം. ദാറ്റ് ഈസ് ദി തിങ്. ഞങ്ങളോട് വന്നിട്ട് ഈ പെൺകുട്ടികൾ അവരുടെ പേഴ്സണൽ പ്രോബ്ലംസ്, ഫിസിക്കൽ പ്രോബ്ലംസ്, പീരിയഡ്സിൻ്റെ ആണെന്ന് വെച്ചാലും ഇൻഫെക്ഷൻസിൻ്റെ ആണെന്ന് വെച്ചാലും ഫിസിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണെന്ന് വെച്ചാലും അതെല്ലാവരും നമ്മളോട് വന്ന് ചോദിക്കും.
1: ഇതൊന്നും ചോദിക്കാൻ അവർക്ക് അവിടെ ആരും ഇല്ല.
0: അവർക്ക് ആർക്കും അറിയില്ല. ഇവര് വിചാരിക്കുന്നത് പഠിച്ചവരല്ലേ, സോ യു ഷുഡ് നോ ദി ആൻസർ. ഞാനൊരു ആർക്കിയോളജിസ്റ്റ് ആണ്, ഡോക്ടറല്ല, ഗൈനക്കോളജിസ്റ്റ് അല്ല, അതൊന്നും അവർക്ക് അറിയില്ല. ഈ പ്രിവിലേജ് കിട്ടിയ ആൾക്കാർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ദാറ്റ് യു ഷുഡ് അതാ ഞാൻ പറഞ്ഞ റീച്ച് ഔട്ട്. അറിയാവുന്ന ഹെൽപ്പൊക്കെ നമ്മൾ അവർക്ക് കൊടുത്തിരുന്നു.
1: നമ്മളൊരു ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിക്കുന്നു, നമ്മൾ ആ കാര്യങ്ങളാണ് പിന്നീട് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതിനപ്പുറത്തേക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു രീതി കൂടെ, ഒരു ഭാഗം കൂടിയാണ് ഈ ഒരു
0: ഈ സബ്ജക്ട്. എല്ലായിടത്തും പേരൻസ് മെഡിസിനും എഞ്ചിനീയറിംഗിനും ഒക്കെ കുട്ടികളെ അയക്കും. പക്ഷേ ഇപ്പോൾ എൻവയറമെൻ്റൽ സയൻസ് ചെയ്യാണ്, അല്ലെങ്കിൽ ആർക്കിയോളജി ചെയ്യാണ്, അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ചെയ്യാണ്, MSW ചെയ്യാണ്. അങ്ങനത്തെ കുട്ടികൾ വളരെയധികം നമ്മളെ എൻകറേജ് ചെയ്യും സൊസൈറ്റിയിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാനായിട്ട്, നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട്. നമ്മുടെ ഫാമിലീസിൽ ആ ഒരു ചേഞ്ച് വരുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു വീട്ടിലൊരമ്മ വയ്യാന്ന് വെച്ചാലും അമ്മ ചായ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കുട്ടികളൊക്കെ അറിയണ്ട, ടേബിളിന് വന്നിരിക്കണ പുട്ടും കടലയും അമ്മ എത്ര ബുദ്ധിമുട്ടിട്ടാണ് ഉണ്ടാക്കിക്കണേന്ന് ദേ ഡോണ്ട് നീഡ് ടു നോ. പക്ഷെ അതൊരു ചേഞ്ച് വന്നിട്ടുണ്ട്.
1: ഇവിടെ ഇപ്പോൾ ധാരാളം കോഴ്സുകളുണ്ടോ ആർക്കിയോളജി പഠിക്കാനായിട്ട്?
0: ദർ ഈസ് ആക്ച്വലി ഇന്ത്യയിൽ ബറോഡയിൽ മാത്രമാണ് ഇപ്പോഴും ഗ്രാജുവേഷൻ ലെവൽ ആർക്കിയോളജി കൊടുക്കുന്ന ഏക ഒരു യൂണിവേഴ്സിറ്റി. ഞാൻ അവിടെയാണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ ഗ്രാജുവേഷനും ആർക്കിയോളജിയാണ്. പക്ഷെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആർക്കിയോളജി പല യൂണിവേഴ്സിറ്റീസിലും ഉണ്ട്, കാര്യവട്ടത്തും ഉണ്ട്, കേരള യൂണിവേഴ്സിറ്റിയിലും. നിങ്ങൾ ഏത് സബ്ജക്റ്റും ഗ്രാജുവേഷൻ ലെവലിൽ പഠിച്ചാൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ആർക്കിയോളജിയിൽ ചെയ്യാം. ഒരു ഹ്യൂമൻ സൊസൈറ്റിയിൽ നടക്കുന്ന എല്ലാ

0: കാര്യങ്ങളിലും പഠനമാണ് ആർക്കിയോളജി. അതിൽ ബോൺസ് ഇൻവോൾവ് ആണ്, പോട്ടറി ഇൻവോൾവ് ആണ്, ജിയോളജി ഇൻവോൾവ് ആണ്. നിങ്ങളിപ്പോൾ ഗ്രാജുവേഷൻ ലെവലിൽ എന്ത് സബ്ജക്റ്റും ബോട്ടണി ചെയ്താൽ, ബിക്കോസ് ധാന്യങ്ങൾ കിട്ടും ആർക്കിയോളജിക്കൽ സൈറ്റ്സ്, അപ്പോൾ ബോട്ടണി ചെയ്തവർ, പിന്നെ ആനിമൽ റിമെയിൻസ് കിട്ടും, അതിന് ജുവോളജി പഠിച്ചവർക്ക് അത് ചെയ്യാം. അവരുടെ വീടുണ്ടാക്കുന്ന സ്റ്റോണ് അല്ലെങ്കിൽ ജുവലറിക്കും ബീഡ്സിനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റോൺ, അപ്പോൾ ജിയോളജി പഠിച്ചവർക്ക് ആർക്കിയോളജി ഈസ് റെലവെൻറ്റ്. ഈ സയൻസസ് എന്ന് പറയുന്നതെല്ലാം ഇറ്റ്സ് റിലേറ്റഡ് ടു ഹ്യൂമൻ ബീയിങ്സ്. സോ ഓൾ ദിസ് ആർ റെലവെൻറ്റ് ഇൻ ആർക്കിയോളജി. സോ പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റഡീസ് കുറേയും കൂടിയും ഇൻറ്റൻസീവ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. ആൻഡ് ഇന്ത്യ പോലത്തെ ഒരു മഹാരാജ്യത്ത് നമ്മുടെ പൈതൃകം എന്ന് വെച്ചാൽ എവിടെ കുഴിച്ചാലും നമുക്ക് പൈതൃകമുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എല്ലായിടത്തും ആൾക്കാർ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നോക്കാനും ഒക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് വെച്ചാലും ഫൈനാൻസസും റിസോഴ്സസും ഉണ്ടാവില്ല.
1: നമ്മൾ ഈ പൈതൃകങ്ങളെ സംരക്ഷിക്കുക ആ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് നവംബർ 19 മുതൽ 25 വരെ ലോക പൈതൃക വാരം ആചരിക്കുന്നത്. ഹെറിറ്റേജ് വാക്ക് 2013 തുടങ്ങുകയുണ്ടായി. അങ്ങനെ ഒരു ആശയം വരാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു?
0: ഞാൻ ആക്ച്വലി ഇന്ത്യയിലും വിദേശത്തും ഒക്കെ താമസിച്ച ഒരാളാണ്, പഠിപ്പിക്കുകയായിരുന്നു. എൻ്റെ PhD വാസ് ഓൺ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഏത് സിറ്റിയിൽ താമസിക്കുമ്പോഴും എൻ്റെ സബ്ജക്റ്റ് ഇതായ കാരണം, ഇൻട്രസ്റ്റ് ഇതായ കാരണം അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കും. മിക്ക സ്ഥലങ്ങളിലും ഈ ഹെറിറ്റേജ് വാക്ക് എന്ന് പറയുന്നത് ഒരു വളരെ കോമൺ ഫിനോമിനയാണ്. കഴിഞ്ഞ ഒരു 25-30 കൊല്ലമായിട്ട് ഹെറിറ്റേജ് വാക്ക് യുനെസ്കോയുടെ ഭാഗമായിട്ട് തന്നെ ഒരു തുടങ്ങിയ ഒരു ആശയമാണ്. അത് ലോകത്തൊക്കെ എല്ലായിടത്തും ഉണ്ട്, ഇന്ത്യയിലും ഇറ്റ്സ് വെരി വെരി കോമൺ. അപ്പോൾ ഞാൻ ബറോഡയിലായിരുന്നപ്പോഴും ഒക്കെ ഇതൊക്കെ വളരെ കോമണാണ്. പക്ഷെ ഞാൻ 2010 ട്രിവാൻഡ്രം വരാനുള്ള സാഹചര്യം ആയപ്പോൾ ഐ വാസ് സർപ്രൈസ്ഡ്, ഇവിടെ അങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവേ ഇല്ല. ട്രിവാൻഡ്രം ഇൻഫാക്ട്
1: ഒത്തിരി ഇതുപോലെയുള്ള സ്ഥലങ്ങളുണ്ട്.
0: ഞാൻ ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രത്തൊക്കെ വരണത്. അപ്പോൾ എങ്ങനെയാ ഇതെല്ലാം കാണാനും അറിയാനും ഒക്കെ ആരാ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പേ ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം, ബിക്കോസ് ഐ വോണ്ട് ടു നോ. എനിക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഞാൻ ഏത് സ്ഥലത്താണ് അതിൻ്റെ പൈതൃകം അറിയണമെന്ന് വലിയ ആഗ്രഹമുള്ള ആളാണ്. എൻ്റെ പോലെ പലരും ഉണ്ട് ഇത് കാണാനും അറിയാനും ഒക്കെ ആഗ്രഹമുള്ളവർ. ആദ്യത്തെ വാക്കിൽ നമ്മൾ 20-25 പേരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. ഞാനൊരു ആർക്കിയോളജിസ്റ്റ് ആയ കാരണം ഐ വോണ്ടഡ് ടു കൺവേ ടു പീപ്പിൾ, പൈതൃകം നമ്മുടെ വലിയ കൊട്ടാരങ്ങളും വലിയ അമ്പലങ്ങളും മാത്രമല്ല പൈതൃകം. പൈതൃകം എല്ലായിടത്തും ഉണ്ട്. ട്രിവാൻഡ്രം അല്ലെങ്കിൽ ഏത് സിറ്റിയാണെന്ന് വെച്ചാലും തുടക്കം വളരെ ചെറുതായിട്ടായിരിക്കും, പിന്നെ അത് വലുതായി വലുതായി. അപ്പോൾ ഈ വലുതായി വലുതായി വരണതും പൈതൃകത്തിൻ്റെ ഭാഗമാണ്. ഹിസ്റ്ററി പഠിക്കുന്ന സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ആർക്കിയോളജി പഠിക്കുന്ന സ്റ്റുഡൻറ്റിന് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ചരിത്രം ഒരു ദിവസത്തിലുണ്ടായ സംഭവമല്ല, അല്ലെങ്കിൽ ഒരു 4-5 മാസത്തിൽ അല്ലെങ്കിൽ 4-5 കൊല്ലത്തിൽ ഉണ്ടായ സംഭവമല്ല. അതിനൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. യുനോ, ആരോ തീരുമാനിച്ചു ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കണം, പിന്നെ അത് എങ്ങനെ ഉണ്ടാക്കണം, അതിന് എത്രമാത്രം ചിലവാകും, എത്ര കാലം അതെടുക്കും, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും. ആ ഒരു ആസ്പെക്റ്റ് നോക്കുമ്പോൾ ട്രിവാൻഡ്രം ഓൾസോ ഇറ്റ്സ് ഡെഫിനറ്റ്ലി പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ടെമ്പിൾ അവിടെ നിൽക്കണ കാരണമാണ് ഈ സിറ്റി അതിൻ്റെ ചുറ്റും വലുതായത്. പിന്നെ ചരിത്രപരമായി നോക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ക്യാപിറ്റൽ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു തക്ലയിൽ. അത് കഴിഞ്ഞിട്ട് മാർത്താണ്ഡവർമ്മയാണ് തൃപ്പടിദാനമൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. കൊച്ചൊരു ടെമ്പിൾ നിന്നേരുന്നത്, പക്ഷേ ഒരു ക്യാപിറ്റൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു വളർച്ച വേണം. അപ്പോൾ അതിൻ്റെ ചുറ്റും ഒരു മാർക്കറ്റ് വേണം, അതിൻ്റെ ചുറ്റും ഒരു രാജകുടുംബങ്ങൾക്കും താമസിക്കാനുള്ള സെറ്റപ്പ് വേണം, അഡ്മിനിസ്ട്രേഷൻ ചെയ്യാനുള്ള സെറ്റപ്പ് വേണം. അങ്ങനെയാണ് വളർന്നത്. അപ്പോൾ ദാറ്റ് ഇസ് ഹൗ യു ഹാവ് യുവർ കിഴക്കേക്കോട്ട, ദ ടെമ്പിൾ ഇൻ ദ മിഡിൽ, അതിൻ്റെ ചുറ്റും ഈ കുതിരമാളിക പോലത്തെ കൊട്ടാരങ്ങളുണ്ട്, അതിൻ്റെ ചുറ്റും അഗ്രഹാരങ്ങളുണ്ട്, അതിൻ്റെ ചുറ്റും ചില മാർക്കറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ ഒരു വളർച്ച നമ്മളൊരു ഫുൾ പ്രോസസ്സായിട്ട് കാണണം. അതെല്ലാം പൈതൃകത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അത് മാത്രമല്ല നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതും അഭിമാനിക്കേണ്ടതും വേറെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പം അത് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. ഇങ്ങനെ നമ്മൾ ഇത്ര കൊല്ലങ്ങളായിട്ട് ഒരേ റൂട്ട് നമ്മൾ എടുക്കും. അപ്പോൾ എന്നോട് എപ്പോഴും ചോദിക്കും, ഇത്രമാത്രം എന്താ ട്രിവാൻഡ്രത്ത് കാണാനുള്ളത്? കേരളയുടെ ജിയോഗ്രഫി, ജിയോളജി, ഡെമോഗ്രഫി അതെല്ലാം നോക്കിയിട്ടാണ് ഓരോ സ്ഥലങ്ങൾ

0: അതിനൊക്കെ അതിൻ്റെതായ പെക്യൂലിയാരിറ്റിയും ഇമ്പോർട്ടൻസും ഉണ്ട്. അപ്പോൾ കേരള ഈസ് വെരി യുണീക്ക്. കേരളയുടെ ചരിത്രം എന്ന് വെച്ചാൽ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ, യു നോ.
1: ഈ ഹെറിറ്റേജ് വാക്ക് നടത്തുമ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്ലാനിങ്? ഇന്ന് ഇങ്ങനെ ആണ് എന്ന് പറഞ്ഞ് ആ നേരത്തെ അവരെ അറിയിക്കുമോ?
0: ഞാൻ ഒരു ട്രയൽ പോലെ നമ്മൾ ചെയ്യും.
1: കേരളത്തിലെ വളർന്നിട്ടില്ല അങ്ങനെ ഒരാള് വന്ന് തിരുവനന്തപുരത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഈ ചരിത്രം, അതിന്റെ കഥകള്, അതുമായി ബന്ധപ്പെട്ട ഇതൊക്കെ എങ്ങനെയാണ് അറിയാൻ സാധിക്കും?
0: നോർത്തിൽ പഠിക്കുമ്പോ മാർത്താണ്ഡവർമ്മ എന്നുള്ള പേര് പോലും നമ്മൾ കേട്ടിട്ടില്ല.
1: ഭാരതത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ വടക്കേ ഇന്ത്യയുടെ ചരിത്രവും, കേരളത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ തെക്കേ കേരളത്തിന്റെ ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു നടക്കുന്നില്ല.
0: നോർത്ത് ഈസ്റ്റിനെ കുറിച്ചിട്ട് കുട്ടികൾക്ക് ഒരു ഐഡിയ ഇല്ല, കേരളനെ കുറിച്ചിട്ട് അങ്ങനെ ഞാൻ അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇവിടെ സ്കൂൾ ലെവലില്, പിന്നെ PhD സമയത്തും മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ അപ്പോഴേക്കും നമ്മൾ മെച്ചുവറായി ഈ സബ്ജക്റ്റ് നമ്മുടെ ജീവിതമായി പോകുമ്പോൾ നമ്മളെല്ലാം അറിഞ്ഞിരുന്നു. അങ്ങനെ കേരളയിൽ വരാൻ സാഹചര്യമായപ്പോൾ ഞാൻ ഇതിനെ കുറിച്ചിട്ട് വീണ്ടും ഡീറ്റെയിലായിട്ട് വായിക്കാനും പഠിക്കാനും തുടങ്ങിയ. ഏതൊരു സിറ്റിയിലും പഴയ ചില ആൾക്കാരുണ്ടാവും, കുറേ അറിയുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ അടുത്ത് നമ്മൾ പോയി റിക്വസ്റ്റ് ചെയ്യുമ്പോഴാണ് അവർ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഐ ഐഡൻറ്റിഫൈഡ് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ വളരെ പ്രമുഖരായിട്ടുള്ള ജേർണലിസ്റ്റ് പ്രൊഫസേഴ്സ്മാർ, അവർക്ക് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പം ഇവരെല്ലാവരെയും ഞാൻ കണക്ട് ചെയ്തു. ഞങ്ങളൊരു നല്ലൊരു ടീമായി. ഈ കാണുന്ന സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ സ്ട്രീറ്റിനെ കുറിച്ചിട്ടും ഒക്കെ ഈ ഡീറ്റെയിൽസ് ഇവരുടെ ഹെൽപ്പ് എടുത്ത് മനസ്സിലാക്കിയിട്ട് ഞാൻ കോർഡിനേറ്റ് ചെയ്യും. ഇങ്ങനെ ഇവിടെ തുടങ്ങി ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി. ഇവരും ആ വോക്കിൽ ജോയിൻ ചെയ്ത് ഇതിനെക്കുറിച്ച് കുറേയും കൂടിയും ഡീറ്റെയിലായിട്ട് പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ഇതുവരെ നടത്തിയിരുന്നത്. സോ ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, നമുക്കൊരു ടീം വേണം. അങ്ങനെ ഒരു ഷെയർഡ് നോളജാണ്. ഞാനൊരു ഫൗണ്ടറോ അല്ലെങ്കിൽ ഇനീഷ്യേറ്ററോ ആയിരിക്കാം, പക്ഷേ ഹെറിറ്റേജ് വോക്ക് ഈസ് എ ടീം എഫേർട്ട്.
1: സ്ത്രീകൾ കുട്ടികൾ ഇതിൽ പങ്കെടുക്കാറുണ്ടോ?
0: ഓഫ്കോഴ്സ്. എനിക്ക് ആക്ച്വലി ഏറ്റവും കൂടുതൽ ഇഷ്ടം ആൻഡ് എൻകറേജ് ചെയ്യേണ്ടത് കുട്ടികളെയാണ്. ഞാൻ കുട്ടികൾക്കായിട്ട് പുസ്തകം എഴുതുന്ന ആളാണ്. കുട്ടികളായിട്ട് വർക്ക് ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ അമ്മമാരോടും അച്ഛന്മാരോടൊക്കെ പറയും, നിങ്ങൾ വരുമ്പോൾ കുട്ടികളെയും കൊണ്ടുപോകും. ചിലപ്പോൾ അവർക്ക് ഡൗട്ടായിരിക്കും, ഇത് വളരെ ഹൈഫൈ അല്ലെങ്കിൽ ഭയങ്കര ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യമാണ്, കുട്ടികളെ കൊണ്ടുവന്നാൽ ഡിസ്റ്റർബൻസ് ആവും. അങ്ങനെയല്ല, കുട്ടികളെ എപ്പോഴും നമ്മൾ കൂടെ എക്സ്പോഷർന്ന് കൊടുക്കണം. ഇങ്ങനത്തെ കാര്യങ്ങൾ, യു ക്യാൻ ബി എ ഹോം മേക്കർ ഓർ ടീച്ചർ എനിത്തിങ്, യുനോ, ജസ്റ്റ് എൻ ഇൻട്രസ്റ്റ് വേണം. പൈതൃകത്തിനെ കുറിച്ച് അറിയാൻ യു ക്യാൻ പാർട്ടിസിപ്പേറ്റ്. അങ്ങനെയാണ്.
1: ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ യുനെസ്കോയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പൊ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പ്രകൃതി ദത്തമായിട്ടുള്ള സ്ഥലങ്ങൾ ചെയ്യാറുണ്ട് യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളായിട്ട്. അതിന്റെ ഭാഗമാണ് നമ്മുടെ പശ്ചിമഘട്ടം. പക്ഷെ കേരളത്തിൽ നിന്ന് ഒരു സാംസ്കാരിക കേന്ദ്രം, അതിന്റെ ഭാഗമായിട്ടാണ് പത്മനാഭപുരം കൊട്ടാരത്തെ കുറിച്ചും എടക്കൽ ഗുഹകളെ കുറിച്ചിട്ടും പഠിക്കുന്നത്. ആ ഒരു അനുഭവത്തെ കുറിച്ചൊന്ന് പറയാമോ?
0: അപ്പോൾ കേരളയിൽ ഇങ്ങനെ ഈ പട്ടികയിൽ കേരളത്തിൽ ഒരു മോണ്യുമെന്റ്സും ഇല്ല. അപ്പോൾ അത് കാരണം കേരള ഗവൺമെൻറ് ഇങ്ങനെ ആ ഒരു ആഗ്രഹം ഉള്ള കാരണം എന്നെ സ്പെഷ്യൽ ഓഫീസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ തിരഞ്ഞെടുത്ത മോണ്യുമെന്റ്സാണ് എടക്കൽ. ആക്ച്വലി അത് ഗുഹയല്ല, റോക്ക് ഷെൽട്ടറാണ്. എടക്കൽ ഗുഹ എന്നാണ് എല്ലാവരും പറയണത്. ഇറ്റ്സ് ആക്ച്വലി കുറേ പാറകൾ വന്ന് വീണിട്ട് ഒരു ഫോർമേഷൻ ഉണ്ടായതാണ്. ഗുഹ ഈസ് എ നാച്ചുറൽ മൗണ്ടനെ നമ്മൾ തുറന്നെടുക്കണതാണ് ഗുഹ. സോ ഇറ്റ്സ് എ റോക്ക് ഷെൽട്ടർ. അവിടെ നല്ല ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പെട്രോഗ്ലിഫ്സ് എന്ന് പറയും, റോക്ക് സർഫേസിനെ എച്ച് ചെയ്തേക്കണ വലിയൊരു ഗ്രാഫിറ്റി ഉണ്ട്, വലിയൊരു ഗ്രാഫിറ്റി. അത് എന്തായിരുന്നു എന്ന് നമുക്കറിയില്ല, ലൈക്ക്. അപ്പോൾ അത് പക്ഷേ ഇന്ത്യയിൽ വേറെ ഒരിച്ചിലും ഇല്ല, ഇത്ര ലാർജ് സ്കെയിലിൽ ചെയ്തേക്കണ എച്ചിങ്.
1: ഈ ബിംപേഡ്ക എന്ന് പറയുന്നതും റോക്ക് ഷെൽട്ടർ തന്നെ.
0: അത് പക്ഷേ ഒരു ഹ്യൂജ് കോംപ്ലക്സ് ആണ്, ഏക്കറോളം വലിയതായിട്ടുള്ള ഒരു കോംപ്ലക്സ്. അവിടെയും ഈ റോക്ക് ഷെൽട്ടേഴ്സിൽ ക്ലിയർലി അതൊരു കോളനി ആയിരുന്നു, അവിടെ ആൾക്കാർ താമസിച്ചായിരുന്നു ഈ ഷെൽട്ടറുകളിൽ. അപ്പോൾ ഒരു നൂറുകണക്കിന് ഇങ്ങനെ കൊച്ചും വലിയതുമായിട്ടുള്ള ഷെൽട്ടേഴ്സ് ഉണ്ട്. അതിലെല്ലാം പെയിൻറ്റിങ്സ് ആണ്, നാച്ചുറൽ കളേഴ്സ് ഉപയോഗിച്ച് റോക്ക് പെയിൻറ്റിങ്സ് ആണ് അതിൽ
1: ഇപ്പോഴും മായാതെ കിടക്കുന്നത്.
0: യെസ്, അത് വലിയൊരു ഫോറസ്റ്റഡ് ഏരിയ ആണ്. ഇപ്പോൾ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ വേൾഡ് ഹെറിറ്റേജ് മോണ്യുമെന്റ്, ടൂറിസം ഉണ്ട്. അപ്പോൾ അവർ

0: പാതകളൊക്കെ കട്ട് ചെയ്ത് കൺവീനിയൻ്റ് ആയിട്ട് കാണാൻ പറ്റണ പോലെയൊക്കെ അത് ചെയ്തിട്ടുണ്ട്.
1: ഈ എടക്കൽ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു
0: ചെറുതാണ്, പക്ഷേ ഈ ഒരു രണ്ട് മൂന്ന് റോക്ക് സർഫേസസിൽ എച്ചിങ് ഉണ്ട്. അതിനെ നമ്മൾ ഒരു ഷാർപ്പ് ഒബ്ജക്റ്റ് വെച്ചിട്ട് റോക്ക് സർഫേസിനെ കാർവ് ചെയ്യാണ് നമ്മൾ, അതിനാണ് ഈ പെട്രോഗ്ലിഫ്സ് എന്ന് പറയുന്നത്. അപ്പം അതുണ്ട്. പിന്നെ രണ്ടാമത്തെ മോണ്യുമെൻ്റ് അവർ ചെയ്തത് പത്മനാഭപുരം കൊട്ടാരമാണ്, തക്കലയിൽ. അത് വളരെ ഒരു യുണീക്കായിട്ടുള്ള ഒരു പാലസ് കോംപ്ലക്സ് ആണ്. ഇതൊരു 6.5 ഏക്കറിലുള്ള ഈ പാലസ് കോംപ്ലക്സസ് കംപ്ലീറ്റ്ലി മെയ്ഡ് ഔട്ട് ഓഫ് വുഡ് ആൻഡ് ഗ്രനൈറ്റ് ബേസ് ചെയ്തിട്ട്, അതും ടിപ്പിക്കൽ നമ്മുടെ വളരെ യുണീക്ക് ആർക്കിടെക്ചർ സ്റ്റൈലാണ്. അടുമുറ്റവും അങ്ങനെയൊക്കെയുള്ള വലിയൊരു കോംപ്ലക്സ് ആയ കാരണം പല സ്ട്രക്ചേഴ്സ് ഉണ്ട് അതിൽ, റെസിഡൻഷ്യൽ ഏരിയാസ് ഉണ്ട്, ടെമ്പിൾസ് ഉണ്ട്, പിന്നെ ഊട്ടുപുറ എന്ന് പറയുന്ന ബ്രാഹ്മണന്മാർക്കും രാജാക്കന്മാരും കഴിച്ചേരുന്ന വലിയ ഡൈനിങ് ഹാൾസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതെല്ലാം ഒറ്റ ദിവസത്തിൽ വന്നതല്ല, ഒറ്റ കാലഘട്ടത്തിൽ വന്ന സ്ട്രക്ചേഴ്സ് അല്ല. ഒരു തായ്ക്കൊട്ടാരെന്ന് പറയുന്ന ഒരു ചെറിയൊരു പാലസ് ആണ് ഏറ്റവും പഴയതെന്ന് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ചായിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വേറെ സ്ട്രക്ചേഴ്സൊക്കെ അങ്ങനെ വന്നത്. നമ്മൾ ഈ മോണ്യുമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. എന്ത് യോഗ്യതയല്ലേ ഇതിനെ ഈ പട്ടികയിലേക്ക് വരാനുള്ളത് എന്നുള്ളത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡോസിയേഴ്സ് പ്രിപ്പയർ ചെയ്യണം, അങ്ങനെയൊക്കെയുണ്ട്. പത്മനാഭപുരം കൊട്ടാരം ടെൻറ്റേറ്റീവ് ലിസ്റ്റിൽ വന്ന് കെടുപ്പുണ്ട്, എടയ്ക്കൽ ഇതുവരെ വന്നിട്ടില്ല.
1: ഈ ഹെറിറ്റേജ് വാക്ക് എന്ന് പറയുന്നത് ഇപ്പൊ തിരുവനന്തപുരത്താണുള്ളത്. പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എല്ലാ ഭാഗത്തും പൈതൃകമുണ്ട്. അപ്പൊ ഇത് മറ്റ് ജില്ലകളിലേക്കും അതുപോലെ സംസ്ഥാനമൊട്ടാകെ വ്യാപിക്കേണ്ട ഒരാവശ്യമില്ലേ?
0: അതെ അതെ, ഞങ്ങൾ ആക്ച്വലി ഹെറിറ്റേജ് വാക്കിന്റെ ഭാഗമായിട്ടും നമ്മള് കൊല്ലം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. നമ്മള് ഈ കന്യാകുമാരി കേരള ബോർഡർ റീജിയൻസിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അതപ്പോൾ ഡേ ട്രിപ്പുകൾ ചെയ്യും, രാവിലെ ബസ് എടുത്തിട്ട് വൈകിട്ട് രാത്രി തിരിച്ചു വരുന്ന പോലെ. മുസിരിസിൻ്റെ കാണാനായിട്ട് ആലുവേ വരെയൊക്കെ നമ്മൾ യാത്ര ചെയ്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയണത് ട്രിവാൻഡ്രം ഹെറിറ്റേജ് വാക്ക് പോലെ തന്നെ ഈ ഡിസ്ട്രിക്ട്സിലും ഏതെങ്കിലും ഒരാൾക്ക് ഇൻട്രസ്റ്റ് എടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ തന്നെ ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിനും ഇങ്ങനത്തെ ഇനിഷ്യേറ്റീവ് സ്പ്രെഡ് ചെയ്യാം. പക്ഷേ ഹെറിറ്റേജ് വാക്കിൻ്റെ ബ്യൂട്ടി എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പിന്നെ ഇത് സിറ്റിസൻസ് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഇഷ്ടമാണ്, എല്ലാ ഡിസ്ട്രിക്ട്സിലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരാൾ ഐഡൻറ്റിഫൈ ചെയ്ത് തുടങ്ങാവുന്നതേ ഉള്ളൂ.
1: അതിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള കുട്ടികളും കൂടെ അതിൽ ഉൾപ്പെടുകയാണെങ്കിൽ അവർക്കും അവരുടെ പൈതൃകത്തെ അറിയാനും അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ സാധിക്കും അല്ലേ?
0: അതെ, ബിക്കോസ് ഇൻട്രസ്റ്റ് വേണം, ആ പാഷൻ വേണം അതിനായിട്ട്. ഇതൊരു ജോലി മാത്രമായിട്ട് നോക്കുക എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഇനിഷ്യേറ്റീവ് ഒന്നും മുന്നോട്ട് പോവില്ല, അങ്ങനെ നടക്കില്ല. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, ഇറ്റ് ഈസ് ബെറ്റർ സിറ്റിസൻസ് തന്നെ അതിൽ നിന്ന് അങ്ങനെയുണ്ട്. ആക്ച്വലി കൊച്ചിയിൽ ഇപ്പോൾ ഒരുപാട് ഹെറിറ്റേജ് വാക്ക് ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു 3-4 എണ്ണം എനിക്ക് തന്നെ അറിയാം. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഹെറിറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ കൊട്ടാരങ്ങൾ മാത്രമല്ല, ഞങ്ങളും ഹെറിറ്റേജ് വാക്ക് ചെയ്യുമ്പോൾ നേപ്പിയർ മ്യൂസിയത്തിലേക്കൊന്നും നമ്മൾ പോവില്ല. അറിയാത്ത സ്ഥലങ്ങളാണ് നമ്മൾ പോകേണ്ടത്. ടിക്കറ്റ് എടുത്ത് പോകേണ്ടത് ഇപ്പോൾ തൃപ്പുണിത്തറ പാലസ് പോകണം, ഹിൽ പാലസ് മ്യൂസിയം പോകണം, അതൊക്കെ നിങ്ങൾ യു ക്യാൻ ജസ്റ്റ് ബൈ എ ടിക്കറ്റ് ആൻഡ് ഗോ, നോട്ട് എ പ്രോബ്ലം. പക്ഷേ ഈ ഒരുപാട് പൈതൃകം ചരിത്രവും കിടക്കുന്നത് അത് ആൾക്കാർക്ക് അറിയാത്തതുണ്ട്. അതിന് പബ്ലിസിറ്റി കൊടുക്കുക, ആൾക്കാരെ അതിനെക്കുറിച്ച് പറയുക. കൊച്ചിയിൽ പലതുണ്ട്, കോഴിക്കോടിൽ, കോഴിക്കോട് ഇസ് സോ ബ്യൂട്ടിഫുൾ, യു നോ, റിച്ച് വിത്ത് ഹെറിറ്റേജ്. അവിടെ ചെയ്തിരുന്നു. ഞാൻ എന്ന് വെച്ചാൽ പുറത്തുനിന്ന് വന്ന ഒരാളാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചിലപ്പോൾ വേറെ സിറ്റിയിലേക്ക് പോവും. എനിക്കൊരു സന്തോഷം എന്ന് വെച്ചാൽ ഓക്കെ, ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഐ കുഡ് ഡു സംതിങ്, അങ്ങനെയുണ്ടല്ലോ. അങ്ങനെ പോകുമ്പോൾ ആരെങ്കിലും അതിനെ കണ്ടിന്യൂ ചെയ്യാൻ വേണം.
1: അതെ,
0: ആ സെയിം ഇൻട്രസ്റ്റും ആ സെയിം പാഷനും വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണം. അതുണ്ടെന്ന് വെച്ചാൽ യു ആർ ലക്കി, അതർവൈസ് അത് ആ ഒരു ഇനിഷ്യേറ്റീവ് അങ്ങനെ ഡൈ ഔട്ട് ആവും.
1: അങ്ങനെ തന്നെ അത് തുടരാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അത്തരം താല്പര്യങ്ങളുള്ളവർ മുന്നോട്ട് വരട്ടെ.
0: യെസ്,
1: നന്ദി,
0: താങ്ക് യു സോ മച്ച്.
2: ലോക പൈതൃക വാരത്തോടനുബന്ധിച്ച് പുരാവസ്തു ഗവേഷകയായ ഡോക്ടർ ബീന തോമസ് തരകനുമായുള്ള അഭിമുഖ സംഭാഷണമാണ് കൂട്ടുകാരിയിൽ ഇതുവരെ കേട്ടത്. ബീന തോമസ് തരകനുമായി

0: ദിൽ സേ ദിൽ തക്.
1: പ്രിയ ശ്രോതാക്കളെ, ദിൽ സേ ദിൽ തക്കിന്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശ്രുത ഗായിക ആശാ ഭോസ്ലെയെക്കുറിച്ച് കൂടുതലറിയാം നമുക്കിന്ന്. ഹിന്ദി സിനിമാ ഗാനങ്ങളുടെ ലോകത്ത് ഡിസ്കോയുടെ താളം മുഴങ്ങിയിരുന്ന ഒരു കാലം. ആ കാലത്തിന്റെ രാജാവായിരുന്നു ബപ്പി ലാഹരി. ബപ്പി ലാഹരിയുടെ ഈണങ്ങൾക്ക് ജീവനേകിയ അതുല്യ ഗായികയായിരുന്നു ആശാ ഭോസ്ലെ. ബപ്പിദായുടെ താളവും ആശാജിയുടെ മാസ്മരിക ശബ്ദവും കൂടി ചേർന്നപ്പോൾ മറക്കാനാവാത്ത അനവധി ഹിറ്റുകളാണ് ജനിച്ചത്. 70-80 കാലഘട്ടത്തിലെ ഡാൻസ് നമ്പറുകളും റൊമാൻറ്റിക് ഗാനങ്ങളും ഇന്നും പഴമക്കാർക്കും പുതുതലമുറയ്ക്കും ഒരുപോലെ പ്രിയപ്പെട്ടവയാണ്. പാർട്ടി മൂഡും ഡിസ്കോ ലൈറ്റുകളും ഓർമ്മിപ്പിക്കുന്ന ഈ ഗാനം ഇന്നും റെട്രോ പാർട്ടികളിലെ സ്ഥിരം സാന്നിധ്യമാണ്. നമക് ഹലാലിലെ സൂപ്പർ ഹിറ്റ് ഗാനം.

0: ദിൽ സേ ദിൽ തക്.
1: ഡിസ്കോ കിങ് എന്ന പേരിൽ പ്രശസ്തനായ ബപ്പി ലാഹരി ഇന്ത്യൻ സംഗീതത്തിൽ പാശ്ചാത്യ ഡിസ്കോ താളങ്ങൾ മനോഹരമായി ഇണക്കിച്ചേർത്ത സംഗീത സംവിധായകനാണ്. ബപ്പിദായുടെ ഗാനങ്ങൾ ആശാജിയുടെ സ്വരത്തിൽ പുറത്തു വന്നതോടെ ഹിന്ദി സിനിമാ സംഗീതത്തിന് പുതിയൊരു ശൈലിയാണ് കൈവന്നത്.

ദിൽ സേ ദിൽ തക്. ഡാൻസ് നമ്പറുകൾ മാത്രമല്ല, ഹൃദയത്തെ തൊടുന്ന പ്രണയഗാനങ്ങളും ഈ കൂട്ടുകെട്ട് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഡിസ്കോ ലൈറ്റുകളുടെയും മിന്നിത്തിളങ്ങുന്ന വസ്ത്രങ്ങളുടെയും ഡാൻസ് ഫ്ലോറുകളുടെയും കാലമായിരുന്നു 80s. സൗഹൃദവും പ്രണയവും ഒന്നിച്ചോർമ്മിപ്പിക്കുന്ന ഈ ഗാനം ഇന്നും പലരുടെയും ഇഷ്ടഗാനമാണ്.

0: ദിൽ സേ ദിൽ തക്.
1: ഏകദേശം 2 പതിറ്റാണ്ടുകളോളം ഇരുവരും ഒന്നിച്ച് പ്രവർത്തിച്ചു. ഹിന്ദി സിനിമയ്ക്ക് പുറമെ ബംഗാളി സംഗീത ലോകത്തും ഇരുവരും ഒന്നിച്ചിട്ടുണ്ട്. ബപ്പിദായുടെ സംഗീതത്തെ വേറിട്ടൊരു തലത്തിലേക്ക് ഉയർത്തുവാൻ ആശാ ഭോസ്ലെയുടെ സ്വരം ഏറെ സഹായകരമായിട്ടുണ്ട്. ആശാ ഭോസ്ലെയും ബപ്പി ലാഹരിയും

0: വെറും ഗായികയും സംഗീത സംവിധായകനുമല്ല, ഒരു കാലഘട്ടത്തിൻ്റെ പ്രതീകങ്ങളാണ്. അവരുടെ ഗാനങ്ങൾ ഇന്നും ആരാധകരെ ത്രസിപ്പിക്കുന്നു എന്നതാണ് അതിന്റെ തെളിവ്.
1: അരേ അരേ അരേ നാ നാ നാ നാ നാ നാ നാ

0: ആശാ ഭോസ്ലയെക്കുറിച്ച് കൂടുതലറിയാം അടുത്തയാഴ്ച. ഈ അധ്യായം തയ്യാറാക്കിയത് സരിത മാഹിൻ.
1: ദിൽ സേ ദിൽ തക്.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 41, 42 എന്നിവയുടെ പൂർത്തീകരണത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി അഥവാ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 41 സംസ്ഥാന സർക്കാരുകളോട് അവരുടെ സാമ്പത്തിക ശേഷിയുടെയും വികസനത്തിന്റെയും പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തൊഴിലില്ലായ്മ, വാർദ്ധക്യം, രോഗം, അംഗവൈകല്യം എന്നിവയിലൂടെ കടന്നുപോകുന്ന പൗരന്മാർക്ക് പൊതുസഹായം നൽകാൻ നിർദ്ദേശിക്കുന്നു. 2017 പുറത്തുവന്ന പഠനമനുസരിച്ച് 2050 32.4 ദശലക്ഷം ഇന്ത്യക്കാർ, അതായത് ജനസംഖ്യയുടെ 20%, 60 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും. ഇപ്പോഴുള്ളതുപോലെ 35% മുതിർന്ന പൗരന്മാർക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കുന്നതെങ്കിൽ 2050 ആകുമ്പോഴേക്കും 20 ദശലക്ഷം അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രായമായ ജനസംഖ്യയുടെ 61.7% പേർക്ക് വരുമാന സുരക്ഷ ഇല്ലാതെയാകും. ഈ ഒരു അവസ്ഥയെ തരണം ചെയ്യാൻ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി വഴി സാധിക്കും. എന്നിരിക്കലും ഈ പദ്ധതിയെക്കുറിച്ച് അവബോധം പൊതുസമൂഹത്തിൽ വളരെ കുറവാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിൽ നിന്നുള്ള പ്രായമായവർ, വിധവകൾ, വികലാംഗർ, കുടുംബനാഥന്റെ അല്ലെങ്കിൽ നാഥയുടെ മരണം മൂലം ദാരിദ്ര്യത്തിലായ കുടുംബങ്ങൾ എന്നിവർക്ക് പിന്തുണ നൽകുന്നതിനുള്ള ഒരു സാമൂഹിക സുരക്ഷാ ക്ഷേമ പദ്ധതിയാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി. ഗ്രാമവികസന മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. 1995 ഈ പദ്ധതി നിലവിൽ വന്നത്. കേന്ദ്ര സഹായത്തിന് പുറമെ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവ അവരുടെ വിഹിതമായി തുല്യമായ തുക ഈ പദ്ധതിക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നു. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ പദ്ധതി, ഇന്ദിരാഗാന്ധി ദേശീയ വിധവ പെൻഷൻ പദ്ധതി, ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ പദ്ധതി, നാഷണൽ ഫാമിലി ബെനിഫിറ്റ് സ്കീം, അന്നപൂർണ എന്നിവ ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. ഈ പദ്ധതിയുടെ കീഴിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അപേക്ഷകൻ സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിൽപ്പെട്ടവരായിരിക്കണം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. 60 വയസ്സുള്ളവരാണ് ഈ പദ്ധതിക്ക് അർഹതയുള്ളവർ. ഈ പദ്ധതി പ്രകാരം 60 വയസ്സിനും 79 വയസ്സിനും ഇടയിലുള്ളവർക്ക് പെൻഷൻ 200 രൂപയാണ്. 80 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് പ്രതിമാസം പെൻഷൻ 500 രൂപയാണ്. ഇന്ദിരാഗാന്ധി ദേശീയ വിധവ പെൻഷൻ പദ്ധതി. ഈ പദ്ധതിയിൽ ഭാഗമാവാനുള്ള പ്രായം 40 വയസ്സാണ്. പെൻഷൻ പ്രതിമാസം 300 രൂപ. 80 വയസ്സ് കഴിഞ്ഞാൽ ഗുണഭോക്താവിന് പ്രതിമാസം 500 രൂപ ലഭിക്കും. ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ സ്കീം. 18 വയസ്സും അതിൽ കൂടുതലും പ്രായമുള്ള, അംഗപരിമിതി 80% മുകളിലുള്ള ഭിന്നശേഷിക്കാർക്കാണ് ഈ പദ്ധതിയിൽ ഗുണഭോക്താവാകാനുള്ള യോഗ്യത. പ്രതിമാസം 300 രൂപയാണ് ഈ പദ്ധതിയുടെ കീഴിലുള്ള പെൻഷൻ. 80 വയസ്സ് കഴിഞ്ഞാൽ ഗുണഭോക്താവിന് പ്രതിമാസം 500 രൂപ ലഭിക്കും. നാഷണൽ ഫാമിലി ബെനിഫിറ്റ് സ്കീം. കുടുംബനാഥൻ അഥവാ നാഥ മരണപ്പെട്ടാൽ വീട്ടുകാർക്ക് 20,000 രൂപ സഹായമായി നൽകും. ഒരു കുടുംബത്തിലെ അന്നദാതാവിന്റെ മരണത്തിന്റെ എല്ലാ കേസുകൾക്കും സഹായം നൽകും. അന്നപൂർണ പദ്ധതി. ഈ പദ്ധതി വഴി ഒരു ഗുണഭോക്താവിന് പ്രതിമാസം 10 കിലോ ഭക്ഷ്യധാന്യങ്ങൾ, ഗോതമ്പ് അല്ലെങ്കിൽ അരി ഉറപ്പുവരുത്തുന്നു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീമിന്റെ കീഴിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാതിരുന്ന എന്നാൽ അർഹരായ പ്രായമായവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അവർക്ക് ഭക്ഷ്യസുരക്ഷ നൽകാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ന്യൂസ് ബുള്ളൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ സുപ്രധാന ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജപ്പാനീസ് പ്രധാനമന്ത്രി സനായെ തകൈച്ചിക്കൊപ്പം ന്യൂഡൽഹിയിൽ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്രമായ ഇൻഡോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ജപ്പാനും മുൻഗണന നൽകുന്നതായും ശ്രീ മോദി പറഞ്ഞു. ജപ്പാന്റെ കൃത്യതയാർന്ന സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ശേഷിയും ഒരുമിക്കുന്നത് ആഗോളതലത്തിൽ AI വികസനത്തിന് വേഗത കൂട്ടുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രതിരോധ മേഖലയിലെ ആദ്യ സംയുക്ത വികസന പദ്ധതിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഊർജ്ജ സുരക്ഷ, പ്രതിരോധം, സാമ്പത്തികം, ഫാർമസ്യൂട്ടിക്കൽസ്, AI തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യയും ജപ്പാനും കരാറുകൾ കൈമാറി. ഇന്ത്യ ജപ്പാൻ ബയോഗ്യാസ് സംരംഭത്തിനും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്തു. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതിർത്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതിയോടു കൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും കരാറിലെ വ്യവസ്ഥകൾ പരിശോധിച്ചതിനു ശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് കൈമാറുന്നതിനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചതായി അദാനി പോർട്ട് അധികൃതർ പറയുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇതിൽ വ്യക്തത വരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഓഹരി കൈമാറ്റ നീക്കം തടയുന്നതിന് സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്ന് 6 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലാണ് രോഗബാധ. 97 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,276 പേരാണ് പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത്. പകർച്ചവ്യാധി പ്രതിരോധത്തിനായി ആരോഗ്യ ആയുഷ് വകുപ്പുകൾ ഏകോപനത്തോടെ പ്രവർത്തിക്കാൻ തീരുമാനം. പകർച്ചവ്യാധി പ്രതിരോധം കാര്യക്ഷമമാക്കാൻ ആരോഗ്യവകുപ്പ് രൂപീകരിച്ച ഹൈ പവർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച വിദഗ്ധരുടെ ശില്പശാലയിലാണ് ഇക്കാര്യം തീരുമാനിച്ചത്. ആയുഷ് വിഭാഗങ്ങളിൽ എത്തുന്ന രോഗികളിൽ സാംക്രമിക രോഗം സംശയിക്കുന്നവരെ അടിയന്തരമായി മറ്റ് ആശുപത്രികളിലേക്ക് റഫർ ചെയ്യാനും രോഗികളുടെ വിവരങ്ങൾ ആരോഗ്യവകുപ്പിൽ എത്തുന്നത് ഉറപ്പാക്കാനും യോഗത്തിൽ തീരുമാനമായി. ഓപ്പറേഷൻ തൂഫാനിലൂടെ കഴിഞ്ഞ 1 മാസം കൊണ്ട് 30 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതായി കേരള പോലീസ്. സംസ്ഥാനമൊട്ടാകെ നടത്തിയ പരിശോധനകളിൽ 5,353 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 5,736 പേർ അറസ്റ്റിലായി. 3 കിലോയിലധികം MDMA, 392 കിലോ കഞ്ചാവ്, 3.7 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ തുടങ്ങിയവ പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളിൽ ഉൾപ്പെടുന്നു. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വകുപ്പ് തല ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി V.D. സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. ഓണക്കാലത്തെ കൃത്രിമ വിലക്കയറ്റം തടയാൻ വിപണി നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവശ്യ സാധനങ്ങളുടെ വിലയിൽ അസ്വാഭാവിക വർധന കണ്ടെത്തിയാൽ ഇടപെടുന്നതിന് റവന്യൂ പോലീസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധന ശക്തമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. 3ാമത്തേതും അവസാനത്തേതും ഘട്ട അലോൺമെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോൺമെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം. സപ്ലിമെന്ററി അലോൺമെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ഇന്ന് രാത്രി 12:30 സ്

0: സ്പെയിൻ ഓസ്ട്രിയ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30. പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ചും നേർക്കുനേരെ വരുന്ന മത്സരം കൂടിയാണിത്. രാവിലെ 8:30 സ്വിറ്റ്സർലൻഡ് അൾജീരിയ നോക്കൌട്ട്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2 സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. അമ്പിളി എന്ന ചിത്രത്തിനു വേണ്ടി സൂരജ് സന്തോഷ്, മധുവന്തി നാരായൺ എന്നിവർ പാടിയത്. വിനായക് ശശികുമാറിൻ്റെ വരികൾക്ക് വിഷ്ണു വിജയുടെ സംഗീതം.

0: പോളിമറുകൾ ഈ വിഷയത്തെക്കുറിച്ച് അവലോകനം ചെയ്യുന്നത് അധ്യാപിക കെ രാജൻ.
1: നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. അതാണ് പോളിമറുകൾ. കൂട്ടുകാർക്കെല്ലാം പരിചയമുള്ള ഒരു പദമാണല്ലോ പോളിമർ. പോളിമറുകളുടെ ലോകം ശാസ്ത്രത്തിൻ്റെ അത്ഭുതങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. പോളിമറുകൾ നമുക്ക് ചുറ്റും നാളുകളായി ഉണ്ടായിരുന്നു. എന്നാൽ മനുഷ്യൻ അതിൻ്റെ രഹസ്യം ശാസ്ത്രീയമായി തിരിച്ചറിഞ്ഞത് 20-ാം നൂറ്റാണ്ടിലാണ്. കൂട്ടുകാർക്ക് അറിയാമോ എന്താണ് പോളിമർ? പോളിമർ എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് വന്നത്. പോളി അനേകമെന്നും മെർ ഘടകങ്ങളെന്നുമാണ് അർത്ഥം. അനേകം ചെറു ഘടകങ്ങൾ ചേർന്നുണ്ടാകുന്ന വലിയ ഘടനയാണ് പോളിമർ. ശാസ്ത്രീയമായി പറഞ്ഞാൽ മോണോമർ എന്ന് വിളിക്കുന്ന ചെറിയ മോളിക്യൂളുകൾ കെമിക്കൽ ബോൺസ് വഴി വീണ്ടും വീണ്ടും ചേർന്ന് ഒരു വലിയ മോളിക്യൂളായി മാറുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. പോളിമറൈസേഷന്റെ ഫലമായി കിട്ടുന്നവയാണ് പോളിമറുകൾ. പോളിമർ ശാസ്ത്രത്തിൻ്റെ സംഭാവനയാണ്. ഇതിൻ്റെ ഗുണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താം. ദോഷം പരിസ്ഥിതിയെ ബാധിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ഇന്ന് നമുക്ക് പോളിമറുകളുടെ ലോകത്തേക്ക് ഒരു ചെറു യാത്ര ചെയ്താലോ? പോളിമറുകളുടെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. ഗുണങ്ങൾ: ലഘുവും ശക്തവുമാണ്, ഭാരം കുറവായിട്ടും വളരെ ശക്തമാണ്. ജലപ്രതിരോധം, വാട്ടർ റെസിസ്റ്റൻറ്റ്, വെള്ളം എളുപ്പത്തിൽ കടക്കില്ല. വിലക്കുറവ്, ലോ കോസ്റ്റ്, നിർമ്മാണ ചെലവ് വളരെ കുറവാണ്. ദൈർഘ്യമേറിയത്, ഡ്യൂറബിലിറ്റി, എളുപ്പത്തിൽ കേടാകില്ല. വൈവിധ്യമാർന്ന ഉപയോഗം, വേഴ്സറ്റൈൽ യൂസ്, പാത്രങ്ങൾ, വസ്ത്രങ്ങൾ, പാക്കേജിംഗ്, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്നു. വൈദ്യുതി കടത്തില്ല, ഇൻസുലേറ്റർ, നല്ല വൈദ്യുതി ഇൻസുലേറ്ററാണ്. ദോഷങ്ങളും: പരിസ്ഥിതി മലിനീകരണം, പല പോളിമറുകളും എളുപ്പത്തിൽ ചീഞ്ഞു പോകില്ല. റീസൈക്കിൾ ചെയ്യാൻ ബുദ്ധിമുട്ട്, എല്ലാ പ്ലാസ്റ്റിക്കും റീസൈക്കിൾ ചെയ്യാൻ സാധിക്കില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ: ചില പ്ലാസ്റ്റിക്കുകൾ വിഷാംശം പുറത്തുവിടും, തീ പിടിക്കാനുള്ള സാധ്യത, ഫ്ലെയിമബിലിറ്റി. ചില പോളിമറുകൾ എളുപ്പത്തിൽ കത്തും. നിങ്ങൾക്കറിയാമോ പോളിമറുകൾ എത്ര വിധത്തിലുണ്ടെന്ന്? അതെ, പോളിമറുകൾ പ്രധാനമായും 3 വിധത്തിലുണ്ട്. ഒന്ന്, പ്രകൃതിദത്ത പോളിമറുകൾ, നാച്ചുറൽ പോളിമേഴ്സ്. ഉദാഹരണം: സെല്ലുലോസ്, പ്രോട്ടീൻ, റബ്ബർ, സ്റ്റാർച്ച്. സെല്ലുലോസ് പേപ്പറും സസ്യങ്ങളിലും കാണപ്പെടുന്നു. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലെ മുടി, ത്വക്ക്, നഖം എന്നിവ പ്രോട്ടീൻ എന്ന പോളിമർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. റബ്ബർ മരങ്ങളിൽ നിന്നുള്ള ലാറ്റെക്സ്. സ്റ്റാർച്ച് അന്നജം നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്നു. 2, കൃത്രിമ പോളിമറുകൾ, സിന്തറ്റിക് പോളിമേഴ്സ്. നോക്കൂ, മനുഷ്യൻ സ്വന്തം ആവശ്യങ്ങൾക്ക് പെട്രോളിയം പോലുള്ള അസംസ്കൃത വസ്തുക്കളിൽ നിന്ന് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നവയാണ് സിന്തറ്റിക് പോളിമേഴ്സ്. ഉദാഹരണം: പ്ലാസ്റ്റിക്, പോളി എഥിലീൻ, PVC, പോളി വീനൈൽ ക്ലോറൈഡ്, നൈലോൺ, പോളിയെസ്റ്റർ, ടെഫ്ലോൺ. ഇവ കൂടുതൽ ശക്തവും ദീർഘകാലം നിലനിൽക്കുന്നവയുമാണ്. 3, അർത്ഥ സിന്തറ്റിക് പോളിമേഴ്സ്, സെമി സിന്തറ്റിക്. ഉദാഹരണം: റയോൺ. നമ്മുടെ ഡെയിലി ലൈഫിൽ പോളിമറുകളുടെ ഉപയോഗം എവിടെയെല്ലാമാണെന്ന് നോക്കിയാലോ? വീട്ടിൽ, അറ്റ് ഹോം, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, ഭക്ഷണ പാത്രങ്ങൾ, ബക്കറ്റ്, മഗ്, പ്ലാസ്റ്റിക് കവർ, ക്യാരി ബാഗ്സ്. ഇവയിൽ കൂടുതലും പോളിത്തീൻ, പോളിപ്രൊപ്പിലീൻ പോലുള്ള പോളിമറുകളാണ്. വസ്ത്രങ്ങളിൽ നൈലോൺ വസ്ത്രങ്ങൾ, പോളിസ്റ്റർ ഷർട്ട്സ്, സ്പോർട്സ് ഡ്രസ്, ഇവ ലഘുവും ദൈർഘ്യമേറിയതുമാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഇലക്ട്രോണിക്സ്: മൊബൈൽ ഫോണിൻ്റെ ബോഡി, ലാപ്ടോപ്പ് ഭാഗങ്ങൾ, വയറുകളുടെ ഇൻസുലേഷൻ. പോളിമറുകൾ വൈദ്യുതി കടത്താത്തതിനാൽ സുരക്ഷിതമാണ്. വാഹനങ്ങളിൽ ഓട്ടോമൊബൈൽസ്: വാഹനങ്ങളുടെ ബമ്പർ,

ടയർ, സീറ്റ് കവർ, ഡാഷ്ബോർഡ് ഭാരം കുറയ്ക്കാനും ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. മെഡിക്കൽ മേഖലയിൽ, മെഡിക്കൽ ഫീൽഡ്, സിറിഞ്ചുകൾ, ഗ്ലൗസുകൾ, ഹൃദയവാൽവുകൾ, ആർട്ടിഫിഷ്യൽ ലിംബുകൾ, കോണ്ടാക്ട് ലെൻസ്, മുറിവ് തുന്നിക്കെട്ടാനുള്ള നൂലുകൾ ശുചിത്വവും സുരക്ഷയും ഉറപ്പാക്കുന്നു. നിർമ്മാണ മേഖലയിൽ കൺസ്ട്രക്ഷൻ, PVC പൈപ്പുകൾ, വാതിൽ, ജനൽ ഫ്രെയിം, ഇൻസുലേഷൻ മെറ്റീരിയൽ. നോക്കൂ, പോളിമറുകൾ ഇത്രയും വ്യാപകമായി ഉപയോഗിക്കുന്നത് പരിസ്ഥിതിക്ക് തന്നെ അപകടമല്ലേ? അതെ, പോളിമറുകളുടെ നല്ല വശം മാത്രമല്ല ദോഷവും നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ട കുട്ടികളെ, June 5 നാം ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുമ്പോൾ വൃക്ഷത്തൈകൾ നടുന്നതിനോടൊപ്പം അവയുടെ സംരക്ഷണ ചുമതല കൂടെ നാം ഏറ്റെടുക്കാറില്ലേ? അതെ, പ്ലാസ്റ്റിക് പോലുള്ള ചില പോളിമറുകൾ നീണ്ടകാലം നശിക്കാതെ നിലനിൽക്കും. ഇവ പരിസ്ഥിതി മലിനീകരണം, കടലിൽ ജീവികൾക്കുള്ള അപകടം എന്നിവ ഉണ്ടാക്കുന്നു. അവയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് വേണം. അതിനായി 3R എന്ന വാക്യം മറക്കാതെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. എന്താണ് 3R? 1. റെഡ്യൂസ്, ഉപയോഗം കുറയ്ക്കുക. 2. റീയൂസ്, വീണ്ടും വീണ്ടും ഉപയോഗിക്കുക. 3. റീസൈക്കിൾ, പുനരുപയോഗം. പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലി പരിശീലിക്കുക. നമുക്ക് പേപ്പർ, സഞ്ചി, ബാഗുകൾ, മൺപാത്രങ്ങൾ എന്നിവ ഉപയോഗിക്കാം. ഭാവിയിൽ ശാസ്ത്രം ഇത്തരത്തിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുമോ? തീർച്ചയായും. പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചു വരികയാണ്. 1. biodegradable പോളിമറുകൾ, പ്രകൃതിയിൽ എളുപ്പം ചീഞ്ഞു പോകുന്ന പോളിമറുകൾ. ഉദാഹരണം PLA, പോളി ലാക്റ്റിക് ആസിഡ്, പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുന്നു. PHA, പോളി ഹൈഡ്രോക്സി ആൽക്കനോയേറ്റ്, പ്രകൃതിയിൽ നശിക്കുന്ന ഒരു അത്ഭുത പോളിമറാണ്. നമുക്ക് ഫാ എന്ന ബയോഡീഗ്രേഡബിൾ പോളിമറിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് അറിഞ്ഞാലോ? പ്രകൃതിയിൽ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ബയോഡീഗ്രേഡബിൾ പോളിമറാണ്. ചില ബാക്ടീരിയകൾ പഞ്ചസാര, മണ്ണ്, സസ്യ എണ്ണ മുതലായവയിൽ വളർത്തുന്നു. അവ ഭക്ഷണം അധികമായി ലഭിച്ചാൽ അവയുടെ ശരീരത്തിനുള്ളിൽ ഗ്രാനുകൾ സഞ്ചയിക്കുന്നു. പിന്നെ അവയെ വേർതിരിച്ച് ഉണക്കി ശുദ്ധമാക്കിയാൽ ലഭിക്കുന്നതാണ് ഫാ. ഇവയുടെ ഗുണങ്ങൾ നോക്കിയാലോ? 1. പൂർണ്ണമായും ബയോഡീഗ്രേഡബിൾ. 2. നോൺ ടോക്സിക്, വിഷവസ്തുക്കൾ ഇല്ല. 3. ഉപയോഗം സാധാരണ പ്ലാസ്റ്റിക് വസ്തുക്കൾക്ക് സമാനം. 4. ശരീരവുമായി പൊരുത്തപ്പെടുന്നു. മെഡിക്കൽ ഗ്രേഡ് ഉപയോഗം. ഫ, പ്ലാസ്റ്റിക് ലോകത്തിൻ്റെ പച്ച വിപ്ലവം എന്ന് ശാസ്ത്രജ്ഞർ വിളിക്കുന്നു. മനുഷ്യനും പ്രകൃതിയും ഒരുമിച്ച് മുന്നേറാൻ സഹായിക്കുന്ന ശാസ്ത്രത്തിൻ്റെ പച്ച വഴിത്തിരിവ് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന പുതിയ തലമുറയുടെ പോളിമർ. 2. സ്മാർട്ട് പോളിമേഴ്സ്, പരിസ്ഥിതിക്കനുസരിച്ച് സ്വഭാവം മാറും. ഉദാഹരണം, ചൂട് കിട്ടുമ്പോൾ രൂപം മാറുന്ന മെറ്റീരിയൽ. ഉപയോഗം മെഡിക്കൽ ഡ്രഗ് ഡെലിവറി സെൻസറുകൾ. കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്, വൈദ്യുതി കടത്തുന്ന പോളിമറുകൾ. ഉപയോഗം മൊബൈൽ സ്ക്രീനുകൾ, സോളാർ സെല്ലുകൾ. നാനോ പോളിമറുകൾ, നാനോ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പോളിമറുകൾ. ഉപയോഗം മരുന്ന് വിതരണം, ഡ്രഗ് ഡെലിവറി, ക്യാൻസർ ചികിത്സ. 3D പ്രിന്റിംഗ് പോളിമറുകൾ, 3D പ്രിന്ററിൽ ഉപയോഗിക്കുന്ന പ്രത്യേക പോളിമറുകൾ. ഉപയോഗം മെഡിക്കൽ മോഡലുകൾ, മെഷീൻ പാർട്സ്, വീടുകളുടെ മോഡൽ. റീസൈക്കിൾ ടെക്നോളജി, പ്ലാസ്റ്റിക് വീണ്ടും ഉപയോഗിക്കാൻ പുതിയ രീതികൾ. കെമിക്കൽ റീസൈക്ലിംഗ്, പ്ലാസ്റ്റിക് വീണ്ടും അസംസ്കൃത വസ്തുവാക്കുന്നു. പ്രിയപ്പെട്ടവരെ, പോളിമറുകൾ ഇല്ലാത്ത

0: ഒരു ലോകം ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നമ്മുടെ ലക്ഷ്യം പോളിമറിൻ്റെ ഗുണം ഉപയോഗിച്ച് ദോഷം ഒഴിവാക്കുക. കുഞ്ഞുങ്ങളെ, നമുക്ക് പരിസ്ഥിതി സംരക്ഷിക്കാം. പോളിമറുകൾ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കാം. നമുക്ക് ശാസ്ത്രവും പരിസ്ഥിതിയും ചേർത്തൊരു നല്ല ഭാവി തീർക്കാം.
1: പോളിമറുകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അധ്യാപിക കെ രാജൻ.
2: സപ്ത സഹോദരിമാർ,
1: ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ.
2: ആസാം, ഹിമാലയൻ താഴ്വരയുടെ കിഴക്ക് ഭാഗത്തായാണ് ആസാമിന്റെ സ്ഥാനം. ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി ആസാം രാജ്യാന്തര അതിർത്തി പങ്കിടുന്നു. ബ്രഹ്മപുത്ര നദി ഈ സംസ്ഥാനത്തു കൂടി ഒഴുകുന്നു. തീവ്രവാദ ഭീഷണി കൂടുതലായുള്ള പ്രദേശമായ നോർത്ത് കച്ചാർ ഹിൽസ് ജില്ലയിലൂടെയാണ് ഭാരതത്തിലെ ഏക ബുള്ളറ്റ് പ്രൂഫ് തീവണ്ടി ഗതാഗതമുള്ളത്. സംസ്ഥാനത്തെ പ്രധാന പട്ടണം ഗുവാഹത്തിയാണ്. ഇതിഹാസ രചനാ കാലഘട്ടത്തിൽ പ്രാഗ് ജ്യോതിഷ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം പിന്നീട് കാമരൂപ എന്ന പേരിൽ അറിയപ്പെട്ടു. AD 743 കാമരൂപ രാജ്യത്തിലെത്തിയ ചൈനീസ് സഞ്ചാരി ഹുയാൻ സാങ്, 11-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ചരിത്രകാരനായ അൽബറൂണി എന്നിവരുടെ രചനകളിൽ ഈ നാടിനെക്കുറിച്ച് പരാമർശമുണ്ട്. 1228 AD ഈ പ്രദേശത്തേക്കുള്ള അഹോം രാജവംശജരുടെ കുടിയേറ്റമാണ് അസമിന്റെ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ല്. കിഴക്കൻ കുന്നുകളിൽ നിന്ന് വന്ന ഇവർ 6 നൂറ്റാണ്ടോളം ഇവിടം ഭരിച്ചു. ഈ പ്രദേശം കീഴടക്കിയ ബർമ്മക്കാരിൽ നിന്ന് 1826 ബ്രിട്ടീഷുകാർ യാന്തോബോ സന്ധിയിലൂടെ ഭരണം ഏറ്റെടുത്തു. 1963 നാഗാലാൻഡും മേഘാലയ, മിസോറാം എന്നിവ അസമിൽ നിന്ന് വേർപെടുത്തി രൂപീകരിച്ച സംസ്ഥാനങ്ങളാണ്. വിഭിന്ന സംസ്കാരങ്ങളും സമൃദ്ധമായ വനങ്ങളും കൊണ്ട് സമ്പന്നമായ ആസാം എല്ലാ അർത്ഥത്തിലും പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന സംസ്ഥാനമാണ്. ആസാമിലെത്തുന്ന സഞ്ചാരികളെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് കാസിരംഗ വന്യജീവി സങ്കേതമാണ്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക ഇടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതാണ്. ഗോൾഡൻ ലെങ്കൂർ കുരങ്ങുകൾ, ബംഗാൾ ഫ്ലോറിക്കൻ പക്ഷികൾ, പിക്മി ഹോഗ് എന്ന പന്നിവർഗം, വെളുത്ത തലയും ചിറകുകളോടും കൂടിയ വൈറ്റ് വിങ്ഡ് വുഡ് ഡക്ക് എന്നിങ്ങനെ നിരവധി ജീവികളെ ഇവിടെ കാണാം. വ്യത്യസ്ത രൂപവും പ്രകൃതവുമുള്ള നിരവധി പക്ഷികൾക്കും സുരക്ഷിതമായി ചേക്കാറാനുള്ള ചില്ലയാണ് ഈ സങ്കേതം. കാസിരംഗ വന്യജീവി സങ്കേതത്തിന് പുറമെ യുനെസ്കോയുടെ അംഗീകാരം നേടിയ മറ്റൊരു സംരക്ഷിത മേഖലയാണ് മാനസ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സംരക്ഷണ മേഖലയായി അവരോധിക്കപ്പെട്ടത് മാനസ് നാഷണൽ പാർക്കാണ്. ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും നാടാണ് ആസാം. ബിഹു, റോങ്കൻ, ബൈശാഖ്, ജോബിലി മേള എന്നിവ ഈ ആഘോഷങ്ങളിൽ ചിലതാണ്.

0: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ഞാൻ ഗന്ധർവ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

യേശുദാസ് പാടിയ ഗാനം ചിത്രം യേശുദാസ് പാടിയ ഗാനം ചിത്രം നദി, വയലാറിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ്റെ സംഗീതം.

ചിത്രം അനുരാഗ കരിക്കിൻവെള്ളം, പാടിയത് ഹരിചരൺ മാതങ്കി. ബി കെ ഹരിനാരായണൻ്റെ വരികൾക്ക് പ്രശാന്ത് പിള്ളയുടെ സംഗീതം.

നമ്മൾ എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപും ജോത്സനയും പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: ഇനി കേൾക്കാം രാവണപ്രഭു എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം.

ഇനി 10:30 മുതൽ ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ ലണ്ടനിലെ ഓവൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന രണ്ടാം സെമി ഫൈനൽ മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം.

ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ ലണ്ടനിലെ ഓവൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന രണ്ടാം സെമിഫൈനൽ മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. 438.6 മീറ്ററിൽ 684 കിലോ ഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 മുതൽ ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ ലണ്ടനിലെ ഓവൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ICC വനിതാ T20 ലോകകപ്പ്